ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ.

5 ലക്ഷം ഇന്ത്യക്കാരും പ്രതിവർഷം സന്ദർശനം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് താജ്മഹൽ. 1847 ഒക്ടോബർ 1, സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന പ്രഖ്യാപനത്തോടെ ഇന്ത്യയെ മാതൃഭൂമിയായി അംഗീകരിച്ച് 4 പതിറ്റാണ്ടോളം ഇന്ത്യയിൽ ജീവിച്ച ഈ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിനുവേണ്ടി ദേശീയ വിമോചന പ്രസ്ഥാന നായകർക്കൊപ്പം പോരാടിയ ആനി ബെസന്റ് ജന്മം കൊണ്ടിരിക്കുന്നു. 1854 ഒക്ടോബർ 1, ഇന്ത്യയിലെ തപാൽ സംവിധാനത്തിന്റെ ചരിത്രത്തിന് പാശ്ചാത്യരുടെ ആഗമനത്തിനു മുമ്പ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടെങ്കിലും തീർത്തും പ്രാദേശികമായിരുന്നു അവയുടെ സേവന പരിധികൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ പ്രവിശ്യാടിസ്ഥാനത്തിലും പോസ്റ്റൽ സർവീസ് നിലവിൽ വന്നു. 1852 ജൂലൈ മാസത്തിൽ സിന്ധ് പ്രവിശ്യയിൽ ആവിഷ്കരിച്ച സ്റ്റാമ്പുകളാണ് സിന്ധ് ഡാക്, ഒട്ടിക്കാവുന്ന രൂപത്തിലുള്ള ആദ്യ സ്റ്റാമ്പുകൾ. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എവിടെയും തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് അവതരിപ്പിക്കപ്പെട്ടത് 1854 ഒക്ടോബർ 1 അരയണ, ഒരണ, രണ്ടണ, നാലണ എന്നീ മൂല്യങ്ങളുള്ള 4 സ്റ്റാമ്പുകൾ വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രങ്ങളോടെ പുറത്തുവന്നു. കൽക്കത്തയിൽ അച്ചടിക്കപ്പെട്ട ആ സ്റ്റാമ്പുകളിൽ 4 അണയുടേത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ദ്വിവർണ സ്റ്റാമ്പുകളിൽ ഒന്നായിരുന്നു. 1949 ഒക്ടോബർ 1, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് മേധാവി മാവോ സെത്തു 1949 ഒക്ടോബർ 1 ചൈനയെ ഒരു ജനകീയ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1920കളുടെ തുടക്കം മുതൽ ചൈനയിലെ വിവിധ രാഷ്ട്രീയ ശക്തികൾ തമ്മിൽ തുടർന്നു പോന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ പരിസമാപ്തിയായിരുന്നു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കാലം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവികസിത രാജ്യങ്ങളിലെ പലർക്കും അവിശ്വസനീയമായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നവർ ചിന്തിച്ചു. അതുവരെ ചന്ദ്രനെക്കുറിച്ച് ഭാവനകളിലൂടെ അബദ്ധങ്ങൾ മെനഞ്ഞിരുന്ന മതങ്ങൾക്കും ആ വാർത്തയുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. ശാസ്ത്രം മതത്തെയും മതവിശ്വാസങ്ങളെയും പുറന്തള്ളുമോ എന്ന ഉത്കണ്ഠ രൂപപ്പെട്ടു തുടങ്ങി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുമുള്ള വിശ്വാസങ്ങളെ പാടെ ഉടച്ചുകളയുവാൻ പര്യാപ്തമായിരുന്നു ചന്ദ്രനെ കീഴടക്കൽ എന്ന പ്രതിഭാസം. ആകാശത്തിന്റെ അപാരതകളിലാണ് സ്വർഗമിരിക്കുന്നത് എന്നും അവിടെ മനുഷ്യന് മരിച്ചാലേ പ്രവേശനമുള്ളൂ എന്നുമുള്ള വിശ്വാസങ്ങളെല്ലാം അതോടെ തകർന്നു. മതം തെല്ലൊന്നുമല്ല പരിഭ്രമിച്ചത്. മനുഷ്യൻ തങ്ങളെ കൈവെടിയുമോ എന്ന ഭയം തന്നെ മതങ്ങൾക്കുണ്ടായി എന്നു വേണം പറയാൻ. ചന്ദ്രനിലൊന്നും പോയതല്ല, പകരം ഏതോ മരുപ്പറമ്പിൽ ചെന്ന് നിന്ന് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നുവരെ പറഞ്ഞു പരത്തി എന്നതാണ് സത്യം. ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നത് തങ്ങളുടെ ദൈവങ്ങളാണെന്ന വിശ്വാസത്തിനും പ്രചാരണത്തിനും ഏറ്റ ആഘാതമായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനെത്തിയതോടെ സംഭവിച്ചത്. അതിനെ അതിജീവിക്കാൻ മതം കണ്ടെത്തിയ സൂത്രപ്പണി അതിലും വിചിത്രമായിരുന്നു. അതെല്ലാം അവന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ അതേറാൻ മൂളി. എന്നാൽ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ചോദിച്ചു, 4300 മതങ്ങളിലെ ഏതൊരാളിന്റെ ഇച്ഛയായിരിക്കാം ഇതിനൊക്കെ കാരണം? അതോ ഈ മതങ്ങളിലെയൊക്കെ നാഥന്മാർ തമ്മിൽ മത്സരിച്ച് ഒടുവിലെത്തുന്ന ആളുടേതായിരിക്കുമോ? മനുഷ്യൻ ചൊവ്വ കീഴടക്കിയതോടെ ചൊവ്വാദോഷത്തിന് തീർപ്പായി. ഇനി ശനിയിലൊക്കെ എത്തുന്ന കാലം വരും. അതോടെ കണ്ടക ശനിക്കും ഏഴരാണ്ട ശനിക്കുമൊക്കെ വിരാമമാകും. ശാസ്ത്രം മനുഷ്യന്റെ കണ്ണു തുറക്കും, വെളിച്ചമുള്ള പാതകൾ ദർശിപ്പിക്കും, തിരിച്ച് ജീവിതത്തെ ലഹരിയാക്കുക, ശിരസുയർത്തി നിൽക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ആരാണ് മനഃശാന്തി ആഗ്രഹിക്കാത്തത്? പ്രപഞ്ചത്തിന്റെ താളക്രമം തകരാറിലാകുകയും മനുഷ്യന്റെ മൂല്യങ്ങൾ തകിടം മറിയുകയും അപരനെക്കുറിച്ചുള്ള ഭീതിയിൽ കഴിയേണ്ടിയും വരുമ്പോൾ മനഃശാന്തിയോടെ എങ്ങനെ ജീവിക്കും? കൊറോണ എന്ന വൈറസ് ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളായി. 60 ലക്ഷത്തോളം ആളുകൾ മരണമടഞ്ഞു. ധാരാളം രാജ്യങ്ങൾ മാസങ്ങളോളം ലോക്ഡൌണിലായി. സാമ്പത്തിക രംഗം എല്ലായിടത്തും താറുമാറായി. സിനിമകൾ അന്യം നിന്നു പോകുമോ എന്ന ആധിയായിരുന്നു സിനിമാക്കാർക്ക്. തൊഴിൽ നഷ്ടമായതിന്റെ സങ്കടം ഒരു വശത്ത്, കോവിഡ് മൂലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മറ്റൊരിടത്ത്. ആരുടെ പക്കലാണ് രോഗകാരണമായ വൈറസ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കാത്തതിനാൽ എല്ലാവരെയും ഭീതിയോടെ കാണുന്ന അവസ്ഥ. സാമൂഹ്യ അകലം പാലിക്കുന്നതുകൊണ്ട് ഊഷ്മള ബന്ധങ്ങൾ നഷ്ടമാകുന്ന അവസ്ഥ. യാത്രകൾ ഒഴിവാക്കുമ്പോൾ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകുന്നു. ബിസിനസ് ആവശ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുവാൻ കഴിയാതെ വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം ഭവനത്തിനുള്ളിൽ പോലും മാനസിക അകലം സൃഷ്ടിക്കുന്നു. ഇത് മനസ്സിന്റെ താളം തെറ്റിക്കുന്നു. മനഃശാന്തി എക്കാലത്തേക്കാളും അധികം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ആവശ്യമായിത്തീരുന്നു. മാനസിക ആരോഗ്യവും അതിലൂടെ അനുഭവിക്കുന്ന മനഃശാന്തിയുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ശരീരം ക്ഷീണതമായിരുന്നാലും മനസ്സിന് സ്വസ്ഥത അനുഭവിക്കാൻ സാധിച്ചാൽ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അത് പ്രയോജനകരമായി തീരും. ദുഷിച്ച ചിന്തകളും തെറ്റായ സമീപനങ്ങളും ദുരാഗ്രഹങ്ങളും സ്വയമതിപ്പില്ലായ്മയുമൊക്കെയാണ് മനഃസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങൾ. നിഷേധാത്മക ചിന്തകളും അത്തരത്തിലുള്ള ആളുകളുമായുള്ള നിരന്തര സഹവാസവും മനഃശാന്തി നഷ്ടപ്പെടുത്തും. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിതത്തിലെ സംതൃപ്തിയില്ലായ്മ മുതലായവ മനക്ലേശമാണ് സമ്മാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളും സമീപനങ്ങളും ആവർത്തിക്കപ്പെടുമ്പോൾ അതാധിയായും അതിലൂടെ അനേക വ്യാധികളായും പരിണമിക്കും. ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഇതിലൂടെ ഇടയാകും. മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായത് സ്വയംമതിപ്പാണ്. സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവബോധത്തിലൂടെയാണ് സ്വയംമതിപ്പ് വികസിപ്പിക്കേണ്ടത്. സ്വന്തം കഴിവുകളും ദൌർബല്യങ്ങളും ശരിയായ രീതിയിൽ വിലയിരുത്തണം. ഇത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ പ്രതിലോമ ചിന്തകളായിരിക്കും അനന്തരഫലം. നിത്യജീവിതത്തിലെ പാളിച്ചകളെയും വീഴ്ചകളെയും തന്റെ കുറവുകളായി മാത്രം കാണാതെ സാഹചര്യങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും തനിക്കെന്തൊക്കെ സാധ്യമായി എന്നത് ചികഞ്ഞെടുക്കാനാകും. അതിനെ അതിജീവിക്കാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞുവരും. അങ്ങനെയുള്ള കാഴ്ചകളിൽ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ജീവിതം പ്രകാശപൂരിതമായിത്തീരും. മനഃശാന്തി അനുഭവിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, പെട്ടെന്ന് കോപം വരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സ്വയം മനസ്സിലാക്കുന്നത്? ഞാനൊരു മുൻകോപിയാണ് എന്ന് മനസ്സിലാക്കുന്നത് ലോലമായ മനസ്സിലാക്കലാണ്. കോപം തന്നിലേക്ക് വരുന്ന വിധങ്ങളെ തിരിച്ചറിയുകയാണ് പ്രഥമമായ ആവശ്യം. അത് തന്നെ പിടിച്ചടക്കുന്ന തന്ത്രങ്ങളാണ് പിന്നീട് തിരിച്ചറിയേണ്ടത്. അത് വരുത്തിവെക്കുന്ന വിനകളാണ് ചിന്തിക്കേണ്ടത്. അതിൽ നിന്ന് വിമോചിതനായാലുള്ള മാനസിക സന്തോഷവും അതിന്റെ വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ച് ബോധവുമുണ്ടാകുമ്പോൾ ദൃഢമായ സ്വയം മനസ്സിലാക്കലാണ്. ഇത് മാനസികാരോഗ്യം നിലനിർത്താനും മനഃശാന്തി നേടിത്തരുവാനും ഇടയാകും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ആരംഭിച്ച ഒരു വർഷം നീണ്ട ആഘോഷങ്ങളുടെ സമാപനമാണ് ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. ചടങ്ങിൽ യു പി എസ് സി ശതാബ്ദി സ്മാരക നാണയവും സ്മാരക തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും. യു പി എസ് സിയുടെയും പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെയും നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ 100 സുപ്രധാന വിധികൾ എന്ന പുസ്തകം നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും അക്കാദമിക് വിദഗ്ധരും പരിപാടിയിൽ പങ്കെടുക്കും. യു പി എസ് സി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ശതാബ്ദി സമാരോഹ മന്ഥൻ നടന്നു. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുകയും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു. വാണിജ്യം, പ്രതിരോധം, ഊർജ്ജം, നിർണായക സാങ്കേതിക വിദ്യകൾ തുടങ്ങി മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരുവരും അവലോകനം ചെയ്തു. സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹകരണം തുടരാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകി സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓൺ ഗ്യാസ്ട്രോ എൻട്രോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നു ണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 1990 2023 ഇടയിൽ രാജ്യത്തെ മാതൃമരണനിരക്കിൽ 86% കുറവുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. രോഗചികിത്സ, പുനരധിവാസം, സാന്ത്വന പരിചരണം എന്നിവയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ആരോഗ്യ പ്രോത്സാഹനത്തിനും മുൻഗണന നൽകുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും നദ്ദ പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ചടങ്ങിൽ ഡി എ ഡിയുടെ വിവിധ ഐ ടി പദ്ധതികൾ രാജ്യരക്ഷാമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പോളണ്ട് ധനമന്ത്രി ആൻഡ്രജ് ഡൊമാൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിലെ വിസ്കോൺസിനിൽ G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പുതിയ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്തതായി സമൂഹമാധ്യമക്കുറിപ്പിൽ ഗോയൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻ സേവാ സേ ദേശ് സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് അടിസ്ഥാന സൌകര്യങ്ങളും മികച്ച ഗതാഗത സംവിധാനങ്ങളും ഒരുക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ജമ്മു കശ്മീരിലെ ചിനാബ് അഞ്ചിഗഡ് റെയിൽവേ പാലങ്ങളിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ്.
1: കഴിഞ്ഞ വർഷം June 6 ചെനാബ് അഞ്ചിഗാഡ് റെയിൽവേ പാലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ അടയാളങ്ങളും ജമ്മുകശ്മീരിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന നാഴിക കല്ലുകളുമായാണ് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ഈ പാലങ്ങളെ വിശേഷിപ്പിച്ചത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയുടെ നിർണായക ഭാഗമായ ഈ 2 പാലങ്ങളും ദുഷ്കരമായ മലനിരകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെനാബ് നദിക്ക് മുകളിൽ 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ്. 96 കേബിൾ പിന്തുണയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചി പാലം. ദുഷ്കരമായ ഭൂപ്രദേശം, ആഴമേറിയ മലയിടുക്കുകൾ, മോശം കാലാവസ്ഥ എന്നിവ അതിജീവിച്ച ഈ നിർമ്മാണ പ്രവൃത്തികൾക്ക് അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വന്നു.
0: വിഖ്യാത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ എം ടി വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രം എന്നിവയുടെ പ്രദർശനത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ പ്രഖ്യാപിച്ച ഫിലിം സിറ്റിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സിനിമാ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇത്തവണത്തെ മേളയിൽ 7 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാത്തത് സിനിമാ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഈ ചിത്രങ്ങളുടെ പ്രദർശനാനുമതിക്കായി ഗവൺമെന്റ് പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക നിന സബ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള മത്സര വിഭാഗത്തിൽ കമൽ കെ എം സംവിധാനം ചെയ്ത ക്ലോസ്അപ്പ് അപ് ക്ലോസ് ദ മേക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ യു ബി യു മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2-ാമത്തെ മികച്ച ലോങ് ഡോക്യുമെന്ററിക്ക് 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സുഗന്ധി ഗദാധർ സംവിധാനം ചെയ്ത മൈ ഓട്ടർ ഡയറി കരസ്ഥമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ്, തിരുവല്ല മാർത്തോമ കോളേജ് എന്നിവയുടെ 1 വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തമെറിയുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കയറി ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഒക്ടോബർ 1 വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പുതിയ 2 പദ്ധതികൾ ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വെസ്റ്റിൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2-ാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് ഉയർത്തിയ 406 റൺസ് വിജയലക്ഷ്യം. 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 43.3 ഓവറിൽ ഇന്ത്യ അനായാസം മറികടന്നു. 133 പന്തിൽ പുറത്താകാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 233 റൺസ് എടുത്തു. രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസ് നേടി തന്റെ 35-ാം ഏകദിന സെഞ്ചുറി കുറിച്ചു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ന്യൂ ചണ്ഡീഗഡിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ ഇന്ത്യ 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ സഹീൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ സഖ്യവും മിക്സഡ് ടീമിനത്തിൽ ചികിത, സഹീൽ യാദവ് സഖ്യവും വനിതകളുടെ ടീമിനത്തിൽ ജ്യോതി, പ്രതിക, ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാം മിക്സഡ് ടീമിനത്തിൽ നീരു ധാണ്ട, കിനാൻ ചെനായ് സഖ്യം സ്വർണം നേടി. പുരുഷന്മാരുടെ ബോക്സിംഗ് 90 കിലോ വിഭാഗത്തിൽ കപിൽ പൊഖാരിയെയും വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 കിലോ വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളീജിയറ്റ് ചെസ് ടൂർണമെന്റിൽ വനിതാ വിഭാഗത്തിൽ ദേവഗിരി സെന്റ് ജോസഫ് കോളേജും പുരുഷ വിഭാഗത്തിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജും ചാമ്പ്യന്മാരായി. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക് രാജ്യം പുരോഗമിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്ക് കോഴിക്കോട്ട് സാംസ്കാരിക പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതലെന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ആട്ടുകഥാ സാഹിത്യത്തെ കുറിച്ച് കേൾക്കാം. കഥകളി എന്ന കലാരൂപത്തിന്റെ സാഹിത്യ രംഗാവതരണത്തിന് ഉപയോഗിക്കുന്ന നാട്യപ്രബന്ധത്തിനെയാണ് ആട്ടക്കഥാ സാഹിത്യം എന്ന് പറയുന്നത്. കഥകളി ഒരു ദൃശ്യകലയാണ്. അതിനാവശ്യമായ കഥ നൽകുന്നത് ആട്ടക്കഥയും. കഥകളിയുടെ ഏറ്റവും ലളിതമായ പ്രയോഗമാണ് ആട്ടം. അഭിനയത്തിന് മികവും തികവും സ്വാരസ്യവും ഭംഗിയും അടിസ്ഥാനവും പകർന്നുകൊടുക്കാൻ ഉപകരിക്കുന്ന സാഹിത്യരൂപം. അതുകൊണ്ട് തന്നെ കഥകളിക്ക് കഥ തിരഞ്ഞെടുക്കുമ്പോൾ അവയ്ക്ക് വേഷവൈവിധ്യത്തിനും മേളക്കൊഴുപ്പിനും കൂടി വകയുണ്ടോ എന്നും ആട്ടക്കഥാകാരന്മാർ ശ്രദ്ധിക്കാറുണ്ട്. കോട്ടയത്ത് തമ്പുരാൻ, ഉണ്ണായി വാര്യർ, അശ്വതി തിരുനാൾ, ഇരയമൻ തമ്പി, വിദ്വാൻ കോയി തമ്പുരാൻ തുടങ്ങി ഈ മേഖലയിൽ എത്രയോ പ്രഗത്ഭശാലികൾ. ആദ്യത്തെ ആട്ടക്കഥാകൃത്തും കഥകളിയുടെ ഉപജ്ഞാതാവുമായി അറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. എന്നാൽ ഇത് സർവാദരണീയമായ ഒരു പ്രസ്ഥാനമായി വളർത്തിയത് കോട്ടയത്ത് തമ്പുരാനാണ്. സംഗീത സാഹിത്യ ഗുണങ്ങളും രംഗാവതരണ യോഗ്യതകളും വിവിധ രസാദി നയങ്ങളും തികഞ്ഞ ആട്ടക്കഥകൾ കോട്ടയത്ത് തമ്പുരാൻ രചിച്ചു. കിർമീരവധം, ഭഗവധം, നിവാദ കവച കാലകേയവധം, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ സാഹിത്യഭംഗി കൊണ്ട് അദ്വിതീയമാണ്. ആട്ടക്കഥാ സാഹിത്യത്തിലെ ഭാഷ പൊതുവെ മണിപ്രവാളമാണ്.

0: കോട്ടം തീർന്നവയാണ് കോട്ടയം കഥകൾ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ആട്ടക്കഥകൾ വായിച്ച് ആസ്വദിക്കാനാവുക എന്നത് ഒരു വലിയ കാര്യമാണ്, സുഖതമായ സംഗതിയാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴോ ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ആരംഭിച്ച ആഘോഷ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവയും 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് യു പി എസ് സി ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരും അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. യു പി എസ് സി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ ഭാരത് മണ്ഡപത്തിൽ ശതാബ്ദി സമാരോഹ് മന്ദൻ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ വിവിധ ഐ ടി സംരംഭങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ആർമി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ സക്ഷം പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കുക, പേയ്മെന്റ് റൂട്ടിംഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ നിരവധി പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹം പുറത്തിറക്കും. രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന 4 ദിവസത്തെ വേൾഡ് കോൺഗ്രസ് ഓഫ് ഗ്യാസ്ട്രോ എൻഡറോളജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി 60 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പരിരക്ഷ ലഭിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
2: Ayushman Bharat PMJ is the world's largest government-funded health assurance scheme, providing a health cover of 500,000 per family per year. The scheme now covers more than 600 million beneficiaries.
0: റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഓഗസ്റ്റ് 13-നാണ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. നിലവിൽ ഉണ്ടായിരുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 1891 പകരമാണ് പുതിയ നിയമം. ബാങ്കേഴ്സ് ബുക്കിന്റെ ഡിജിറ്റൽ രേഖകൾ തെളിവായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്കു വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ നടന്ന വിളംബര ജാഥ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ ദേശീയ തീരദേശ ദൌത്യം നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 767 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 2031 വരെ നടപ്പാക്കും. തീരദേശ മേഖലകളുടെ പ്രതിരോധശേഷിയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനും നീലസമ്പദ്വ്യവസ്ഥയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നതായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ശ്രീ യാദവ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീൻ അപ്പിനെ കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
1: ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2006-2008 കാലഘട്ടത്തിലെ അമിതമായ വായ്പാ വിതരണത്തെ തുടർന്ന് തകർച്ചയിലെത്തിയ ബാങ്കിംഗ് മേഖലയെ വീണ്ടെടുക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിച്ചു. വായ്പ നൽകാനുള്ള ബാങ്കുകളുടെ ശേഷി വർദ്ധിച്ചതോടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വച്ഛതാ സേ സമൃദ്ധി സന്ദേശമുയർത്തിക്കൊണ്ട് നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനിന്റെ ഭാഗമായി MPEDA നെറ്റ് ഫിഷിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, ബോട്ടുടമകൾ എന്നിവർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഹാർബറിൽ നിന്നുള്ള 50-ലധികം പേർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ ദേശീയതല സഫായി മിത്ര സുരക്ഷാ ഏവം സമ്മാൻ ശിവർ സംഘടിപ്പിച്ചു. നമസ്തേ പദ്ധതി കേന്ദ്ര ക്ഷേമസഹായങ്ങൾക്കപ്പുറം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ഉന്നമനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. നിലവിൽ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്നലെ 4 സ്വർണവും 3 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്നലെ ലഭിച്ചത്. ബോക്സിംഗിൽ 2 ഗുസ്തിയിൽ 1 വെങ്കലവും ഇന്നലെ ലഭിച്ചു. ഗുവാഹത്തിയിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. ജോൺ ക്യാംപ്ബെൽ, ഷായ് ഹോപ്പ്, അമീർ ജംഗു എന്നിവർ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ 27 പന്ത് ബാക്കി നിൽക്കെ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 133 പന്തിൽ നിന്ന് പുറത്താകാതെ 223 റൺസും രോഹിത് ശർമ്മ 75 പന്തിൽ 101 റൺസും നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഒ.ജെ. ജനീഷ്, ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർ നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രകടനത്തിനു നേരെ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കല്ലേറുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരികെ തീപ്പന്തം എറിയുകയും സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ രൂപപ്പെടുകയുമായിരുന്നു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. അതേസമയം BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസിന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ മാരാർജി ഭവന് നേരെയും കുപ്പികളും കല്ലുകളും വലിച്ചെറിഞ്ഞ് ആക്രമണം നടത്തിയതായി ആരോപണമുണ്ട്. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. UPSC ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഡിഫൻസ് അക്കൌണ്ട്സ് വകുപ്പിന്റെ 279-ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കും. ജനങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാങ്കിംഗ് രേഖകൾ തെളിവായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ആക്ട് 2026 ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഏഷ്യൻ ഗെയിംസിൽ 60 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ, വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
4: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു പട്ടിക്ക് പട്ടിയെ കണ്ടാൽ അറിയാം, ഒരു മനുഷ്യന് മനുഷ്യനെ കണ്ടാൽ അറിയില്ല. അതുകൊണ്ടാണ് അവൻ നിന്റെ ജാതി ഏത് എന്ന് ചോദിക്കുന്നത്. മനുഷ്യന്റെ ജാതി ബോധത്തെ ഇത്ര ലളിതമായും ഇത്ര മൂർച്ചയോടെയും തുറന്നു കാട്ടുന്ന മറ്റൊരു വാചകം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഒരു പട്ടി മറ്റൊരു പട്ടിയെ കാണുമ്പോൾ അതിനൊരു ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഒരു പൂച്ച മറ്റൊരു പൂച്ചയെ കണ്ടാൽ അതിന്റെ സാമൂഹിക പദവി അന്വേഷിക്കില്ല. ഒരു പക്ഷി മറ്റൊരു പക്ഷിയോട് സംസാരിക്കുമ്പോൾ അതിന്റെ കുടുംബ പേര് ചോദിക്കില്ല. പക്ഷെ മനുഷ്യൻ, ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല. അവൻ ചോദിക്കും, ജാതി ഏതാണ്, പിന്നെ മതമേതാണ്, വീടെവിടെയാണ്, കുടുംബം ഏതാണ്, നമ്മൾ ആളാണോ അവരാളാണോ. ഒരു മനുഷ്യന്റെ മുഖത്ത് മനുഷ്യനെ കാണുന്നതിന് പകരം അവന്റെ പിന്നിൽ ഒരു സാമൂഹിക വിലാസം തിരയുന്നിടത്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്ന് ആരംഭിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നു, അത് കരയുന്നു, ആദ്യമായി ശ്വാസമെടുക്കുന്നു, അമ്മയുടെ വിരൽ പിടിക്കുന്നു, വിശക്കുമ്പോൾ കരയുന്നു, വേദനിക്കുമ്പോൾ കരയുന്നു, സന്തോഷിക്കുമ്പോൾ ചിരിക്കുന്നു. അതിനൊന്നും ജാതിയില്ല. അത് പട്ടികജാതിയായോ ഉയർന്ന ജാതിയായോ താഴ്ന്ന ജാതിയായോ ജനിക്കുന്നില്ല. അതിന്റെ രക്തത്തിന് ജാതിയില്ല, അതിന്റെ കണ്ണീരിന് ജാതിയില്ല, അതിന്റെ വിശപ്പിന് ജാതിയില്ല, അതിന്റെ വേദനയ്ക്ക് ജാതിയില്ല, അതിന്റെ ചിരിക്ക് ജാതിയില്ല. എന്നിട്ടും ആ കുഞ്ഞു വളരുമ്പോൾ ഒരു ദിവസം അതിന്റെ കഴുത്തിൽ ഒരു അദൃശ്യ ലേബൽ തൂക്കപ്പെടുന്നു. നീ ഇവനാണ്, നീ ഇവരിൽപ്പെട്ടവനാണ്, അവർ വേറെ ആളുകളാണ്. അവിടെ നിന്നാണ് മനുഷ്യൻ മനുഷ്യനിൽ നിന്നാകുന്നു തുടങ്ങുന്നത്. പ്രകൃതി

ഒരു കുഞ്ഞിനെ മനുഷ്യനായി ജനിപ്പിക്കുന്നു. സമൂഹം അതിനെ ഒരു ജാതിയാക്കി വളർത്തുന്നു. ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ജാതി ഒരു പ്രകൃതി നിയമമല്ല. പ്രകൃതിക്ക് ജാതി വ്യവസ്ഥയില്ല. മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്ക് ജാതിയില്ല. ഹൃദയത്തിന് ജാതിയില്ല. മസ്തിഷ്കത്തിന് ജാതിയില്ല. രക്തത്തിന് ജാതിയില്ല. ജനിതക വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി മനുഷ്യരെ കർശനമായ പാരമ്പര്യമായി കൈമാറുന്ന സാമൂഹിക പടവുകളായി വിഭജിക്കുന്ന സംവിധാനം പ്രകൃതി നിർദ്ദേശിച്ച ഒന്നല്ല. അത് ചരിത്രപരമായി മനുഷ്യ സമൂഹങ്ങൾ നിർമ്മിച്ച സാമൂഹിക ഘടനകളുടെ ഭാഗമാണ്. അതുകൊണ്ടുതന്നെ ജാതി മാറ്റാനാവാത്ത പ്രകൃതി സത്യമല്ല. മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിൽ മനുഷ്യനത് മാറ്റാനും കഴിയും. പക്ഷെ പ്രശ്നമതാണ്, നൂറ്റാണ്ടുകളോളം മനുഷ്യൻ തന്നെ നിർമ്മിച്ച മതിലുകളെ പിന്നീട് പ്രകൃതിയുടെ മതിലുകളായി വിശ്വസിക്കാൻ തുടങ്ങി. ജാതി പലപ്പോഴും പേരിനൊപ്പം സഞ്ചരിക്കുന്നു. പേരിൽ, വീട്ടുപേരിൽ, കുടുംബചരിത്രത്തിൽ, വിവാഹ ബന്ധങ്ങളിൽ, തൊഴിലിൽ, ഗ്രാമത്തിൽ, വിലാസത്തിൽ, ചിലപ്പോൾ ശരീരഭാഷയിൽ പോലും. ഒരു മനുഷ്യൻ ആരാണെന്ന് അറിയുന്നതിന് മുൻപ് അവൻ ആരുടേതാണ് എന്നറിയാനുള്ള താൽപര്യം സമൂഹത്തിനുണ്ടാകുന്നു. അത് വെറും കൗതുകമല്ല, പലപ്പോഴും അതൊരു സാമൂഹിക കണക്കുകൂട്ടലാണ്. ഇവനോട് എത്ര അടുത്തു നിൽക്കണം? ഇവളെ വീട്ടിലേക്ക് വിളിക്കാമോ? ഇവരുമായി വിവാഹം കഴിക്കാമോ? ഇവനോടൊപ്പം ഭക്ഷണം കഴിക്കാമോ? ഇവൾക്ക് ഈ ജോലി കൊടുക്കാമോ? ഇവൻ നമ്മുടെ കൂട്ടത്തിലാണോ? ഒരു വാക്കിൽ, മനുഷ്യനായി സ്വീകരിക്കണോ സാമൂഹികമായി അകറ്റി നിർത്തണോ എന്ന തീരുമാനത്തിലേക്കുള്ള ഒരു ചുരുക്കുവഴിയായി ജാതി മാറുന്നു. ജാതി ഒരു തിരിച്ചറിയൽ മാത്രമല്ലേ എന്ന് ചിലർ ചോദിക്കും. അത് ചില സാഹചര്യങ്ങളിൽ ഒരാളുടെ സാമൂഹിക പശ്ചാത്തലത്തെ വിവരിക്കുന്ന ഒരു തിരിച്ചറിയലായിരിക്കാം. പക്ഷെ ജാതിക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. അത് പല സമൂഹങ്ങളിൽ ജനനം, തൊഴിൽ, വിവാഹം, സാമൂഹിക പദവി, വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം, വിദ്യാഭ്യാസം, അധികാരം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജാതിയെ വെറും പേരോ തിരിച്ചറിയൽ കാർഡിലെ ഒരു കോളമോ ആയി ചുരുക്കിക്കാണുന്നത് അതിന്റെ സാമൂഹിക ചരിത്രത്തെ മറച്ചുവെക്കുന്നതാണ്. ജാതി പലപ്പോഴും നീ ആരാണ് എന്ന ചോദ്യത്തെക്കാൾ നിനക്കെത്ര വിലയുണ്ട് എന്ന ചോദ്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ അപകടം.

മനുഷ്യന്റെ കഴിവളക്കാൻ ജാതിക്ക് കഴിയുമോ? അവന്റെ ബുദ്ധി, അവന്റെ സത്യസന്ധത, അവന്റെ സർഗാത്മകത, അവന്റെ കരുണ, അവന്റെ ശാസ്ത്രീയ കഴിവ്, അവന്റെ കലാപ്രതിഭ, അവന്റെ മനുഷ്യസ്നേഹം ഒന്നിനും കഴിയില്ല. എന്നിട്ടും ജാതിയെ അടിസ്ഥാനമാക്കി മനുഷ്യന്റെ സാമൂഹിക വില നിർണ്ണയിക്കാൻ ശ്രമിച്ച ചരിത്രം നമുക്കുണ്ട്. ഇത് മനുഷ്യന്റെ ബുദ്ധിയുടെ പരാജയമാണ്. കാരണം മനുഷ്യൻ ഒരാളെ വിലയിരുത്തേണ്ടത് അവൻ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, അവൻ എന്ത് ജാതിയിൽ ജനിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് യുക്തിയുടെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ജനനം ഒരു നേട്ടമല്ല, ജനനം ഒരു കുറ്റവുമല്ല. ആരും സ്വന്തം ജാതി തിരഞ്ഞെടുത്ത് ജനിക്കുന്നില്ല. അപ്പോൾ ജനനത്തെ അടിസ്ഥാനമാക്കി ഒരാൾക്ക് അധികാരമോ അപമാനമോ നൽകുന്നത് എന്തുതരം നീതിയാണ്? ജാതിബോധത്തിന്റെ ഏറ്റവും സാധാരണമായ ഭാഷയിൽ ഒന്നാണ് നമ്മളാൾ. ആ വാക്ക് കേൾക്കാൻ വളരെ സ്നേഹമുള്ളതുപോലെ തോന്നാം, പക്ഷെ അതിനുള്ളിൽ ഒരു വലിയ മതിൽ ഒളിഞ്ഞിരിക്കുന്നു. നമ്മൾ ഉണ്ടെങ്കിൽ അവർ ഉണ്ടാകും, നമ്മുടെ ആളുകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ഉണ്ടാകും. അങ്ങനെ മനുഷ്യ സമൂഹം ചെറിയ ചെറിയ കൂട്ടങ്ങളായി പിളരുന്നു. ഒരു മനുഷ്യൻ ആദ്യം മനുഷ്യനല്ല, അവനൊരു കൂട്ടത്തിലെ അംഗമാണ്. അവന്റെ വ്യക്തിത്വത്തിന് മുമ്പ് അവന്റെ കൂട്ടം വരുന്നു, അവന്റെ സ്വഭാവത്തിന് മുൻപ് അവന്റെ ജാതി വരുന്നു, അവന്റെ കഴിവിന് മുൻപ് അവന്റെ ജനനം വരുന്നു, അവന്റെ സ്നേഹത്തിന് മുൻപ് അവന്റെ സാമൂഹിക വിലാസം വരുന്നു. ഇതാണ് ജാതിബോധത്തിന്റെ ഏറ്റവും ദാരുണമായ അവസ്ഥ. ഒരു മനുഷ്യനെ വ്യക്തിയായി കാണാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ജാതി വെറും നിയമങ്ങളിലോ സ്ഥാപനങ്ങളിലോ മാത്രം നിലനിൽക്കുന്നില്ല, അത് മനുഷ്യരുടെ മനസ്സിലും നിലനിൽക്കുന്നു. കുട്ടികളോട് പറയുന്ന ചെറിയ വാക്കുകളിൽ, വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങളിൽ, വിവാഹ ആലോചനകളിൽ, സൗഹൃദങ്ങളുടെ പരിധികളിൽ, ഭക്ഷണശീലങ്ങളിൽ, തമാശകളിൽ, അപമാനങ്ങളിൽ, സിനിമകളിൽ, സോഷ്യൽ മീഡിയയിലെ ഭാഷയിൽ, പേരുകളെക്കുറിച്ചുള്ള അനുമാനങ്ങളിൽ, അവരുടെ ജാതി അങ്ങനെയാണ് എന്ന ഒരു വാചകത്തിൽ പോലും ജാതി ഒരു ആശയമായി മാത്രം നിലനിൽക്കുന്നില്ല, അത് ആവർത്തിക്കപ്പെടുമ്പോഴാണ് അത് വീണ്ടും ജനിക്കുന്നത്. അതുകൊണ്ടാണ് ജാതി വിരുദ്ധ പോരാട്ടം നിയമപരമായ മാറ്റത്തോടൊപ്പം മനസ്സിന്റെ മാറ്റം ആവശ്യപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണിത്, ഞങ്ങൾ ജാതിയൊന്നും നോക്കാറില്ല. പക്ഷെ അടുത്ത വാചകം ചിലപ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം വെളിപ്പെടുത്തും, പക്ഷെ വിവാഹത്തിന്റെ കാര്യത്തിൽ കുടുംബം സമ്മതിക്കില്ല, നമ്മുടെ സമൂഹത്തിൽ അത് പതിവില്ല, കുട്ടികളുടെ ഭാവി നോക്കണം. അവിടെ ജാതി വീണ്ടും വാതിൽ തുറന്ന അകത്തേക്ക് വരുന്നു. പൊതുവേദിയിൽ ജാതിയെ തള്ളിപ്പറയുകയും സ്വകാര്യ ജീവിതത്തിൽ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ജാതിയെ ഇത്ര ശക്തമായി നിലനിർത്തുന്നതിൽ ഒരു കാരണം. ജാതി ഇല്ലെന്ന് പറയുന്നത് കൊണ്ട് ജാതി ഇല്ലാതാകില്ല. ജാതി നമ്മുടെയൊക്കെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് സത്യസന്ധമായി പരിശോധിക്കുമ്പോഴാണ് ജാതി ബോധത്തെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ജാതി ഇല്ലാതാകണമെന്ന് പറയുന്നത് മാത്രം പോരാ, അത് നമ്മുടെ ഭാഷയിൽ നിന്ന് മാറണം, നമ്മുടെ തമാശകളിൽ നിന്ന് മാറണം, നമ്മുടെ വിവാഹ ചിന്തകളിൽ നിന്ന് മാറണം, നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് മാറണം, നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറണം, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറണം, നമ്മുടെ തൊഴിൽ സ്ഥലങ്ങളിൽ നിന്ന് മാറണം, നമ്മുടെ വീടുകളിൽ നിന്ന് മാറണം, അതിലും പ്രധാനമായി നമ്മുടെ തലച്ചോറിൽ നിന്ന് മാറണം. കാരണം ജാതിയുടെ ഏറ്റവും ശക്തമായ കോട്ട കല്ലുകൊണ്ട് പണിതതല്ല, അത് മനുഷ്യന്റെ മനസ്സിലാണ് പണിതിരിക്കുന്നത്. ഒരു മനുഷ്യനെ കണ്ടിട്ട് അവൻ ഏത് ജാതിയിലാണ് എന്ന് ചോദിക്കുന്നതിന് പകരം അവൻ എങ്ങനെയുള്ള മനുഷ്യനാണ് എന്ന് ചോദിക്കാൻ തുടങ്ങുന്ന ദിവസം ഒരു ചെറിയ വിപ്ലവം സംഭവിക്കും. അവന്റെ ജാതിയല്ല അവന്റെ ചിന്ത അറിയാൻ ശ്രമിക്കാം, അവന്റെ മതമല്ല അവന്റെ മനുഷ്യത്വം കാണാം, അവന്റെ കുടുംബപ്പേരല്ല അവന്റെ പ്രവൃത്തികൾ വിലയിരുത്താം, അവന്റെ ജനനമല്ല അവന്റെ ജീവിതമാണ് സംസാരിക്കേണ്ടത്. അതാണ് യഥാർത്ഥ മാനവികത. മനുഷ്യർ ഒരുപോലെയല്ല, നമ്മുടെ ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ശരീരങ്ങൾ വ്യത്യസ്തമാണ്, അഭിരുചികൾ വ്യത്യസ്തമാണ്, ചിന്തകൾ വ്യത്യസ്തമാണ്, ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നതല്ല സമത്വം, വ്യത്യാസങ്ങൾക്കിടയിലും തുല്യമായ മനുഷ്യ ഗൗരവം ഉറപ്പാക്കുന്നതാണ് സമത്വം. ഒരാൾ മറ്റൊരാളുടെ പകർപ്പാകേണ്ടതില്ല, പക്ഷെ ഒരാൾക്കും മറ്റൊരാളേക്കാൾ താഴ്ന്ന മനുഷ്യനാകേണ്ടതില്ല. അതാണ് സമത്വത്തിന്റെ അടിസ്ഥാന തത്വം. ജാതി ഒരിക്കലും ഇല്ലാതാകില്ല എന്ന് ചിലർ പറയും. അങ്ങനെ പറയുന്നത് ചരിത്രത്തെ തന്നെ നിഷേധിക്കുകയാണ്. മനുഷ്യ സമൂഹത്തിൽ ഒരിക്കൽ സ്വാഭാവികമായും മാറ്റാനാവാത്തതുമായി കരുതപ്പെട്ടിരുന്ന അനവധി വ്യവസ്ഥകൾ പിന്നീട് മാറിയിട്ടുണ്ട്. അടിമത്തം, രാജാധികാരത്തിന്റെ പല രൂപങ്ങൾ, സ്ത്രീകളുടെ അവകാശ നിഷേധം,
വംശീയ വേർതിരിവ്, അനവധി സാമൂഹിക വിലക്കുകൾ, മനുഷ്യർ നിർമ്മിച്ച സംവിധാനങ്ങൾ മനുഷ്യർ തന്നെ ചോദ്യം ചെയ്താണ് ചരിത്രം മുന്നോട്ടു പോയത്. അതുകൊണ്ട് ജാതിയെയും ചോദ്യം ചെയ്യാം, ജാതിയെയും ദുർബലപ്പെടുത്താം, ജാതിയുടെ സാമൂഹിക അധികാരത്തെയും തകർക്കാം. പക്ഷെ അതിന് ഒരു തലമുറ മാത്രം മതിയാകില്ല, തലമുറകളുടെ ബോധവൽക്കരണം വേണം.

ഒരു കുഞ്ഞു ചോദിച്ചാൽ അയാൾ ഏത് ജാതിയാണ്? നാം ഉടനെ ജാതിയുടെ പേര് പഠിപ്പിക്കേണ്ടതില്ല. പകരം ചോദിക്കാം, അതെന്തിനാണ് അറിയേണ്ടത്? അവിടെ നിന്നാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അവൻ നിന്റെ പോലെ തന്നെ ഒരു മനുഷ്യനാണ്. അവനും വിശക്കും, അവനും വേദനിക്കും, അവനും സ്നേഹിക്കും, അവനും സ്വപ്നം കാണും, അവനും ബഹുമാനം അർഹിക്കുന്നു. ഈ ചെറിയ വാക്കുകളിലാണ് ജാതി വിരുദ്ധ സംസ്കാരത്തിന്റെ വിത്തുകൾ. കുട്ടിക്ക് ജാതി പഠിപ്പിക്കുന്നതിന് മുൻപ് മനുഷ്യനെ പഠിപ്പിക്കുക. കുടുംബ പേര് പഠിപ്പിക്കുന്നതിന് മുൻപ് മനുഷ്യ ഗൗരവം പഠിപ്പിക്കുക. നമ്മളെന്നും അവർ എന്നും വേർതിരിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് പഠിപ്പിക്കുക. ഒരു ദിവസം വരണം, ഒരു മനുഷ്യനെ ആദ്യമായി കാണുമ്പോൾ അവന്റെ ജാതി അറിയേണ്ട ആവശ്യമില്ലാത്ത ദിവസം. വിവാഹത്തിന് മുൻപ് ജാതി അന്വേഷിക്കേണ്ട ആവശ്യമില്ലാത്ത ദിവസം. സൗഹൃദത്തിന് ജാതിയുടെ അനുമതി ആവശ്യമില്ലാത്ത ദിവസം. തൊഴിലിന് ജാതിയുടെ പശ്ചാത്തലം തടസ്സമാകാത്ത ദിവസം. വീടിന്റെ വാതിൽക്കൽ ജാതി കാവൽ നിൽക്കാത്ത ദിവസം. ഒരു മനുഷ്യന്റെ പേരിനൊപ്പം അവന്റെ ജാതിയെ വായിക്കാൻ സമൂഹം ശ്രമിക്കാത്ത ദിവസം. അന്ന് മനുഷ്യൻ ആദ്യമായി മനുഷ്യനായി പ്രത്യക്ഷപ്പെടും. അന്ന് അവന്റെ ജനനം അവന്റെ വിധി നിർണയിക്കില്ല. അവന്റെ കുടുംബം അവന്റെ പരിധി നിർണയിക്കില്ല. അവന്റെ ജാതി അവന്റെ മൂല്യം നിർണയിക്കില്ല. അവൻ സ്വന്തം ജീവിതം സ്വയം നിർമ്മിക്കും. ഒരു പട്ടിക്ക് പട്ടിയെ തിരിച്ചറിയാൻ ജാതി ചോദിക്കേണ്ടതില്ല. ഒരു പക്ഷിക്ക് മറ്റൊരു പക്ഷിയുടെ സാമൂഹിക പദവി അറിയേണ്ടതില്ല. പ്രകൃതിയിലെ ജീവികൾക്ക് മനുഷ്യൻ നിർമ്മിച്ച ഇത്തരം കൃത്രിമ വേർതിരിവുകൾ ആവശ്യമില്ല. പക്ഷെ മനുഷ്യൻ സ്വയം ഏറ്റവും പരിഷ്കൃത ജീവിയെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടാൽ ആദ്യം അവന്റെ മനുഷ്യത്വത്തെയല്ല, അവന്റെ ജാതിയെ അന്വേഷിക്കുന്നു. ഇതിൽ വലിയൊരു പരിഹാസമുണ്ടോ? മനുഷ്യൻ ചന്ദ്രനിലെത്തി, കൃത്രിമ ബുദ്ധി സൃഷ്ടിച്ചു, ജീനുകളെക്കുറിച്ച് പഠിച്ചു, പ്രപഞ്ചത്തിന്റെ അതിരുകൾ അന്വേഷിച്ചു. പക്ഷെ അടുത്ത വീട്ടിലെ മനുഷ്യന്റെ ജാതി അറിയാതെ അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇന്നും ചിലർക്ക് കഴിയുന്നില്ല. എന്തൊരു വിചിത്രമായ പരിഷ്കാരം! നാം ബഹിരാകാശത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സ്വന്തം തലച്ചോറിനുള്ളിൽ പണിത ജാതിയുടെ മതിൽ തകർക്കാൻ കഴിയുന്നില്ല. നമുക്ക് റോക്കറ്റുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു, പക്ഷേ മനുഷ്യനും മനുഷ്യനുമിടയിൽ പാലം പണിയാൻ കഴിഞ്ഞില്ല. നമുക്ക് ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, പക്ഷേ മനുഷ്യനെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന മനുഷ്യത്വം ഇപ്പോഴും പലയിടങ്ങളിലും ദുർബലമാണ്. അതിനാൽ ഇനി ചോദിക്കേണ്ട ചോദ്യം നിന്റെ ജാതി ഏതാണ് എന്നതല്ല. അതിനേക്കാൾ വലിയൊരു ചോദ്യം ചോദിക്കാം, നീ മനുഷ്യനാണോ? അതിനുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ അവിടെ മറ്റൊരു ചോദ്യം ആവശ്യമില്ല. കാരണം മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് സംസ്കാരം ആരംഭിക്കുന്നത്. ജാതി ചോദിക്കാതെ കൈനീട്ടാൻ കഴിയുന്നിടത്താണ് സൗഹൃദം ആരംഭിക്കുന്നത്. ജനനം നോക്കാതെ ബഹുമാനിക്കാൻ കഴിയുന്നിടത്താണ് സമത്വം ആരംഭിക്കുന്നത്. നമ്മളും അവരും എന്ന മതിൽ തകർന്നിടത്താണ് മാനവികത ആരംഭിക്കുന്നത്. ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറം ഒരു മനുഷ്യൻ മാത്രമേയുള്ളൂ. അവന്റെ പേര് എന്തായാലും, അവന്റെ മതം എന്തായാലും, അവന്റെ ഭാഷ എന്തായാലും, അവന്റെ ജനനം എവിടെയായാലും അവൻ മനുഷ്യനാണ്. അത് തിരിച്ചറിയാൻ കഴിയുന്നൊരു സമൂഹം സൃഷ്ടിക്കുകയാണ് നമ്മുടെ അടുത്ത പരിണാമം. മനുഷ്യൻ മനുഷ്യനെ കണ്ടാൽ മനുഷ്യനായി തിരിച്ചറിയുന്ന ദിവസം, അന്നായിരിക്കും മനുഷ്യൻ യഥാർത്ഥത്തിൽ പരിഷ്കൃതനായി തുടങ്ങുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒന്നാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളും സംശയങ്ങളും. ശ്വാസം നിലയ്ക്കുന്നതോടെ തീരുന്നതാണോ ഈ ജീവിതം? അതോ ആത്മാവ് മറ്റൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ? സ്വർഗവും നരകവുമുണ്ടോ? പുനർജന്മം സത്യമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി മനുഷ്യൻ നൂറ്റാണ്ടുകളായി തത്വചിന്തകളിലൂടെയും ആത്മീയതയിലൂടെയും വിശ്വാസങ്ങളിലൂടെയും അലഞ്ഞുതിരിയുകയാണ്. അദൃശ്യവും ആരും കണ്ടിട്ടില്ലാത്തതുമായ ഒരു മരണാനന്തര ലോകത്തെക്കുറിച്ച് ആകുലപ്പെടുന്നതിലും അത് അന്വേഷിച്ചു നടക്കുന്നതിലും എത്രയോ മടങ്ങ് അർത്ഥവത്താണ് മരിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിച്ചു എന്ന് സ്വയം ചോദിക്കുന്നതും ആ ജീവിതത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നതും. പരലോകത്തെക്കുറിച്ചുള്ള അജ്ഞാത സമസ്യകളേക്കാൾ പ്രധാനം കൺമുന്നിലുള്ള ഈ നിമിഷത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നതാണ്. മനുഷ്യന് പ്രകൃതി നൽകിയ ഏറ്റവും അപൂർവവും വിലപ്പെട്ടതുമായ സമ്മാനമാണ് ഇപ്പോൾ എന്ന വർത്തമാനകാലം. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ കഴിഞ്ഞുപോയ ഓർമ്മകളുടെ വിങ്ങലുകളിലോ അല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ആധികളിലോ ആണ് ജീവിക്കുന്നത്. ഇതിന്റെ അടുത്ത തലമാണ് മരണത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ചുള്ള വേവലാതികൾ. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും ഉറപ്പില്ലാത്ത നാളുകളെക്കുറിച്ചും ആകുലപ്പെട്ട് സ്വന്തം വർത്തമാനകാലത്തെ കലുഷിതമാക്കുന്നത് അറിവില്ലായ്മയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടോ എന്നത് നിഗൂഢമായി നിൽക്കുന്ന ഒരു നിഗമനമാണ്. എന്നാൽ മരണത്തിന് മുമ്പ് നമുക്കൊരു ജീവിതമുണ്ട് എന്നത് തർക്കമില്ലാത്ത സത്യാവസ്ഥയാണ്. ആ ഉറപ്പുള്ള ജീവിതത്തെ ആഴത്തിലും അർത്ഥവത്തായും അനുഭവിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യന്റെയും പ്രാഥമികമായ കടമ. ജീവിതത്തിന്റെ സഫലത അളക്കേണ്ടത് അത് എത്ര കാലം നീണ്ടു നിന്നു എന്നതിലല്ല, മറിച്ച് ജീവിച്ചിരുന്ന കാലത്ത് അത് എത്രത്തോളം ആഴമുള്ളതായിരുന്നു എന്നതിലാണ്. പ്രകൃതിയോടും ചുറ്റുമുള്ള മനുഷ്യരോടും സകല ജീവജാലങ്ങളോടും എപ്രകാരമാണ് നാം ഇടപഴകിയത് എന്നാണ് ജീവിതത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. ഉള്ളിൽ സ്നേഹവും കരുണയും സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക, സഹജീവികളുടെ സങ്കടങ്ങളിൽ തണലാവുക, അവനവന്റെ കഴിവുകളെയും സർഗാത്മകതയും സമൂഹത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കുക, ഇവയെല്ലാമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനാക്കുന്നത്. വെറുപ്പും വിദ്വേഷവും അസൂയയും ഒക്കെ മനസ്സിൽ നിറച്ച് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ഒരായുസ് മുഴുവൻ ജീവിച്ചു തീർത്തതിനു ശേഷം മരണാനന്തര പുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. മരണത്തെക്കുറിച്ചുള്ള ഭയമാണ് പലപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. എന്നാൽ മരണത്തെ ഭയപ്പെടാതെ അഭിമുഖീകരിക്കാനുള്ള ഒരേയൊരു വഴി ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളെ പൂർണമായി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ്. താൻ ജീവിച്ച ജീവിതത്തിൽ പൂർണ്ണ തൃപ്തിയുള്ള ഒരാൾക്ക് മരണത്തെ ഭയപ്പെടേണ്ടി വരില്ല. താൻ ആരോടും അനീതി ചെയ്തിട്ടില്ലെന്നും കഴിയുന്നത്ര നന്മകൾ ചെയ്തിട്ടുണ്ടെന്നും ഈ ഭൂമിയിലെ തന്റെ ജീവിതം അർത്ഥപൂർണമായിരുന്നുവെന്നും ഉറപ്പുള്ള വ്യക്തി പ്രകൃതിയുടെ സ്വാഭാവികമായ ആ വിളിയെ ശാന്തമായി സ്വീകരിക്കും. മറിച്ച് ജീവിക്കേണ്ട സമയത്ത് ജീവിക്കാതെ വർത്തമാനകാലത്തെ വീഴ്ചകളിൽ നെടുവീർപ്പെട്ട് ധർമ്മനിഷ്ഠയില്ലാതെ ജീവിച്ചവർ മാത്രമാണ് മരണത്തിനു ശേഷമുള്ള ശിക്ഷകളെ ഭയപ്പെടുന്നതും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്നതും. അറിവും ബോധവും വളരുന്നതിനനുസരിച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ടത് തന്റെ അസ്തിത്വത്തിന്റെ മൂല്യത്തെക്കുറിച്ചാണ്. തത്വചിന്തകനായ ആൽബർട്ട് കാമ്യു അതുപോലുള്ള പ്രതിഭകളും ചൂണ്ടിക്കാണിച്ചതുപോലെ ജീവിതത്തിന് സ്വയമേവ ഒരർത്ഥമില്ലാതിരിക്കാം, എന്നാൽ അതിനർത്ഥം നൽകേണ്ടത് നാം തന്നെയാണ്. ശാസ്ത്രവും കലയും സാഹിത്യവും തത്വചിന്തയുമെല്ലാം മനുഷ്യൻ നിർമ്മിച്ചെടുത്തത് ഈ ഭൗതിക ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സുന്ദരമാക്കാനുമാണ്. അറിവുകളെ തിരയുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും പ്രകൃതിയുടെ അത്ഭുതങ്ങളെ കൺകുളിർക്കെ കാണുന്നതും ചിന്തകളെ വികസിപ്പിക്കുന്നതുമെല്ലാം ജീവിച്ചിരിക്കുന്നതിന്റെ വലിയ ആനന്ദങ്ങളാണ്. ഈ ആനന്ദങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൺമുന്നിൽ കാണാത്ത ഒരു ലോകത്തെ സ്വപ്നം കണ്ട് ഈ നിമിഷങ്ങളെ പാഴാക്കി കളയുന്നത് സ്വന്തം ജീവിതത്തോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്. വിശ്വാസങ്ങളും ആത്മീയതയുമെല്ലാം മനുഷ്യന് ആശ്വാസവും വഴികാട്ടലും നൽകാൻ ഉദ്ദേശിച്ചുള്ളവയാണ്. എന്നാൽ അവ പോലും മനുഷ്യനെ പഠിപ്പിക്കേണ്ടത് സൽപ്രവൃത്തികളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എല്ലാ വലിയ ദർശനങ്ങളും ഊന്നി പറയുന്നത് ഇവിടുത്തെ ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുക, കുട്ടികളെ ചേർത്ത് പിടിക്കുക, വിശക്കുന്നവന് ആഹാരം നൽകുക, സത്യസന്ധത പുലർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഏതൊരു നല്ല ജീവിതത്തിന്റെയും മാനദണ്ഡം. ഈ സൽഗുണങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും സ്വയം വിലയിരുത്തുന്നതാണ് യഥാർത്ഥ ആത്മപരിശോധന. മരിച്ചതിനു ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളെക്കാൾ പ്രധാനം എന്റെ സാന്നിധ്യം കൊണ്ട് ഈ ഭൂമിക്ക് എന്തെങ്കിലും നന്മയുണ്ടായോ എന്ന ചോദ്യമാണ്. മരണമെന്നത് ഒരവസാനമാണ്, അല്ലെങ്കിൽ ഒരു മാറ്റമാണ്. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെയെങ്കിൽ നമുക്കുറപ്പുള്ള ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതാണ് നമ്മുടെ വിലാസം നിർണയിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആളുകൾ നമ്മെ ഓർക്കുന്നത് നമ്മൾ സൂക്ഷിച്ച മരണാനന്തര വിശ്വാസങ്ങളുടെ പേരിലല്ല, മറിച്ച് നമ്മൾ അവർക്ക് നൽകിയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നന്മ നിറഞ്ഞ അനുഭവങ്ങളുടെയും പേരിലാണ്. ഒരു നല്ല വാക്കുകൊണ്ട് മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വന്തം ആത്മാവിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ആ ജീവിതം സഫലമായി കഴിഞ്ഞു. അതുകൊണ്ട് നിഗൂഢവും അജ്ഞാതവുമായ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ആയുസ് പാഴാക്കാതെ നമുക്ക് മുന്നിൽ തുറന്നുവച്ചിരിക്കുന്ന ഈ മനോഹരമായ ലോകത്തിലേക്ക് കണ്ണു തുറക്കാം. പൂക്കളുടെ സുഗന്ധവും മഴയുടെ സംഗീതവും പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയും പുസ്തകങ്ങളുടെ അറിവും സഹജീവികളുടെ സ്നേഹവും അനുഭവിക്കാം. മരിക്കുന്നതിനു മുമ്പ് ഞാൻ നന്നായി ജീവിച്ചുവോ, എന്റെ ജീവിതം മറ്റുള്ളവർക്കും എനിക്കും സന്തോഷവും അർത്ഥവും നൽകിയ ഒന്നായിരുന്നുവോ എന്ന് നിരന്തരം പരിശോധിക്കാം. അങ്ങനെ ജീവിച്ചു തീർക്കുന്ന ഒരു ജീവിതത്തിന് മരണത്തെപ്പോലും പുഞ്ചിരിയോട് നേരിടാനുള്ള കരുത്തുണ്ടാകും. അതുതന്നെയാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സാഫല്യവും.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞുപോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരാനെങ്ങാനും വൈകിയ വഴിയിലേക്ക് കണ്ണം നട്ട് വേലിക്കൽ വന്ന് നിൽക്കുമായിരുന്നു എന്റെ അമ്മ. നിങ്ങൾ ഇന്നലെ കടവില് കാത്തു നിൽക്കണ കണ്ടപ്പോ എനിക്കത് ഓർമ്മ വന്നത്.

0: എന്നോട് ചോദിച്ചു കേട്ടോ മാഷ്.
1: എന്ത്?
0: എന്നെ എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്. ആ സത്യം.
1: എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു?
0: ഞാൻ എനിക്ക് ചങ്ക് പിടിച്ചു പോയി.
1: ടീച്ചറെ അമ്മാന്ന് വിളിക്കുമ്പോ എന്നെ എന്താ വിളിക്ക? അച്ഛനോ? വിളിക്കോ, വിളിക്കായിരിക്കില്ലേ.
2: രാമുണ്ണി മാഷല്ലേ?
1: അതെ.
2: മായ ഇവിടെയല്ലേ താമസം?
1: രാമുണ്ണി മാഷ് ഞാൻ തന്നെയാ. മായ ഇവിടാ താമസിക്കുന്നതും.
2: എന്തേ? മായ ഒന്ന് കാണാമായിരുന്നു.
1: ആരാ? മനസ്സിലായില്ല.
2: ഞാൻ, എന്റെ പേര് രവി എന്നാണ്.
1: അതല്ല ചോദ്യം, മായയുടെ ആരാന്നാ?
2: ഞങ്ങൾ തമ്മിൽ അറിയും, ഫ്രണ്ട്സാണ്.
1: ഓഹോ. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികള് വീട് വിട്ട് അന്യനാട്ടി വന്ന് താമസിക്കുമ്പോ ഇതുപോലെ ചിലരുടെ എഴുന്നള്ളത്തുണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പണ്ടെങ്ങോ കണ്ടിട്ടുണ്ടെന്നോ ഒന്നര വാക്ക് മിണ്ടിയിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞ് ഇപ്പോഴാ നേരിട്ട് അനുഭവപ്പെടണത്. എന്താ പേരെന്ന് പറഞ്ഞത്?
2: രവി.
1: ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, കേൾക്കുക. ഇതേ ഞാനും എന്റെ ഭാര്യയും കൂടെ താമസിക്കുന്ന വീടാ. ഇവിടെ ഇത് നടക്കില്ല. നടക്കില്ല എന്ന് പറഞ്ഞാൽ തീരെ നടക്കില്ല. വന്നതോ വന്നു, ഇനി ഈ വഴിക്ക് വരാണ്ടിരിക്കുന്നതാ ഭംഗി.
2: അല്ല മാഷെ, ഞാൻ
1: വേണ്ട, അധികം വിസ്തരിക്കണമെന്നില്ല. വേറെ വിശേഷം വല്ലതും പറയാനുണ്ടോ? ഇല്ലല്ലോ.
3: വീട്ടിൽ വന്ന് കയറുന്നവരോട് ഇറങ്ങിപ്പോവുക എന്ന് ഇവരെ പറഞ്ഞിട്ടില്ല. പരിചയിച്ചു പോയ ഒരു സംസ്കാരത്തിന് തകരാറാ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് അതിന്റെ ഒരു മര്യാദ.
0: ഇത്രയും കടുപ്പിച്ച് പറയേണ്ടിയിരുന്നോ?
1: ഇല്ല, വിളിച്ചകത്ത് കയറ്റിയെടുത്ത് വിസറിയെടുത്ത് വീശിക്കൊടുക്കാം. ദാ നോക്ക്, ആണുങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയം ഇത്. അയാളുടെ ഒരു വരവും മുഖത്ത് നോക്കിയുള്ള ചോദ്യവും കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ആ കുട്ടി കോളേജിൽ നിങ്ങൾ വരട്ടെ.
0: വെറുതെ അതുവിതും പറയാനും ബഹളം കൂട്ടാനും ഒന്നും നിൽക്കണ്ട.
1: ടീച്ചർ ഇടപെടേണ്ട വിഷയമല്ല ഇത്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് അലിവേ തോന്നൂ. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം, അതിങ്ങോട്ട് വിട്ടേക്ക്.
0: ഇന്ന് എവിടേക്കും പോയില്ലേ?
1: ഓ, എന്നോടാണോ ചോദിച്ചത്? ഇല്ല, എവിടെയെങ്കിലും പോകണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നില്ല. ഓ
0: ഇല്ല, വെറുതെ ചോദിച്ചു.
1: മനസ്സിലായി.
0: ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ?
1: ഇവിടേക്കോ? ഓലോ പോസ്റ്റ്മാൻ വന്നിരുന്നു, പിന്നെ ഒരാളൂടെ വന്നുല്ലോ. ആ, കറണ്ടിന്റെ കയറി തീർക്കാൻ ലൈൻമാൻ വന്നിരുന്നു.
0: അല്ല, അങ്ങനെ അല്ലാണ്ട് എന്നെ അന്വേഷിച്ചു.
1: നാണിയമ്മ അന്വേഷിക്കണം കേട്ടു. കാലത്ത് കോളേജിൽ പോണതിന് മുമ്പ് കുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞ്. എന്തിനാ കുട്ടി വളഞ്ഞു പറ്റണത്? ആരായള് ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? ആരാന്ന്?
0: പണ്ടോട്ടെ പരിചയമുള്ളതാ, നാട്ടിലൊക്കെ വെച്ച്.
1: അത് ശരി. ഇപ്പോഴിങ്ങോട്ട് വന്ന് പരിചയം പുതുക്കാൻ എന്തായിരുന്നു പ്രത്യേകിച്ച്?

നമ്മുടെ ഈ ലോകം എത്ര മനോഹരമാണ്! പൂക്കളും പുഴകളും പ്രകാശവും മനുഷ്യരും എല്ലാം ചേർന്ന ഒരു വിസ്മയം. എന്നാൽ ഒരേ ലോകത്തിൽ ജീവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ചിലർക്ക് ചുറ്റുമുള്ളതെല്ലാം മനോഹരമായി തോന്നുന്നത്, മറ്റു ചിലർക്ക് എല്ലാം ഇരുണ്ടും പ്രശ്നഭരിതമായും തോന്നുന്നത്? ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ ലോകത്തെ കാണുന്നത് നമ്മുടെ മനസ്സ് എന്ന ജാലകത്തിലൂടെയാണ്. നമ്മുടെ മനസ്സ് ഒരു ജാലകമാണ്. ആ ജാലകത്തിൽ കൂടിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ നോക്കിക്കാണേണ്ടത്. നിങ്ങൾ ഒരു മുറിയിലിരിക്കുന്നു. മുറിക്ക് പുറത്ത് മഴ പെയ്യുന്നു. ജാലകം വൃത്തിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മഴത്തുള്ളികളുടെ ഭംഗിയും തെളിഞ്ഞ കാഴ്ചയും കാണാം. എന്നാൽ ജാലകത്തിൽ അഴുക്കും പൊടിയും കറകളുമുണ്ടെങ്കിൽ പുറത്തെ മനോഹരമായ മഴ പോലും നിങ്ങൾ കാണുക ആ പൊടിയിലൂടെയും കറയിലൂടെയുമാണ്. മഴത്തുള്ളികൾക്ക് ഭംഗിയുണ്ടായിട്ടും നിങ്ങളുടെ അനുഭവം കറകൾ നിറഞ്ഞതായിരിക്കും. നമ്മുടെ മനസ്സും അതുപോലെയാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, മുൻധാരണകൾ, പഴയ അനുഭവങ്ങളിലെ വേദനകൾ, ഭയങ്ങൾ എന്നിവയെല്ലാം ഈ ജാലകത്തിലെ അഴുക്കുകളാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ വാക്കുകളെ കേൾക്കുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ മനസ്സിലെ ആ അഴുക്കുകൾ ആ വാക്കുകളെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. മനസ്സെന്ന ഈ ജാലകത്തിൽ കറ പുരളുന്നത് നമ്മൾ പോലും അറിയാതെയാണ്. പരാജയങ്ങളിലെ ദുഃഖം, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ, പഴയ ബന്ധങ്ങളിലെ വിശ്വാസവഞ്ചന, നിരന്തരമായ താരതമ്യപ്പെടുത്തലുകൾ, നമ്മുടെ മനസ്സിലെ ഈ ജാലകം വൃത്തിയാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ചെറുതല്ല. ജാലകം വൃത്തിയാകുമ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള ലോകത്തെ അതെന്താണോ അതുപോലെ കാണുന്നു. പ്രശ്നങ്ങളെ അവയുടെ യഥാർത്ഥ വലിപ്പത്തിൽ മാത്രം കാണാൻ സാധിക്കുന്നു. അതോടെ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ കുറയുന്നു. നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നു. മറ്റൊരാളെ അവരുടെ മുൻകാല പ്രവൃത്തികളോ നിങ്ങളുടെ മുൻധാരണകളോ വച്ച് അളക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ആഴമുള്ളതും സത്യസന്ധവുമാകുന്നു. അഴുക്കുള്ള ജാലകത്തിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും അവസരങ്ങളെ കാണുന്നത് ഭീഷണിയായിട്ടായിരിക്കും. എനിക്കിത് കഴിയില്ല എന്ന ചിന്ത ഇതൊരു പുതിയ അവസരമാണ് എന്നതിനെ മായ്ച്ചു കളയുന്നു. ജാലകം വൃത്തിയാക്കുമ്പോൾ ഭയമില്ലാതെ മുന്നോട്ടു പോകാനും പുതിയ പാതകൾ തേടാനും നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. നമ്മുടെ മനസ്സിലെ പ്രധാന കറകളിലൊന്ന് ആത്മവിമർശനമാണ്. ഞാൻ മോശമാണ് എന്ന ചിന്ത ജാലകത്തെ മറയ്ക്കുമ്പോൾ ലോകം നിങ്ങളെയും മോശമായി കാണുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ജാലകം തുടച്ചു വൃത്തിയാക്കുമ്പോൾ സ്വയം അംഗീകരിക്കാനും നിങ്ങളുടെ ശക്തികളെയും പോരായ്മകളെയും ഒരുപോലെ സ്നേഹിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു. മനസ്സിന്റെ ജാലകം വൃത്തിയാക്കാൻ ആരെങ്കിലും വരും എന്ന് കാത്തിരിക്കരുത്. ആ ജാലകം സ്വയം വൃത്തിയാക്കേണ്ടത് നമ്മളാണ്. ധ്യാനം അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നത് നമ്മുടെ ചിന്തകളെ വിമർശിക്കാതെ വെറുതെ നോക്കിക്കാണാൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ ഒരു കറയായി തിരിച്ചറിയുന്നു. എന്നിട്ട് അതിനെ തുടച്ചു മാറ്റുന്നു. ഈ ചിന്ത സത്യമാണോ അതോ എന്റെ പഴയ ഭയമാണോ എന്ന് സ്വയം ചോദിക്കുന്നത് ജാലകത്തിലെ അഴുക്ക് നീക്കാൻ സഹായിക്കും. നിങ്ങളെ വേദനിപ്പിച്ചവരോടും തെറ്റു ചെയ്തവരോടും ക്ഷമിക്കുക. ഇത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, നിങ്ങളുടെ മനസ്സിലെ കറ കളയാൻ വേണ്ടിയാണ്. പകയും വിദ്വേഷവും നിങ്ങളുടെ ജാലകത്തിൽ പശ പോലെയുള്ള കറുത്ത കറകളാണ്. ക്ഷമിക്കുമ്പോൾ അത് പൂർണമായും നീക്കം ചെയ്യപ്പെടുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നന്ദിയുള്ള മനസ്സാണ് ജാലകത്തിന് ഏറ്റവും കൂടുതൽ തിളക്കം നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങളുടെ കറ പതിയെ ഇല്ലാതാകും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സുഖദുഃഖങ്ങളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് എന്ന ജാലകത്തിന്റെ അവസ്ഥയനുസരിച്ചാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജാലകം വൃത്തിയാക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലെ ജാലകവും ഒന്ന് തുടച്ചു നോക്കുക. പഴയ ഭയത്തിന്റെ പൊടി, വിദ്വേഷത്തിന്റെ കറ, ആത്മവിമർശനത്തിന്റെ ഇരുട്ട് ഇതെല്ലാം നീക്കം ചെയ്യുമ്പോൾ പുറത്തുള്ള ലോകം കൂടുതൽ പ്രകാശമുള്ളതും മനോഹരവുമായി കാണപ്പെടുന്നത് നിങ്ങൾക്കനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം പുറത്തേക്ക് പ്രസരിക്കണമെങ്കിൽ
ആ ജാലകം തെളിഞ്ഞതായിരിക്കണം. ആ തെളിഞ്ഞ കാഴ്ചയുടെ സൗന്ദര്യം അനുഭവിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നേതം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സന്തോഷമാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ സന്തോഷം എന്നത് കേവലം ഒരു നല്ല തോന്നൽ മാത്രമല്ല, അത് നമ്മുടെ അതിജീവനത്തിനായി പ്രകൃതി തലച്ചോറിൽ ഒരുക്കി വെച്ചിട്ടുള്ള സങ്കീർണമായ ഒരു വഴികാട്ടിയാണ്. നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോർ നൽകുന്ന ഒരു പ്രതിഫലമാണ് സന്തോഷം. നല്ല ആഹാരം കഴിക്കുമ്പോഴോ സ്നേഹമുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആനന്ദം അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പരിണാമപരമായ ഈ തന്ത്രമാണ് മനുഷ്യവംശത്തെ ഇത്രത്തോളം വളരാൻ സഹായിച്ചത്. നമ്മുടെ സ്വഭാവങ്ങളെയും ചെയ്തികളെയും ആസൂത്രണം ചെയ്യാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സന്തോഷമെന്ന ഈ വികാരം നമ്മെ സഹായിക്കുന്നു. സന്തോഷത്തെ പല തലങ്ങളിൽ വ്യാഖ്യാനിക്കാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു സുഖാനുഭൂതി മുതൽ ജീവിതത്തെക്കുറിച്ചുള്ള ആകെത്തുകയായ തൃപ്തി വരെ ഇതിൽ ഉൾപ്പെടുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഹൈഡോണിക്, യൂഡൈമോണിക് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യത്തേതെങ്കിൽ അർത്ഥപൂർണമായ ജീവിതത്തിൽ നിന്നും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടാമത്തേത്. വെറുതെ ഇരുന്ന് സുഖം അനുഭവിക്കുന്നതല്ല യഥാർത്ഥ സന്തോഷമെന്നും, മറിച്ച് ഓരോ വ്യക്തിയും തന്റെ അന്തർലീനമായ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ഉചിതമായ കൃത്യനിർവഹണം നടത്തുമ്പോഴാണ് പൂർണമായ സന്തോഷം ലഭിക്കുന്നതെന്നും ഗവേഷകർ കരുതുന്നു. സന്തോഷമെന്നത് തലച്ചോറിലെ ഒരു ഹാർഡ്വെയർ പോലെ ജനിതകമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നിരന്തരം ചുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് ജൈവതന്മാത്രാപരമായ ഒരു അടിസ്ഥാനമുണ്ട്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നമ്മുടെ തലച്ചോറിലും രക്തത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങളെ ശാസ്ത്രീയമായി അളന്നെടുക്കാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് സന്തോഷമെന്നത് വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല, മറിച്ച് ഒരു ശാരീരിക അവസ്ഥ കൂടിയാണെന്നാണ്. സൈക്കോളജിയുടെ തന്ത്രങ്ങളാലോ ധ്യാനത്താലോ തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുത്ത് ഈ സന്തോഷാവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നത് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന വസ്തുതയാണ്. നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിന്റെ ഇരിപ്പിടങ്ങൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നെറ്റിയുടെ ഇടതുഭാഗത്തിന് തൊട്ടു പിന്നിലുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് പോസിറ്റീവ് ചിന്തകളുടെയും സന്തോഷത്തിന്റെയും കേന്ദ്രം. നാം സന്തുഷ്ടരായിരിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂറോണുകൾ അതീവ സജീവമാകുന്നു. കൂടാതെ തലച്ചോറിന്റെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന ചെറിയ ഭാഗം നമ്മുടെ അതിസുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴോ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴോ ഈ കേന്ദ്രം ഉണരുന്നു. വികാരങ്ങളുടെ കേന്ദ്രമായ അമിഗ്ഡലയും ഓർമ്മകളുടെ കേന്ദ്രമായ ഹിപ്പോക്യാമ്പസും ഈ പ്രക്രിയയിൽ പങ്കാളിയാവുന്നു. തലച്ചോറിലെ ഈ കേന്ദ്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന രാസവസ്തുക്കൾ വഴിയാണ്. ഇതിലേറ്റവും പ്രധാനി ഡോപ്പമിനാണ്. ഇതിനെ സുഖാനുഭൂതിയുടെ രാസവസ്തു എന്ന് വിളിക്കാം. ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോഴും അത് ലഭിക്കുമ്പോഴും ഡോപ്പമിൻ സ്രവിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ മാനസികമായ സന്തുലിതാവസ്ഥയും തൃപ്തിയും ഉറപ്പാക്കുന്നത് സെറട്ടോണിനാണ്. സാമൂഹിക ബന്ധങ്ങൾ വഴി ലഭിക്കുന്ന സന്തോഷത്തിന് പിന്നിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇത്തരം രാസവസ്തുക്കളുടെ കൃത്യമായ അളവിലുള്ള പ്രവർത്തനമാണ് നമ്മെ പ്രസന്നമായി നിലനിർത്തുന്നത്. തലച്ചോറിന്റെ പ്ലാസ്റ്റികത അഥവാ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ് നമ്മുടെ സന്തോഷത്തിന്റെ കടിഞ്ഞാൺ. നമ്മുടെ കൈകളിൽ തന്നെ നൽകുന്നത് തലച്ചോറിന്റെ ഘടന കഠിനമായി ഉറപ്പിക്കപ്പെട്ടതല്ല, മറിച്ച് അനുഭവങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവനവൻ അറിവ് അഥവാ മൈൻഡ്ഫുൾനെസ് എന്ന ശീലത്തിലൂടെ മനസ്സിനെ മെരുക്കിയെടുക്കാൻ സാധിക്കും. ഏകാഗ്രതയോടെ സ്വന്തം മാനസികാവസ്ഥകളെ നിയന്ത്രിക്കാൻ ശീലിക്കുമ്പോൾ തലച്ചോറിലെ സന്തോഷ സർക്യൂട്ടുകൾ കൂടുതൽ ബലപ്പെടുന്നു. ചുറ്റുപാടുകളോട് യാന്ത്രികമായി പ്രതികരിക്കാതെ ബോധപൂർവം ശാന്തത തിരഞ്ഞെടുക്കാൻ ഈ പ്ലാസ്റ്റികത നമ്മെ സഹായിക്കുന്നു. സന്തോഷത്തിന്റെ കാര്യത്തിൽ ജനിതക ഘടകങ്ങൾക്ക് 30 മുതൽ 40% വരെ പങ്കുണ്ട്. ഓരോ വ്യക്തിക്കും ജന്മനാ തന്നെ സന്തോഷത്തിന്റെ ഒരു നിശ്ചിത നിലവാരമുണ്ടായിരിക്കും. ചില ജീനുകൾ, ഉദാഹരണത്തിന് 5-HTT, MAOA, സെറോട്ടോണിന്റെയും ഡോപ്പമിന്റെയും പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതിലൂടെ ഒരാൾ എത്രത്തോളം സന്തോഷവാനായിരിക്കും എന്ന് തീരുമാനിക്കുന്നു. എങ്കിലും ബാക്കി 60% തീരുമാനിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളും ശീലങ്ങളുമാണ്. അതായത് ഒരു നിശ്ചിത സെറ്റ് പോയിന്റുമായി ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കിയ യന്ത്രങ്ങളല്ല നമ്മൾ, മറിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്തോഷം നിർമ്മിച്ചെടുക്കാൻ ശേഷിയുള്ള ജൈവ വിസ്മയങ്ങളാണ്. വ്യക്തിപരമായ സ്വഭാവ ഘടകങ്ങൾ സന്തോഷപൂർണമായ ജീവിതത്തിന് വലിയ താങ്ങായി മാറാറുണ്ട്. മറ്റുള്ളവരോടുള്ള ഉദാരത, സഹജീവി സ്നേഹം, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, സാമൂഹിക ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കൽ എന്നിവയെല്ലാം തലച്ചോറിലെ റിവാർഡ് സെന്ററുകളെ സജീവമാക്കുന്നു. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവും സന്തോഷത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും. പരിണാമം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സൌഭാഗ്യമാണ് ഈ സന്തോഷാവസ്ഥകൾ. അതിജീവനത്തിനായി തലച്ചോറിൽ വയറിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സുഖാനുഭൂതികളെ തിരിച്ചറിയുന്നതും പരിപോഷിപ്പിക്കുന്നതും ഉന്നതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കും. ഓരോ വ്യക്തിയുടെയും സന്തോഷം അവരുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ശാസ്ത്രീയമായ അറിവുകൾ പ്രയോജനപ്പെടുത്തി തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നതിലൂടെയും സത്ചിന്തകൾ വളർത്തുന്നതിലൂടെയും ജീവിതം കൂടുതൽ ആനന്ദകരമാക്കാം. സന്തോഷമെന്നത് വെറുമൊരു ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ ജൈവപരമായ യാത്രയിലെ മനോഹരമായ ഒരു അനുഭവമാണ്. ഉള്ളിലെ ഈ രസതന്ത്രത്തെ സ്നേഹത്തോടെയും അറിവോടെയും സമീപിക്കുമ്പോൾ ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ജയമാരുതി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി വാസുദേവൻ നിർമ്മിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കുട്ടിക്കുപ്പായം. സി ജെ മോഹൻ റാവു ഛായാഗ്രഹണം നിർവഹിച്ചു. ആർ ബി എസ് മണി കലാസംവിധാനവും നിർവഹിച്ചു. പി ഭാസ്കറിന്റെ പാട്ടുകൾക്ക് എം എസ് ബാബുരാജ് ഈണമിട്ടു. ഉദയഭാനു, ടി ബി ശ്രീനിവാസ്, ഉത്തമൻ, എ പി കോമള, എൽ ആർ ഈശ്വരി, ഗോമതി എന്നിവരായിരുന്നു ഗായകർ. 1964 ഫെബ്രുവരി 22 ചിത്രം പ്രദർശനത്തിനെത്തി. മുരളി, അടൂർ ഭാസി, ഹാജി അബ്ദുൾ റഹ്മാൻ, അംബിക, ഷീല, ഫിലോമിന, നിലമ്പൂർ ആയിഷ, പാർവതി, ബഹദൂർ, ശാന്താദേവി, പഞ്ചാബി, ഫിലോമിന എന്നിവരായിരുന്നു അഭിനേതാക്കൾ. നടി ഫിലോമിനയുടെ ആദ്യ ചിത്രം എന്ന സവിശേഷത കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിനുണ്ട്. 11 പാട്ടുകൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു കുട്ടിക്കുപ്പായം എന്ന ചലച്ചിത്രം. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ട് കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് കാടിന്റെ നിശബ്ദതയിൽ മുഴങ്ങുന്നൊരു ശിവനാമം മലമഹാദേശ്വര ബെട്ടയെക്കുറിച്ച് കേൾക്കാം. ചില മലകളിലേക്ക് നമ്മൾ കയറിപ്പോകുന്നത് ഉയരം കീഴടക്കാനല്ല, ഉള്ളിലെവിടെയോ നഷ്ടപ്പെട്ടുപോയ ഒരു നിശബ്ദതയെ തിരികെ കണ്ടെത്താനാണ്. കാടിന്റെ പച്ചപ്പും ചുരമ്പാതകളുടെ വളവുകളും കടന്ന് മേഘങ്ങൾ തഴുകുന്ന ഒരു മലമുകളിലെത്തുമ്പോൾ യാത്ര പതുക്കെ ഒരു തീർത്ഥാടനമായി മാറും. അത്തരമൊരു യാത്രയാണ് കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിൽ തമിഴ്നാടിന്റെ അതിർത്തിയോട് ചേർന്ന് നിലകൊള്ളുന്ന മലമഹാദേശ്വര ബെട്ടയിലേക്കുള്ളത്. ഭക്തർ സ്നേഹത്തോടെ എംഎം ഹിൽസ് എന്ന് വിളിക്കുന്ന ഈ മലനിരകൾ പ്രകൃതിയുടെയും വിശ്വാസത്തിന്റെയും നാടോടി പാരമ്പര്യത്തിന്റെയും അപൂർവമായൊരു സംഗമമാണ്. കന്നഡയിൽ ബെട്ട എന്ന വാക്കിന് കുന്ന് അഥവാ മല എന്നർത്ഥമാണ്. എന്നാൽ മലമഹാദേശ്വര ബെട്ട എന്ന പേര് ഒരു ഭൂമിശാസ്ത്രപരമായ അടയാളം മാത്രമല്ല, ഈ മലയുടെ ഓരോ വളവിലും ഒരു കഥയുണ്ട്, ഓരോ കാട്ടുവഴിയിലും ഒരു വിശ്വാസമുണ്ട്, ഓരോ കാറ്റിലും ഒരു പഴയ നാടൻ പാട്ടിന്റെ ഈണമുണ്ട്. ഏഴ് മലനിരകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ ആത്മാവ് മഹാദേശ്വര സ്വാമിയുമായി ചേർന്നാണ് ജീവിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നുവെന്ന് ഭക്തി പാരമ്പര്യം വിശ്വസിക്കുന്ന മഹാദേശ്വര സ്വാമിയെ ശിവന്റെ അവതാരമായാണ് ഇവിടെ ആരാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ തപസ്സിന്റെയും അത്ഭുതങ്ങളുടെയും കഥകൾ തലമുറകളിലൂടെ പാട്ടുകളായും വാമൊഴി കഥകളായും ഇന്നും സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മലയിലെത്തുമ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല, നൂറ്റാണ്ടുകളായി മനുഷ്യർ വിശ്വാസം കൊണ്ട് പണിതുയർത്തിയ ഒരു സാംസ്കാരിക ലോകത്തിലേക്കാണ് കടക്കുന്നത്. ആനമല, ജനമല, കാന്തൻമല, പച്ചൈമല, പവളമല, പൊന്നാച്ചിമല, കുങ്കുമല എന്നിങ്ങനെ ഏഴ് മലകളാൽ ചുറ്റപ്പെട്ടാണ് ഈ പുണ്യഭൂമി നിലകൊള്ളുന്നതെന്നാണ് പ്രാദേശിക പാരമ്പര്യം പറയുന്നത്. മലകളുടെ ഈ വളയം ക്ഷേത്രത്തെ പ്രകൃതിയുടെ തന്നെ ഒരു ഗർഭഗൃഹത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നതുപോലെ തോന്നിക്കും. താഴെക്കാടുകൾ, മുകളിൽ ആകാശം, അവയ്ക്കിടയിൽ ഭക്തരുടെ പ്രാർത്ഥനകൾ. മഹാദേശ്വര സ്വാമിയുടെ ഏറ്റവും കൌതുകകരമായ പ്രതീകങ്ങളിലൊന്നാണ് പുലി. കാട്ടിലെ പുലിയുടെ പുറത്ത് സഞ്ചരിച്ചാണ് മഹാദേശ്വരൻ സഞ്ചരിച്ചിരുന്നതെന്നാണ് പ്രാദേശിക വിശ്വാസം. അതുകൊണ്ടുതന്നെ പുലി ഇവിടെ ഒരു വന്യമൃഗം മാത്രമല്ല, മഹാദേശ്വരന്റെ ഓർമ്മയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിശുദ്ധ പ്രതീകം കൂടിയാണ്. കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിന്റെ മറ്റൊരു അർത്ഥവും മനസ്സിലാകും. ഈ മല മനുഷ്യന്റെയും വനത്തിന്റെയും അതിരുകൾ എത്ര നേർത്തതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഭൂമിയാണ്. മലമുകളിലെത്തുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ആത്മീയ സാന്നിധ്യമാണ്. ശ്രീ മലമഹാദേശ്വര സ്വാമി ക്ഷേത്രം കർണാടകയിലും തമിഴ്നാട്ടിലും നിന്നുള്ള അനേകം ഭക്തരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഉത്സവ ദിവസങ്ങളിൽ ഈ മലയുടെ നിശബ്ദതയ്ക്ക് മറ്റൊരു താളം കൈവരും. ശിവരാത്രി, ദസറ, ദീപാവലി, ഉഗാദി തുടങ്ങിയ അവസരങ്ങളിൽ ഭക്തജനങ്ങൾ വലിയ തോതിൽ ഇവിടെ എത്തുന്നു. രഥോത്സവങ്ങളും പൂജകളും ആചാരങ്ങളും മലമുകളെ ഒരു വലിയ ജനകീയ ഉത്സവഭൂമിയാക്കി മാറ്റും. എന്നാൽ മഹാദേശ്വരന്റെ സാന്നിധ്യം ക്ഷേത്രത്തിന്റെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല, കർണാടകയുടെ ജനപദ സംസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ കഥകൾക്ക് ആഴത്തിലുള്ള സ്ഥാനമുണ്ട്. മഹാദേശ്വരന്റെ ജീവിതവും വീരകഥകളും പാടുന്ന ജനപദ ഗാനങ്ങൾ, പ്രത്യേകിച്ച് മലമഹാദേശ്വര കാവ്യപാരമ്പര്യവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക ഓർമ്മയുടെ ഭാഗമാണ്. പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നതിനു മുൻപേ ജനങ്ങളുടെ ഓർമ്മയിൽ പാട്ടുകളായി ചരിത്രം ജീവിച്ചിരുന്നു എന്നതിന്റെ മനോഹരമായ ഉദാഹരണമാണിത്. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റൊരു ലോകമാണ് തുറക്കുന്നത്. അതിരുകളില്ലാത്ത കാട്, മലമഹാദേശ്വര ഹിൽസ്, വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ഈ മലനിരകൾ തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ പ്രധാന വനഭൂപ്രദേശങ്ങളിലൊന്നാണ്. കാവേരി വന്യജീവി സങ്കേതം, BRT ടൈഗർ റിസർവ് തുടങ്ങിയ സംരക്ഷിത വനപ്രദേശങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഈ ഭൂപ്രദേശം വന്യജീവികളുടെ സഞ്ചാരത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും വലിയ പ്രാധാന്യമുള്ളതാണ്. കാട്ടാനകൾ, കടുവകൾ, പുള്ളിപ്പുലികൾ, ഗൌറുകൾ, സാമ്പാറുകൾ തുടങ്ങി നിരവധി വന്യജീവികളുടെ സാന്നിധ്യം ഈ കാടുകൾക്ക് ജീവൻ നൽകുന്നു. മരച്ചില്ലകളിലൂടെ പെട്ടെന്ന് പറന്നുപോകുന്ന ഒരു പക്ഷിയെയോ കാട്ടിനുള്ളിൽ നിന്ന് കേൾക്കുന്ന ഒരു അജ്ഞാത ശബ്ദത്തെയോ പിന്തുടർന്ന് നമ്മുടെ കണ്ണുകൾ നിശ്ചലമാകുന്ന നിമിഷങ്ങളുമുണ്ടാകും. ഇവിടെ കാട് കാണാനുള്ള ഒരു കാഴ്ച മാത്രമല്ല, അത് ഒരു അനുഭവമാണ്. റോഡിന്റെ ഇരുവശത്തുമുള്ള മരങ്ങൾക്കിടയിലൂടെ വാഹനം പതുക്കെ നീങ്ങുമ്പോൾ ഓരോ വളവിനപ്പുറവും എന്താണ് കാത്തിരിക്കുന്നതെന്നറിയാത്ത ഒരു കൗതുകം മനസ്സിൽ നിറയും. ചിലപ്പോൾ കാട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതുപോലെ തോന്നും. അപ്പോൾ യാത്രക്കാരൻ തന്റെ സാന്നിധ്യം എത്ര ചെറുതാണെന്ന് തിരിച്ചറിയും. മൈസൂരിൽ നിന്ന്
ഏകദേശം 140 കിലോമീറ്ററും കൊളഗാളിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്ന് ഏകദേശം 210 കിലോമീറ്ററും അകലെയുള്ള മലമഹാദേശ്വര ബെട്ടയിലേക്കുള്ള യാത്ര തന്നെ ഒരു അനുഭവമാണ്. സമതലങ്ങളിൽ നിന്ന് പതുക്കെ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ ഭൂദൃശ്യം മാറുന്നു. ചുരംപാതകളുടെ വളവുകൾ കൂടിവരുന്നു. കാടിന്റെ സാന്ദ്രത വർദ്ധിക്കുന്നു. നഗരത്തിന്റെ ശബ്ദങ്ങൾ പിന്നിലേക്ക് അകലുന്നു. ഹുഗനക്കൽ വെള്ളച്ചാട്ടത്തിന്റെ പ്രദേശവും ഈ മലനിരകളുടെ യാത്രാഭൂപടവുമായി അടുത്ത ബന്ധമുള്ളതാണ്. കാവേരിയുടെ ഒഴുക്കും കാടുകളുടെ പച്ചപ്പും മലകളുടെ നിശബ്ദതയും ചേർന്ന് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭാവം നൽകുന്നു. പക്ഷേ മലമഹാദേശ്വര ബെട്ടയുടെ യഥാർത്ഥ സൌന്ദര്യം അതിന്റെ ഉയരത്തിലോ കാട്ടിന്റെ സാന്ദ്രതയിലോ മാത്രം ഒതുങ്ങുന്നില്ല. വിശ്വാസവും പ്രകൃതിയും ഇവിടെ പരസ്പരം വേർതിരിക്കാനാവാത്ത വിധം ചേർന്ന് നിൽക്കുന്നു. ഒരു വശത്ത് ക്ഷേത്രമണിയുടെ ശബ്ദം, മറുവശത്ത് കാട്ടുപക്ഷികളുടെ വിളി, ഒരു വശത്ത് ഭക്തരുടെ ശിവനാമം, മറുവശത്ത് കാറ്റിലിളകുന്ന മുളങ്കാടുകളുടെ സംഗീതം. മനുഷ്യൻ ദൈവത്തെ തേടി മലകയറുമ്പോൾ പ്രകൃതി തന്നെ ആ അന്വേഷണത്തിനൊരു പശ്ചാത്തലമൊരുക്കുന്നതുപോലെ മലമുകളിൽ

നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇത്രയും ദൂരം നമ്മൾ പിന്നിട്ട് വന്നുവെന്ന് മനസ്സിലാകും. എന്നാൽ യഥാർത്ഥത്തിൽ പിന്നിട്ടത് കിലോമീറ്ററുകളാണോ എന്നപ്പോൾ സംശയം തോന്നും. ചില യാത്രകൾ സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരമല്ല, അവ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്കുള്ള യാത്രകളാണ്. മലമഹാദേശ്വര ബട്ടയിൽ നിന്ന് മടങ്ങുമ്പോൾ മനസ്സിൽ ബാക്കിയാകുന്നത് ഒരു ക്ഷേത്രത്തിന്റെ ഓർമ്മ മാത്രമല്ല, കാട്ടിന്റെ ഗന്ധം, മലവഴികളുടെ വളവുകൾ, ദൂരെയെങ്ങോ മുഴങ്ങുന്ന മണി, ഭക്തരുടെ പ്രാർത്ഥന, മരങ്ങൾക്കിടയിലൂടെ കടന്നുവരുന്ന കാറ്റ്, ഇവയെല്ലാം ചേർന്നൊരു അനുഭവമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ചില മലകൾ നമ്മളെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. അവിടെ ദൈവമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ മല കയറുന്നത്. പക്ഷേ മുകളിലെത്തുമ്പോഴേക്കും മനസ്സിലാകുന്നത് മറ്റൊന്നാണ്, നിശബ്ദതയ്ക്കും ഒരു ദൈവികതയുണ്ടെന്ന്. മലമഹാദേശ്വര ബട്ടയിൽ ആ നിശബ്ദതയ്ക്ക് ഒരു പേര് മാത്രമേ ഉള്ളൂ: മഹാദേശ്വരൻ.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഭൂരഹിതരില്ലാത്ത പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. ഭൂരഹിതരില്ലാത്ത പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് പച്ചക്കറി കൃഷിയിലെ നീരൂറ്റി കീടങ്ങളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് കേൾക്കാം. പച്ചക്കറി കൃഷിയിൽ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് നീരൂറ്റി കീടങ്ങളുടെ ആക്രമണം. ചെടികളുടെ ഇലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും നീരൂറ്റിക്കുടിക്കുന്ന ഈ ചെറുകീടങ്ങൾ വളരെ വേഗത്തിൽ പെരുകുകയും വിളകളുടെ വളർച്ചയെയും ഉത്പാദനത്തെയും ഗണ്യമായി ബാധിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അമിതമായ ചൂടും കുറഞ്ഞ ആർദ്രതയും നിലനിൽക്കുന്ന കാലാവസ്ഥയിലാണ് ഇവയുടെ പ്രജനനം കൂടുതലായി കാണപ്പെടുന്നത്. നീരൂറ്റി കീടങ്ങളുടെ ആക്രമണം മൂലം ചെടികളിൽ വിവിധ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. ഇലകൾ മഞ്ഞ നിറമാകുന്ന മഞ്ഞളിപ്പ്, പുതിയ ഇലകളും തളിരുകളും വളർച്ച മുരടിച്ച് കുരുടിപ്പാകുന്ന അവസ്ഥ, ഇലകളിലും തണ്ടുകളിലും കരിമ്പൂപ്പൽ രൂപപ്പെടൽ തുടങ്ങിയവയാണ് പ്രധാനമായും കാണപ്പെടുന്ന പ്രശ്നങ്ങൾ. സമയബന്ധിതമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വിളവെടുപ്പിൽ വലിയ കുറവിന് കാരണമാകും. ഇത്തരം കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് ജൈവമാർഗങ്ങൾ വളരെ ഫലപ്രദമാണ്. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, വേപ്പെണ്ണ ഇമൾഷൻ, പുകയില കഷായം എന്നിവ തളിക്കുന്നത് നീരൂറ്റി കീടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. പ്രകൃതിദത്തമായ ഈ മാർഗങ്ങൾ പരിസ്ഥിതിക്കും കൃഷിയിടത്തിലെ ഉപകാരപ്രദമായ ജീവികൾക്കും ദോഷം വരുത്താതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്നു. മൈക്രോബിയൽ നിയന്ത്രണ രീതികളും മികച്ച ഫലം നൽകുന്നവയാണ്. ലക്കാനീസീലിയം ലക്കാനി, മുമ്പ് വെർട്ടിസീലിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഗുണകരമായ ഫംഗസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി തളിക്കാം. ഇത് നീരൂറ്റി കീടങ്ങളെ സ്വാഭാവികമായി ബാധിച്ച് അവയുടെ വ്യാപനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൃഷിയിടത്തിൽ മഞ്ഞക്കെണി സ്ഥാപിക്കുന്നതും മറ്റൊരു ഫലപ്രദമായ നിയന്ത്രണ മാർഗമാണ്. മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങൾ മഞ്ഞ നിറത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനാൽ മഞ്ഞക്കെണികളിൽ കുടുങ്ങുകയും അവയുടെ എണ്ണം കുറയുകയും ചെയ്യും. ഇത് കീടങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാനും പ്രാരംഭഘട്ടത്തിൽ തന്നെ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാനും സഹായകമാണ്. ഏതെങ്കിലും ലായിനി തളിക്കുമ്പോൾ അത് ചെടിയുടെ ഇലകളുടെ അടിഭാഗം ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. കൂടാതെ വൈകുന്നേര സമയങ്ങളിൽ തളിക്കുന്നത് മരുന്നിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെടികൾക്കുണ്ടാകാവുന്ന സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. കൃഷിയിൽ രോഗങ്ങളും കീടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനാകില്ലെങ്കിലും കൃത്യമായ നിരീക്ഷണവും ജൈവ നിയന്ത്രണ മാർഗങ്ങളുടെ സമയോചിതമായ പ്രയോഗവും വഴി നീരൂറ്റി കീടങ്ങളുടെ ആക്രമണം ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളവെടുപ്പ് ഉറപ്പാക്കാനും സാധിക്കും. അവതരണം ഷാൽമ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ഇലച്ചാർത്തുകളിൽ മഞ്ഞുകണങ്ങൾ പോലെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ വെറുതെ ഇരുന്ന് കേൾക്കാൻ, യാത്രക്കിടയിൽ കേട്ടുകൊണ്ടേയിരിക്കാൻ, ആസ്വാദനത്തിൽ ആനന്ദത്തിൻ്റെ വാടാമുല്ലകൾ വിരിയിക്കാൻ പാട്ടിനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം വെള്ളായണിയിൽ നിന്നും ആർദ്ര, അപർണ, മനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സല്ലാപം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ.എസ്. ചിത്ര.

വരിക ഗന്ധർവ ഗായക, പകരുക ഗാനപീയൂഷം, എന്റെ സിരകളിൽ ലഹരിയായത് നിറയ്ക്കുക. പാട്ടിന്റെ സഞ്ചരിത താളങ്ങളിൽ ഞാനും ഈ പ്രപഞ്ചവും ഒന്നായി നിൽക്കുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കരമനയിൽ നിന്നും ശ്രീജ, മൃദുല എന്നിവർ. ചിത്രം പ്രണയവർണ്ണങ്ങൾ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

മാസ്മരികമായ ഒരു നന്ദനോദ്യാനത്തിൽ പൂക്കളുടെ വശ്യമായ വിരുന്ന്. വസന്തചാരുത നിറഞ്ഞു നിൽക്കുന്ന ഈ നന്ദനോദ്യാനത്തിൽ നിന്ന് എങ്ങും പോകാൻ വയ്യ. പാട്ടുകളുടെ കൂട്ടില്ലാത്ത ലോകം

എത്ര ശുഷ്കമാണ്! ഏത് സ്വർലോകങ്ങൾ മുന്നിൽ വച്ച് നീട്ടിയാലും പാട്ടിൻ്റെ പാലാഴി ഒഴുകുന്ന ഈ ഭൂമി വിട്ടു പോകാൻ വയ്യ. അത്രമേൽ പാട്ടിൻ്റെ ആത്മാവ് എന്നെ ചുറ്റിപ്പുണർന്നു നിൽക്കുന്നു. ആനാട് നിന്നും നീതു, ശില്പ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. രചന ഒ എൻ വി, സംഗീതം എം ജയചന്ദ്രൻ, ആലാപനം ശ്രേയ ഘോഷാൽ, ചിത്രം പ്രണയം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഫീനിക്സിന്റെ ചിറകുകളിൽ നിന്നുതിരുന്ന ഗാനാമൃതം, ഏഴു സ്വരങ്ങൾ കൊണ്ട് ഏഴു ലോകവും സ്വർലോകമാകുന്ന സംഗീത വിസ്മയം. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വട്ടപ്പാറ നിന്നും അശ്വതി, കാർത്തിക എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ. ഗാനം ആലപിച്ചത് എം ജി ശ്രീകുമാറും ചിത്രയും.

തൈക്കാട് നിന്നും വിനയ ആവശ്യപ്പെടുന്നു അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ, ആലാപനം യേശുദാസ്, ശബ്നം എന്നിവർ.

ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലേതാണ്. എസ് രമേശൻ നായർ രചന നിർവഹിച്ച ഗാനം ആവശ്യപ്പെടുന്നത് കുടപ്പനക്കുന്നിൽ നിന്നും ജയശ്രീ. സംഗീതം വിദ്യാസാഗർ, ആലാപനം യേശുദാസ്, സുജാത എന്നിവർ.

മൂകമായിരിക്കുന്ന ചില പകൽ നേരങ്ങൾ, പാട്ടുമാത്രം കൂട്ടായിരിക്കുന്ന മുഹൂർത്തങ്ങൾ, മൗനത്തിന്റെ നാനാർത്ഥങ്ങൾ, നിദാന്തമായ കലയുടെ സൗമ്യവും സുന്ദരവുമായ ആനന്ദധാര, പാട്ടിന്റെ അമൃതപുളിനങ്ങളിൽ അലിഞ്ഞുചേരുന്ന ധന്യത. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം തന്മാത്ര എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം ആവശ്യപ്പെടുന്നത് പേരൂർക്കട നിന്നും രേണുക. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ചിത്രം മധുര നൊമ്പരക്കാറ്റ്, രചന യൂസഫിലെ കേച്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം യേശുദാസ്, സുജാത. ഗാനം ആവശ്യപ്പെട്ടത് മലയും കീഴിൽ നിന്നും ശ്രുതി.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം അമൃതം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വട്ടിയൂർക്കാവ് നിന്നും അഞ്ജന, സ്മൃതി എന്നിവർ. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ, ആലാപനം കെ എസ് ചിത്ര.

ഉറിയാക്കോട് നിന്നും ശീതൽ, നിരഞ്ജന എന്നിവർ ആവശ്യപ്പെടുന്നു. മംഗളം നിരുന്നു എന്ന ചിത്രത്തിലെ ഗാനം ഗാനരചന MD രാജേന്ദ്രൻ, ഈണം ഇളയരാജ, ആലാപനം കൃഷ്ണചന്ദ്രൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ആദ്യമായി ഐസ്ക്രീം കഴിച്ചത് എന്നാവും ഓർമ്മയിലില്ല. നെടുമങ്ങാട്ടോ തിരുവനന്തപുരത്തോ പോയപ്പോഴായിരിക്കണം. തണുത്ത രുചി. അതിനപ്പുറം ഐസ്ക്രീമിനെ കുറിച്ച് മറ്റൊന്നും അറിയാതിരുന്ന കാലം. ഐസ്ക്രീമിൻ്റെ തണുപ്പാണോ ഇഷ്ടം അതോ രുചിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടെ തന്നെ. ആരായിരിക്കും അതുണ്ടാക്കിയത്? പണ്ടെന്ന് വെച്ചാൽ ഒന്നാം നൂറ്റാണ്ടിൽ റോമിൽ മധുരപലഹാരങ്ങൾക്ക് മീതെ മഞ്ഞ് വിതറുമായിരുന്നു അത്രേ. മഞ്ഞ് കലർത്തിയ മധുരപാനീയങ്ങളെക്കുറിച്ചും ചരിത്രരേഖകളുണ്ട്. അന്നു മുതലേ അല്ലെങ്കിൽ അതിനു മുമ്പേ തണുത്ത രുചി ഇഷ്ടമായിരുന്നു. ഇന്നും അങ്ങനെയല്ലേ? അത്രമേലിഷ്ടം ഈ തണുത്ത രുചി.

അലിയുകയാണ് അത് ആത്മാവിനെപ്പോലും അലിയിക്കും. അത്രമേൽ തണുത്തിട്ടാണെങ്കിലും എത്രമേൽ ഇഷ്ടം എനിക്കെന്നും ഈ ശീതസംഗീതത്തെ എന്ന് കവി. സത്യമല്ലേ, ആത്മാവ് ഒരു തണുത്തിറങ്ങുന്ന അനുഭവം, എന്നാലും ഇഷ്ടം. ഒരു ശീതസംഗീതമാണ് ഐസ്ക്രീം എന്ന് കാവ്യവിശേഷണം. കൊള്ളാമല്ലേ.

അവർ മൃഗശാലയിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആവശ്യത്തിന് ഐസ്ക്രീം ഇല്ലാതിരുന്നതിനാൽ ദേഷ്യം വന്നു. വെർണനങ്കിൾ അദ്ദേഹത്തിന് മറ്റൊന്ന് വാങ്ങി. ആദ്യത്തേത് പൂർത്തിയാക്കാൻ ഹാരിയെ അനുവദിച്ചു. ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫിയ സ്റ്റോണിൽ ജെ കെ റൗളിംഗ് എഴുതിയ വരികളാണ്: ഐസ്ക്രീമും ഹാരി പോട്ടറും എന്നും അത്രമേലിഷ്ടം.

ഹോട്ട് ഐസ്ക്രീം ഫോർ കോൾഡ് ഡേയ്സ്, തണുത്ത ദിവസങ്ങൾക്കുള്ള ചൂടുള്ള ഐസ്ക്രീമുകൾ. റോൾഡാലിൻ്റെ ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ്. വില്ലി വോങ്ക സീരീസിൽ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം, തണുത്ത ദിവസങ്ങൾക്കുള്ള ചൂടുള്ള ഐസ്ക്രീമുകൾ.

ഒരു വേനൽക്കാല അത്താഴം പൂർത്തിയാക്കാൻ ഐസ്ക്രീമിനേക്കാൾ മികച്ചതൊന്നും വേറിയില്ല. ട്രഷർ ഐലൻഡിൽ ആർ എൽ സ്റ്റീവൻസൺ പറയുന്ന വാക്കുകളാണ്. സത്യമാണ്, അതൊരനുഭവമാണ്, അത്രമേൽ ഇഷ്ടമുള്ള അനുഭവം.

അമേരിക്കയിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലർ ന്യൂയോർക്ക് നഗരത്തിൽ 1776 തുറക്കുന്നത്. ഐസ്ഡ് ചായയായിരുന്നു അന്ന്. പിന്നീടാണ് അത് ഐസ്ഡ് ക്രീമായി മാറുന്നത്. നാൻസി ജോൺസൺ ആണ് ഐസ്ക്രീം പേറ്റന്റ് ചെയ്തത്. ഐസ്ക്രീമുമായി അങ്ങനെ എത്രയോ പേർ, എല്ലാവരെയും ഇഷ്ടം, അത്രമേലിഷ്ടം.

കോൺ ഐസ്ക്രീം ഉണ്ടായതിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. സത്യമാവണമെന്നൊന്നുമില്ല, കഥയാണ്. പണ്ട് അമേരിക്കയിൽ ഐസ്ക്രീം ഹരമായ കാലം. ആബാലവൃദ്ധം ജനങ്ങളും ഐസ്ക്രീം അഡിക്റ്റായി എന്ന് വേണം പറയാൻ. അതൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ ഐസ്ക്രീമിൻ്റെ വേസ്റ്റ് കപ്പുകൾ അതെവിടെയും ഒരു പ്രശ്നമായി. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനുകളിലും എവിടെയും ഐസ്ക്രീം കപ്പുകൾ. വേസ്റ്റ് മാനേജ്മെൻറ്റ് എപ്രകാരം എന്നതിന് ഒരു മീറ്റിംഗ് നടന്നു. ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരും ഉണ്ട്. രാവിലെ തുടങ്ങിയ മീറ്റിംഗ് 11 മണിയായപ്പോൾ ബ്രഞ്ച് കൊണ്ടുവന്നു. കപ്പും സോസറും തിരിച്ചെടുക്കാൻ കാത്തുനിന്നയാൾ അവിടെ നടക്കുന്ന ചർച്ചകൾ കേട്ടുകൊണ്ട് നിന്നു. പോകാൻ നേരം മോഡറേറ്ററോട് അയാൾ പറഞ്ഞു, അതെ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. നീയോ? ഇവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നറിയുമോ? അതിനിടയിലാണോ നീ? അവരുടെ വർത്തമാനം കേട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രധാനിയായ ഒരാൾ കാര്യമന്വേഷിച്ചു. അയാളുടെ അനുവാദത്തോടെ ചായക്കാരൻ മുന്നോട്ട് വന്ന് പറയാൻ തുടങ്ങി, ഐസ്ക്രീമിൻ്റെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണല്ലോ ചർച്ച. സർ, ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാകാതിരുന്നാൽ മതി. അത് കേട്ട് ചിരിക്കാൻ തുടങ്ങിയവരോട് അയാൾ പറഞ്ഞു, അതെ സർ, ഈ ബിസ്ക്കറ്റോ മറ്റോ ഉണ്ടാക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് കപ്പുണ്ടാക്കിയിട്ട് അതിൽ ഐസ്ക്രീം കൊടുത്താൽ ആളുകൾ ഐസ്ക്രീമും കഴിക്കും കപ്പും കഴിക്കും, വേസ്റ്റ് ഉണ്ടാകുകയുമില്ല. മോഡറേറ്ററായിരുന്നു ആദ്യം കൈയടിച്ചത്. തുടർന്ന് ആ ഹാൾ മുഴുവൻ കരഘോഷമുയർന്നു. അങ്ങനെയാണ് കോൺ ഐസ്ക്രീം ഉണ്ടായതത്രേ.

തണുപ്പ്, മരം കോച്ചുന്ന തണുപ്പ്, മരവിച്ച് വിറപ്പിക്കുന്ന തണുപ്പ്, പുതപ്പ് കൊണ്ട് മൂടിയാലും കിടുകിടുത്ത് പോകുന്ന തണുപ്പ്. പക്ഷേ ഈ തണുപ്പ്, ചോക്ലേറ്റിൻ്റെ തവിട്ട് നിറമുള്ള ഈ തണുപ്പ്, വാനിലയുടെ പിങ്ക് നിറമുള്ള ഈ തണുപ്പ്, പച്ചയും മഞ്ഞയും മഞ്ഞിലലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഈ തണുപ്പ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രണയത്തിൻ്റെ ചൂടലിഞ്ഞു ചേരുന്ന തണുപ്പ്, എനിക്കിഷ്ടം ഈ തണുപ്പ്, അത്രമേൽ അത്രമേൽ ഇഷ്ടം ഈ തണുപ്പ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു പട്ടിക്ക് പട്ടിയെ കണ്ടാൽ അറിയാം, ഒരു മനുഷ്യന് മനുഷ്യനെ കണ്ടാൽ അറിയില്ല. അതുകൊണ്ടാണ് അവൻ നിന്റെ ജാതി ഏത് എന്ന് ചോദിക്കുന്നത്. മനുഷ്യന്റെ ജാതി ബോധത്തെ ഇത്ര ലളിതമായും ഇത്ര മൂർച്ചയോടെയും തുറന്നു കാട്ടുന്ന മറ്റൊരു വാചകം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഒരു പട്ടി മറ്റൊരു പട്ടിയെ കാണുമ്പോൾ അതിനൊരു ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഒരു പൂച്ച മറ്റൊരു പൂച്ചയെ കണ്ടാൽ അതിന്റെ സാമൂഹിക പദവി അന്വേഷിക്കില്ല. ഒരു പക്ഷി മറ്റൊരു പക്ഷിയോട് സംസാരിക്കുമ്പോൾ അതിന്റെ കുടുംബ പേര് ചോദിക്കില്ല. പക്ഷെ മനുഷ്യൻ, ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല. അവൻ ചോദിക്കും, ജാതി ഏതാണ്, പിന്നെ മതമേതാണ്, വീടെവിടെയാണ്, കുടുംബം ഏതാണ്, നമ്മൾ ആളാണോ അവരാളാണോ. ഒരു മനുഷ്യന്റെ മുഖത്ത് മനുഷ്യനെ കാണുന്നതിന് പകരം അവന്റെ പിന്നിൽ ഒരു സാമൂഹിക വിലാസം തിരയുന്നിടത്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്ന് ആരംഭിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നു, അത് കരയുന്നു, ആദ്യമായി ശ്വാസമെടുക്കുന്നു, അമ്മയുടെ വിരൽ പിടിക്കുന്നു, വിശക്കുമ്പോൾ കരയുന്നു, വേദനിക്കുമ്പോൾ കരയുന്നു, സന്തോഷിക്കുമ്പോൾ ചിരിക്കുന്നു. അതിനൊന്നും ജാതിയില്ല. അത് പട്ടികജാതിയായോ ഉയർന്ന ജാതിയായോ താഴ്ന്ന ജാതിയായോ ജനിക്കുന്നില്ല. അതിന്റെ രക്തത്തിന് ജാതിയില്ല, അതിന്റെ കണ്ണീരിന് ജാതിയില്ല, അതിന്റെ വിശപ്പിന് ജാതിയില്ല, അതിന്റെ വേദനയ്ക്ക് ജാതിയില്ല, അതിന്റെ ചിരിക്ക് ജാതിയില്ല. എന്നിട്ടും ആ കുഞ്ഞു വളരുമ്പോൾ ഒരു ദിവസം അതിന്റെ കഴുത്തിൽ ഒരു അദൃശ്യ ലേബൽ തൂക്കപ്പെടുന്നു. നീ ഇവനാണ്, നീ ഇവരിൽപ്പെട്ടവനാണ്, അവർ വേറെ ആളുകളാണ്. അവിടെ നിന്നാണ് മനുഷ്യൻ മനുഷ്യനിൽ നിന്നാകുന്നു തുടങ്ങുന്നത്. പ്രകൃതി ഒരു കുഞ്ഞിനെ മനുഷ്യനായി ജനിപ്പിക്കുന്നു. സമൂഹം അതിനെ ഒരു ജാതിയാക്കി വളർത്തുന്നു. ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ജാതി ഒരു പ്രകൃതി നിയമമല്ല. പ്രകൃതിക്ക് ജാതി വ്യവസ്ഥയില്ല. മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്ക് ജാതിയില്ല, ഹൃദയത്തിന് ജാതിയില്ല, മസ്തിഷ്കത്തിന് ജാതിയില്ല, രക്തത്തിന് ജാതിയില്ല. ജനിതക വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി മനുഷ്യരെ കർശനമായ പാരമ്പര്യമായി കൈമാറുന്ന സാമൂഹിക പടവുകളായി വിഭജിക്കുന്ന സംവിധാനം പ്രകൃതി നിർദ്ദേശിച്ച ഒന്നല്ല. അത് ചരിത്രപരമായി മനുഷ്യ സമൂഹങ്ങൾ നിർമ്മിച്ച സാമൂഹിക ഘടനകളുടെ ഭാഗമാണ്. അതുകൊണ്ടുതന്നെ ജാതി മാറ്റാനാവാത്ത പ്രകൃതി സത്യമല്ല. മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിൽ മനുഷ്യനത് മാറ്റാനും കഴിയും. പക്ഷെ പ്രശ്നമതാണ്, നൂറ്റാണ്ടുകളോളം മനുഷ്യൻ തന്നെ നിർമ്മിച്ച മതിലുകളെ പിന്നീട് പ്രകൃതിയുടെ മതിലുകളായി വിശ്വസിക്കാൻ തുടങ്ങി. ജാതി പലപ്പോഴും പേരിനൊപ്പം സഞ്ചരിക്കുന്നു. പേരിൽ, വീട്ടുപേരിൽ, കുടുംബ ചരിത്രത്തിൽ, വിവാഹ ബന്ധങ്ങളിൽ, തൊഴിലിൽ, ഗ്രാമത്തിൽ, വിലാസത്തിൽ, ചിലപ്പോൾ ശരീരഭാഷയിൽ പോലും. ഒരു മനുഷ്യൻ ആരാണെന്ന് അറിയുന്നതിന് മുൻപ് അവൻ ആരുടേതാണ് എന്നറിയാനുള്ള താൽപര്യം സമൂഹത്തിനുണ്ടാകുന്നു. അത് വെറും കൗതുകമല്ല, പലപ്പോഴും അതൊരു സാമൂഹിക കണക്കുകൂട്ടലാണ്. ഇവനോട് എത്ര അടുത്തു നിൽക്കണം, ഇവളെ വീട്ടിലേക്ക് വിളിക്കാമോ, ഇവരുമായി വിവാഹം കഴിക്കാമോ, ഇവനോടൊപ്പം ഭക്ഷണം കഴിക്കാമോ, ഇവൾക്ക് ഈ ജോലി കൊടുക്കാമോ, ഇവൻ നമ്മുടെ കൂട്ടത്തിലാണോ. ഒരു വാക്കിൽ, മനുഷ്യനായി സ്വീകരിക്കണോ സാമൂഹികമായി അകറ്റി നിർത്തണോ എന്ന തീരുമാനത്തിലേക്കുള്ള ഒരു ചുരുക്കുവഴിയായി ജാതി മാറുന്നു. ജാതി ഒരു തിരിച്ചറിയൽ മാത്രമല്ലേ എന്ന് ചിലർ ചോദിക്കും. അത് ചില സാഹചര്യങ്ങളിൽ ഒരാളുടെ സാമൂഹിക പശ്ചാത്തലത്തെ വിവരിക്കുന്ന ഒരു തിരിച്ചറിയലായിരിക്കാം. പക്ഷെ ജാതിക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. അത് പല സമൂഹങ്ങളിൽ ജനനം, തൊഴിൽ, വിവാഹം, സാമൂഹിക പദവി, വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം, വിദ്യാഭ്യാസം, അധികാരം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജാതിയെ വെറും പേരോ തിരിച്ചറിയൽ കാർഡിലെ ഒരു കോളമോ ആയി ചുരുക്കി കാണുന്നത് അതിന്റെ സാമൂഹിക ചരിത്രത്തെ മറച്ചുവെക്കുന്നതാണ്. ജാതി പലപ്പോഴും നീ ആരാണ് എന്ന ചോദ്യത്തെക്കാൾ നിനക്കെത്ര വിലയുണ്ട് എന്ന ചോദ്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ അപകടം.

മനുഷ്യന്റെ കഴിവളക്കാൻ ജാതിക്ക് കഴിയുമോ? അവന്റെ ബുദ്ധി, അവന്റെ സത്യസന്ധത, അവന്റെ സർഗാത്മകത, അവന്റെ കരുണ, അവന്റെ ശാസ്ത്രീയ കഴിവ്, അവന്റെ കലാപ്രതിഭ, അവന്റെ മനുഷ്യസ്നേഹം, ഒന്നിനും കഴിയില്ല. എന്നിട്ടും ജാതിയെ അടിസ്ഥാനമാക്കി മനുഷ്യന്റെ സാമൂഹിക വില നിർണ്ണയിക്കാൻ ശ്രമിച്ച ചരിത്രം നമുക്കുണ്ട്. ഇത് മനുഷ്യന്റെ ബുദ്ധിയുടെ പരാജയമാണ്. കാരണം മനുഷ്യൻ ഒരാളെ വിലയിരുത്തേണ്ടത് അവൻ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, അവൻ എന്ത് ജാതിയിൽ ജനിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് യുക്തിയുടെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ജനനം ഒരു നേട്ടമല്ല, ജനനം ഒരു കുറ്റവുമല്ല. ആരും സ്വന്തം ജാതി തിരഞ്ഞെടുത്ത് ജനിക്കുന്നില്ല. അപ്പോൾ ജനനത്തെ അടിസ്ഥാനമാക്കി ഒരാൾക്ക് അധികാരമോ അപമാനമോ നൽകുന്നത് എന്തുതരം നീതിയാണ്? ജാതിബോധത്തിന്റെ ഏറ്റവും സാധാരണമായ ഭാഷയിൽ ഒന്നാണ് നമ്മളാൾ. ആ വാക്ക് കേൾക്കാൻ വളരെ സ്നേഹമുള്ളതുപോലെ തോന്നാം, പക്ഷെ അതിനുള്ളിൽ ഒരു വലിയ മതിൽ ഒളിഞ്ഞിരിക്കുന്നു. നമ്മൾ ഉണ്ടെങ്കിൽ അവർ ഉണ്ടാകും, നമ്മുടെ ആളുകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ഉണ്ടാകും. അങ്ങനെ മനുഷ്യ സമൂഹം ചെറിയ ചെറിയ കൂട്ടങ്ങളായി പിളരുന്നു. ഒരു മനുഷ്യൻ ആദ്യം മനുഷ്യനല്ല, അവനൊരു കൂട്ടത്തിലെ അംഗമാണ്. അവന്റെ വ്യക്തിത്വത്തിന് മുമ്പ് അവന്റെ കൂട്ടം വരുന്നു, അവന്റെ സ്വഭാവത്തിന് മുൻപ് അവന്റെ ജാതി വരുന്നു, അവന്റെ കഴിവിന് മുൻപ് അവന്റെ ജനനം വരുന്നു, അവന്റെ സ്നേഹത്തിന് മുൻപ് അവന്റെ സാമൂഹിക വിലാസം വരുന്നു. ഇതാണ് ജാതിബോധത്തിന്റെ ഏറ്റവും ദാരുണമായ അവസ്ഥ. ഒരു മനുഷ്യനെ വ്യക്തിയായി കാണാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ജാതി വെറും നിയമങ്ങളിലോ സ്ഥാപനങ്ങളിലോ മാത്രം നിലനിൽക്കുന്നില്ല, അത് മനുഷ്യരുടെ മനസ്സിലും നിലനിൽക്കുന്നു. കുട്ടികളോട് പറയുന്ന ചെറിയ വാക്കുകളിൽ, വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങളിൽ, വിവാഹ ആലോചനകളിൽ, സൗഹൃദങ്ങളുടെ പരിധികളിൽ, ഭക്ഷണശീലങ്ങളിൽ, തമാശകളിൽ, അപമാനങ്ങളിൽ, സിനിമകളിൽ, സോഷ്യൽ മീഡിയയിലെ ഭാഷയിൽ, പേരുകളെക്കുറിച്ചുള്ള അനുമാനങ്ങളിൽ, അവരുടെ ജാതി അങ്ങനെയാണ് എന്ന ഒരു വാചകത്തിൽ പോലും ജാതി ഒരു ആശയമായി മാത്രം നിലനിൽക്കുന്നില്ല, അത് ആവർത്തിക്കപ്പെടുമ്പോഴാണ് അത് വീണ്ടും ജനിക്കുന്നത്. അതുകൊണ്ടാണ് ജാതി വിരുദ്ധ പോരാട്ടം നിയമപരമായ മാറ്റത്തോടൊപ്പം മനസ്സിന്റെ മാറ്റം ആവശ്യപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണിത്, ഞങ്ങൾ ജാതിയൊന്നും നോക്കാറില്ല. പക്ഷെ അടുത്ത വാചകം ചിലപ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം വെളിപ്പെടുത്തും, പക്ഷെ വിവാഹത്തിന്റെ കാര്യത്തിൽ കുടുംബം സമ്മതിക്കില്ല, നമ്മുടെ സമൂഹത്തിൽ അത് പതിവില്ല, കുട്ടികളുടെ ഭാവി നോക്കണം. അവിടെ ജാതി വീണ്ടും വാതിൽ തുറന്ന അകത്തേക്ക് വരുന്നു. പൊതുവേദിയിൽ ജാതിയെ തള്ളിപ്പറയുകയും സ്വകാര്യ ജീവിതത്തിൽ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ജാതിയെ ഇത്ര ശക്തമായി നിലനിർത്തുന്നതിൽ ഒരു കാരണം. ജാതി ഇല്ലെന്ന് പറയുന്നത് കൊണ്ട് ജാതി ഇല്ലാതാകില്ല. ജാതി നമ്മുടെയൊക്കെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ

അല്ല അവന്റെ ചിന്ത അറിയാൻ ശ്രമിക്കാം. അവന്റെ മതമല്ല അവന്റെ മനുഷ്യത്വം കാണാം. അവന്റെ കുടുംബപ്പേരല്ല അവന്റെ പ്രവൃത്തികൾ വിലയിരുത്താം. അവന്റെ ജനനമല്ല അവന്റെ ജീവിതമാണ് സംസാരിക്കേണ്ടത്. അതാണ് യഥാർത്ഥ മാനവികത. മനുഷ്യർ ഒരുപോലെയല്ല. നമ്മുടെ ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ശരീരങ്ങൾ വ്യത്യസ്തമാണ്, അഭിരുചികൾ വ്യത്യസ്തമാണ്, ചിന്തകൾ വ്യത്യസ്തമാണ്, ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നതല്ല സമത്വം. വ്യത്യാസങ്ങൾക്കിടയിലും തുല്യമായ മനുഷ്യ ഗൗരവം ഉറപ്പാക്കുന്നതാണ് സമത്വം. ഒരാൾ മറ്റൊരാളുടെ പകർപ്പാകേണ്ടതില്ല. പക്ഷെ ഒരാൾക്കും മറ്റൊരാളേക്കാൾ താഴ്ന്ന മനുഷ്യനാകേണ്ടതില്ല. അതാണ് സമത്വത്തിന്റെ അടിസ്ഥാന തത്വം. ജാതി ഒരിക്കലും ഇല്ലാതാകില്ല എന്ന് ചിലർ പറയും. അങ്ങനെ പറയുന്നത് ചരിത്രത്തെ തന്നെ നിഷേധിക്കുകയാണ്. മനുഷ്യ സമൂഹത്തിൽ ഒരിക്കൽ സ്വാഭാവികമായും മാറ്റാനാവാത്തതുമായി കരുതപ്പെട്ടിരുന്ന അനവധി വ്യവസ്ഥകൾ പിന്നീട് മാറിയിട്ടുണ്ട്. അടിമത്തം, രാജാധികാരത്തിന്റെ പല രൂപങ്ങൾ, സ്ത്രീകളുടെ അവകാശ നിഷേധം, വംശീയ വേർതിരിവ്, അനവധി സാമൂഹിക വിലക്കുകൾ, മനുഷ്യർ നിർമ്മിച്ച സംവിധാനങ്ങൾ മനുഷ്യർ തന്നെ ചോദ്യം ചെയ്താണ് ചരിത്രം മുന്നോട്ടു പോയത്. അതുകൊണ്ട് ജാതിയെയും ചോദ്യം ചെയ്യാം, ജാതിയെയും ദുർബലപ്പെടുത്താം, ജാതിയുടെ സാമൂഹിക അധികാരത്തെയും തകർക്കാം. പക്ഷെ അതിന് ഒരു തലമുറ മാത്രം മതിയാകില്ല, തലമുറകളുടെ ബോധവൽക്കരണം വേണം.

ഒരു കുഞ്ഞു ചോദിച്ചാൽ അയാൾ ഏത് ജാതിയാണ്? നാം ഉടനെ ജാതിയുടെ പേര് പഠിപ്പിക്കേണ്ടതില്ല. പകരം ചോദിക്കാം, അതെന്തിനാണ് അറിയേണ്ടത്? അവിടെ നിന്നാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അവൻ നിന്റെ പോലെ തന്നെ ഒരു മനുഷ്യനാണ്. അവനും വിശക്കും, അവനും വേദനിക്കും, അവനും സ്നേഹിക്കും, അവനും സ്വപ്നം കാണും, അവനും ബഹുമാനം അർഹിക്കുന്നു. ഈ ചെറിയ വാക്കുകളിലാണ് ജാതി വിരുദ്ധ സംസ്കാരത്തിന്റെ വിത്തുകൾ. കുട്ടിക്ക് ജാതി പഠിപ്പിക്കുന്നതിന് മുൻപ് മനുഷ്യനെ പഠിപ്പിക്കുക. കുടുംബ പേര് പഠിപ്പിക്കുന്നതിന് മുൻപ് മനുഷ്യ ഗൗരവം പഠിപ്പിക്കുക. നമ്മളെന്നും അവർ എന്നും വേർതിരിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് പഠിപ്പിക്കുക. ഒരു ദിവസം വരണം, ഒരു മനുഷ്യനെ ആദ്യമായി കാണുമ്പോൾ അവന്റെ ജാതി അറിയേണ്ട ആവശ്യമില്ലാത്ത ദിവസം. വിവാഹത്തിന് മുൻപ് ജാതി അന്വേഷിക്കേണ്ട ആവശ്യമില്ലാത്ത ദിവസം. സൗഹൃദത്തിന് ജാതിയുടെ അനുമതി ആവശ്യമില്ലാത്ത ദിവസം. തൊഴിലിന് ജാതിയുടെ പശ്ചാത്തലം തടസ്സമാകാത്ത ദിവസം. വീടിന്റെ വാതിൽക്കൽ ജാതി കാവൽ നിൽക്കാത്ത ദിവസം. ഒരു മനുഷ്യന്റെ പേരിനൊപ്പം അവന്റെ ജാതിയെ വായിക്കാൻ സമൂഹം ശ്രമിക്കാത്ത ദിവസം. അന്ന് മനുഷ്യൻ ആദ്യമായി മനുഷ്യനായി പ്രത്യക്ഷപ്പെടും. അന്ന് അവന്റെ ജനനം അവന്റെ വിധി നിർണയിക്കില്ല. അവന്റെ കുടുംബം അവന്റെ പരിധി നിർണയിക്കില്ല. അവന്റെ ജാതി അവന്റെ മൂല്യം നിർണയിക്കില്ല. അവൻ സ്വന്തം ജീവിതം സ്വയം നിർമ്മിക്കും. ഒരു പട്ടിക്ക് പട്ടിയെ തിരിച്ചറിയാൻ ജാതി ചോദിക്കേണ്ടതില്ല. ഒരു പക്ഷിക്ക് മറ്റൊരു പക്ഷിയുടെ സാമൂഹിക പദവി അറിയേണ്ടതില്ല. പ്രകൃതിയിലെ ജീവികൾക്ക് മനുഷ്യൻ നിർമ്മിച്ച ഇത്തരം കൃത്രിമ വേർതിരിവുകൾ ആവശ്യമില്ല. പക്ഷെ മനുഷ്യൻ സ്വയം ഏറ്റവും പരിഷ്കൃത ജീവിയെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടാൽ ആദ്യം അവന്റെ മനുഷ്യത്വത്തെയല്ല, അവന്റെ ജാതിയെ അന്വേഷിക്കുന്നു. ഇതിൽ വലിയൊരു പരിഹാസമുണ്ടോ? മനുഷ്യൻ ചന്ദ്രനിലെത്തി, കൃത്രിമ ബുദ്ധി സൃഷ്ടിച്ചു, ജീനുകളെക്കുറിച്ച് പഠിച്ചു, പ്രപഞ്ചത്തിന്റെ അതിരുകൾ അന്വേഷിച്ചു. പക്ഷെ അടുത്ത വീട്ടിലെ മനുഷ്യന്റെ ജാതി അറിയാതെ അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇന്നും ചിലർക്ക് കഴിയുന്നില്ല. എന്തൊരു വിചിത്രമായ പരിഷ്കാരം! നാം ബഹിരാകാശത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സ്വന്തം തലച്ചോറിനുള്ളിൽ പണിത ജാതിയുടെ മതിൽ തകർക്കാൻ കഴിയുന്നില്ല. നമുക്ക് റോക്കറ്റുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു, പക്ഷേ മനുഷ്യനും മനുഷ്യനുമിടയിൽ പാലം പണിയാൻ കഴിഞ്ഞില്ല. നമുക്ക് ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, പക്ഷേ മനുഷ്യനെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന മനുഷ്യത്വം ഇപ്പോഴും പലയിടങ്ങളിലും ദുർബലമാണ്. അതിനാൽ ഇനി ചോദിക്കേണ്ട ചോദ്യം നിന്റെ ജാതി ഏതാണ് എന്നതല്ല. അതിനേക്കാൾ വലിയൊരു ചോദ്യം ചോദിക്കാം, നീ മനുഷ്യനാണോ? അതിനുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ അവിടെ മറ്റൊരു ചോദ്യം ആവശ്യമില്ല. കാരണം മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് സംസ്കാരം ആരംഭിക്കുന്നത്. ജാതി ചോദിക്കാതെ കൈനീട്ടാൻ കഴിയുന്നിടത്താണ് സൗഹൃദം ആരംഭിക്കുന്നത്. ജനനം നോക്കാതെ ബഹുമാനിക്കാൻ കഴിയുന്നിടത്താണ് സമത്വം ആരംഭിക്കുന്നത്. നമ്മളും അവരും എന്ന മതിൽ തകർന്നിടത്താണ് മാനവികത ആരംഭിക്കുന്നത്. ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറം ഒരു മനുഷ്യൻ മാത്രമേയുള്ളൂ. അവന്റെ പേര് എന്തായാലും, അവന്റെ മതം എന്തായാലും, അവന്റെ ഭാഷ എന്തായാലും, അവന്റെ ജനനം എവിടെയായാലും അവൻ മനുഷ്യനാണ്. അത് തിരിച്ചറിയാൻ കഴിയുന്നൊരു സമൂഹം സൃഷ്ടിക്കുകയാണ് നമ്മുടെ അടുത്ത പരിണാമം. മനുഷ്യൻ മനുഷ്യനെ കണ്ടാൽ മനുഷ്യനായി തിരിച്ചറിയുന്ന ദിവസം, അന്നായിരിക്കും മനുഷ്യൻ യഥാർത്ഥത്തിൽ പരിഷ്കൃതനായി തുടങ്ങുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോകനേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി, സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. വാർത്തകൾ വിശദമായി. കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടായെങ്കിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ ഇപ്പോഴും നിലനിൽക്കുന്ന വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മണ്ഡപത്തിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ്, 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് യു പി എസ് സി ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും അദ്ദേഹം പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി സംസ്ഥാനത്തിന്റെ സമസ്ത ഭൂപ്രദേശങ്ങളും ഉൾപ്പെടുത്തി മുതിർന്നവർക്കുള്ള സർവേ തയ്യാറാക്കും. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ ലോകോത്തര മാതൃകകൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാങ്കേതിക ഉപദേശക സമിതി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: അപ്പം നമുക്ക് അവരെ സജീവമാക്കണം, അവരെ നമുക്ക് കരുത്തുറ്റതാക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ നാടിന്, സാമൂഹ്യ പുരോഗതിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റണം. അതോടൊപ്പം തന്നെ ആരും അന്വേഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പുവരും. കേരളത്തിൽ രാജ്യത്തിന് മാതൃകയായ തരത്തിൽ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ സംവിധാനം അടുത്ത തന്നെ ഏറ്റവും ഫലപ്രദമായി നിലവിൽ വരും.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് എം എം സുന്ദരേഷ്, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമെന്നും അതേസമയം ദിവസം മുഴുവൻ ഉപയോഗം അനുവദിക്കുന്നത് പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധിക രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കുകയും ദുരന്തം ഒഴിവാക്കുകയും ചെയ്ത ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ലോകനേതാക്കൾ. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ചു. ക്യാപ്റ്റനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ മച്ചാർ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്നും ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ അസാമാന്യമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ച ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അദ്ദേഹം വേഗത്തിൽ ആരോഗ്യവും കരുത്തും വീണ്ടെടുക്കട്ടെയെന്നും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. പാചക എണ്ണയുടെ പുനരുപയോഗം വ്യാപകമായി നടക്കുന്നുവെന്ന പരാതിയിൽ ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ കൊല്ലം നഗരത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 6 സ്ക്വാഡുകൾ രൂപീകരിച്ച് നഗരത്തിൽ നടത്തിയ ഡ്രൈവിൽ 96 കടകൾ പരിശോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ഉപയോഗിച്ച എണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ടി പി സി മെഷീന്റെയും മൊബൈൽ ലാബിന്റെയും സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ലാതെ പ്രവർത്തിച്ച 8 കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. മാലിന്യം ശരിയായി നീക്കം ചെയ്യാത്തതും പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതുമായ സ്ഥാപനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കാനും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം നൽകാനും ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകി. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും സർക്കാർ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാട്ടിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെയുണ്ടായ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. അതേസമയം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കെ രാജൻ തുടങ്ങിയവർ സന്ദർശനം നടത്തി. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രണ്ടു ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിനായി കേന്ദ്ര സംഘം കവരത്തിയിലെത്തി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ സെക്രട്ടറി PK സിംഗ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ദേവേന്ദ്രകുമാർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ദ്വീപിലെത്തിയത്. സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രത്യേക യോഗത്തിൽ ലക്ഷദ്വീപിലെ പ്രവർത്തന പുരോഗതിയിലുള്ള ഡീറെഗുലേഷന്റെ പ്രവർത്തനങ്ങൾ സംഘം അവലോകനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര കാപ്പി ദിനം. സിവിൽ സ്റ്റേഷനിൽ നിന്നാരംഭിച്ച കാപ്പി റാലിയോടെ വയനാട് ജില്ലയിൽ ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: കോഫി ബോർഡ്, കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ്, വയനാട് സൗത്ത് ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോഫി ദിനാചരണം നടക്കുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും പ്രദർശന വിപണന മേള, കോഫി പാർട്ടി, കർഷകരെയും കർഷക പ്രതിനിധികളെയും സംരംഭകരെയും ആദരിക്കൽ തുടങ്ങിയവയും നടന്നു. അടുത്ത 10 വർഷത്തേക്ക് വയനാട് ജില്ലയിൽ കാപ്പി കൃഷിയുടെ വ്യാപനവും ഉൽപാദന വർധനവും ലക്ഷ്യമിട്ട് 2500 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് കോഫി ബോർഡ് വിവിധ ഏജൻസികൾക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെന്ന്. ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നിലയം മേധാവി AG ബൈജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ ആകാശവാണിയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ഗാന്ധി ക്വിസ്, ശുചീകരണ തൊഴിലാളികളെ ആദരിക്കൽ, വൃക്ഷത്തൈ നടീൽ തുടങ്ങി വിപുലമായ പരിപാടികളാണ് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണിയിൽ സംഘടിപ്പിച്ചിരുന്നത്. പാലക്കാട് നഗരത്തിലെ കന്നുകാലി ശല്യം നിയന്ത്രിക്കാൻ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജ്ജിതമാക്കി നഗരസഭ. കന്നുകാലികൾ അലക്ഷ്യമായി നടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 6 സ്ക്വാഡുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ശല്യമാകുന്ന വിധത്തിൽ നഗരത്തിൽ കന്നുകാലികളെ അഴിച്ചുവിടുന്നത് വർദ്ധിച്ചതോടെയാണ് നടപടി. കന്നുകാലികളെ കൂടുതലായി അഴിച്ചുവിടുന്ന മേഖലകളിൽ സ്ഥിരം നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കന്നുകാലികളെ അഴിച്ചുവിടുന്നത് ആവർത്തിച്ചാൽ കാലികളെ പിടിച്ചുകെട്ടി ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ 12-ാം ദിവസം തുഴച്ചിലിൽ പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി മെഡൽ. സ്ക്വാഷിൽ വനിതാ ടീം വെങ്കലം നേടി. വനിതാ ഹോക്കി ടീം ഫൈനലിൽ നാളെ ചൈനയെ നേരിടും. 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ ആകെ 62 മെഡലുമായി ഇന്ത്യ നിലവിൽ 8-ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 35 പോയിന്റ് താഴ്ന്ന് 72,446-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 54 പോയിന്റ് ഇടിഞ്ഞ് 22,567-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 1,09,440 രൂപയും ഗ്രാമിന് 13,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ല എന്ന് സുപ്രീംകോടതി. ഫ്ലൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മനജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിലിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ നോബി സഖ്യത്തിന് വെള്ളി, സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖല വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഒക്ടോബർ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ മാസം 6 കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ 1.5 മാസം പ്രായമായ പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. വില 1 200 രൂപ. താൽപര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിശീലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂടുപരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യപരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ 5 മുമ്പായി ഓഫീസ് സമയത്ത് 85470073 0487273773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4 സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബിസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബിസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കെ ആക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ ആക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. യു പി എസ് സി കഴിഞ്ഞ 100 വർഷങ്ങളിൽ ജനസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി യു പി എസ് സിക്ക് നിർണായക സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്നും ജനങ്ങൾക്ക് യു പി എസ് സിയോടുള്ള വിശ്വാസം അചഞ്ചലമായി തുടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വികസിത് ഭാരത് ജിസ് തരക്കി ഗവർണൻസ് ദേശോ ചായേ ഉസ്കാ ബഹുത് ബഡാ മാധ്യമം യു പി എസ് സി ഓർ രാജ്യോ കെ ചയൻ ആയോഗ് ഭി ഹൈ. ആജ് ആപ് ജിൻ യുവാഓ കി ഭർത്തി കർ രഹേ ഹൈ വോ വികസിത് ഭാരത് കെ നിർമാണ മേ അഹം ഭൂമിക നിഭായേ ഓർ വഹി വികസിത് ഭാരത് കെ സബ്സേ ബഡി ബെനിഫിഷ്യറി ഭി ഹോനേ വാലേ ഹൈ. ഇസി കോ ധ്യാൻ മേ രഖ്തേ ഹുയേ ഹമേ ദോ കസോട്ടിയോ കോ ഹമേശാ യാദ് രഖ്നാ ഹൈ. പഹലി കസോട്ടി ഹൈ നേഷൻ ഫസ്റ്റ് ഓർ ദൂസരി കസോട്ടി ഹൈ സിറ്റിജൻ ഫസ്റ്റ്.
0: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 1 വർഷം നീണ്ട ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമായത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക, നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ക്യാപ്റ്റൻ സ്മിത്ത് രാജ്യത്തിന് അഭിമാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. അപകടകരമായ സാഹചര്യത്തിനിടയിലും ക്യാപ്റ്റൻ സ്മിത്ത് കാണിച്ച ധീരത ആദരവും പ്രശംസയും അർഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ധീരത 100 കണക്കിന് ജീവനുകൾ രക്ഷിക്കാനും വലിയൊരു ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ കുടുംബവുമായി സംസാരിച്ച പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കാനും വൻ ദുരന്തം ഒഴിവാക്കാനും ക്യാപ്റ്റൻ സ്മിത്തിന് സാധിച്ചതിൽ ലോക നേതാക്കളും അഭിനന്ദനം രേഖപ്പെടുത്തി. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അതേസമയം ക്യാപ്റ്റനെ കുത്തി പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ട്രേഡ് കമ്മീഷണറുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളുടെ ഭാഗമായി യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രിയറുമായി ശ്രീ പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജന ക്ഷേമത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ കെയർ ഗീവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സംവിധാനത്തെ കെയർ ഗീവിംഗ് പദ്ധതിയുമായി ബന്ധിപ്പിക്കും. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ലോകത്തെ നല്ല മോഡലുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഈ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകളുടെ സഹായം നോളജ് പാർട്ണറായിട്ട് ഉണ്ടാകും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായിട്ട് നമ്മൾ സഹകരണം ഉറപ്പാക്കും. എല്ലാ ജില്ലകളിലും സീനിയർ സിറ്റിസൺസ് സെല്ല് രൂപീകരണം. സീനിയർ സിറ്റിസൺസ് വൾനറബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്ററി ഉണ്ടാകും. ഒരു കെയർ വർക്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുക.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ പടക്കങ്ങൾ നിയന്ത്രണമില്ലാത്ത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് എം എം സുന്ദരേഷ്, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും എന്നാൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധികർ, രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ബാധിക്കുമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വരും തലമുറകൾക്കായി വിലപ്പെട്ട പൈതൃകം കരുതി വയ്ക്കുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരം 2026നോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: ഇന്ത്യയുടെ തീരമേഖലയെ വളർച്ചയുടെ ചാലക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2015ലാണ് നരേന്ദ്രമോദി സർക്കാർ സാഗർമാല പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തടസ്സരഹിതമായ റോഡ്, റെയിൽ ഗതാഗത സൌകര്യങ്ങൾ, തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം, തീരദേശ സമൂഹങ്ങളുടെ വികസനം, കപ്പൽ ഗതാഗതത്തിന്റെയും ഉൾനാടൻ ജലപാതകളുടെയും വിപുലമായ ഉപയോഗം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6 ലക്ഷം കോടി രൂപയുടെ 845ലധികം പദ്ധതികളിൽ 315 എണ്ണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് സാക്ഷ്യപത്രമായി ലോകത്തിലെ മികച്ച 100 തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ 9 ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് സാധിച്ചു. വ്യാപാര രംഗത്തും തൊഴിൽ മേഖലയിലും നിർണായക സംഭാവനകളാണ് സാഗർമാല പദ്ധതി നൽകിവരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശുചിത്വം എന്നത് ദൈനംദിന ഉത്തരവാദിത്തമായി മാറണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന സ്വച്ഛതാ ഹി സേവ 2026 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വീടുകളിൽ തുടങ്ങി ഓഫീസുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ശുചിത്വബോധം വ്യാപിപ്പിക്കണമെന്നും രാജ്യം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഓരോരുത്തരും കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം സെപ്റ്റംബറിൽ 14.7% വർദ്ധിച്ച് 2.03 ലക്ഷം കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിൽ 1.77 ലക്ഷം കോടി രൂപയായിരുന്നു GST വരുമാനം. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫിനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീം വെങ്കലം നേടി. അമ്പെയ്ത്ത പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നം ഇന്ത്യയ്ക്കായി വെങ്കലം സ്വന്തമാക്കി. 10 സ്വർണവും 22 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ ആകെ 63 മെഡലുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ നിലവിൽ 8ാം സ്ഥാനത്താണ്. ഗുവാഹത്തിയിൽ ഇന്നലെ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച് വെസ്റ്റിൻഡീസിനെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 101ാം സ്ഥാപക ദിനത്തിൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രാലയം. ധീര സൈനികരെയും കുടുംബങ്ങളെയും സമർപ്പണ ബോധത്തോടെയും കരുണയോടെയും പരിചരിക്കുന്ന നഴ്സിംഗ് ഉദ്യോഗസ്ഥർ സേവനത്തിന്റെയും മാനവികതയുടെയും മാതൃകയാണെന്ന് മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ജന്മദിനാശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതിയുടെ ലാളിത്യം, ഭരണഘടനാപരമായ പ്രതിബദ്ധത, വിശിഷ്ടമായ പൊതുസേവനം എന്നിവ എല്ലാവർക്കും പ്രചോദനമേകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനക്ഷേമം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല പൊതുജീവിതത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം. ഐറിൻ ജോലിയോട്ട് ക്യൂറി. പിച്ച് ബ്ലെൻഡിൽ നിന്ന് റേഡിയം വേർതിരിച്ചെടുക്കാൻ അച്ഛനും അമ്മയും നടത്തുന്ന പരീക്ഷണങ്ങൾ കണ്ടുവളർന്ന പെൺകുട്ടി. നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും ഐസോടോപ്പുകൾ ഉണ്ടാക്കുകയും അവയ്ക്ക് റേഡിയോ പ്രസരണമുണ്ടെന്നുള്ള വസ്തുത കണ്ടെത്തുകയും ചെയ്ത വനിത. 1935 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഐറിനെ അറിയാവുന്നവർ വിരളം. എന്നാലാകട്ടെ, മേരി ക്യൂറിയുടെയും പിയറി ക്യൂറിയുടെയും മകളെന്ന് പറഞ്ഞാൽ ഓ അതായിരുന്നു എന്ന് ചോദിക്കും. അതെ, പിയറിയുടെയും മേരിയുടെയും മകൾ. അവർ ഫെഡറിക് ജൂലിയറ്റിനെയാണ് വിവാഹം കഴിച്ചത്. രണ്ടുപേരും ചേർന്നാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചതെങ്കിലും അതിന്റെ പിതൃത്വം ലഭിച്ചത് ചാഡ്വിക്കിനാണ്. വെറുമൊരു ശാസ്ത്രജ്ഞ മാത്രമായിരുന്നില്ല ഐറിൻ. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിരുന്നു ഐറിനും ജൂലിയറ്റും. അതുകൊണ്ടാണ് അവർ 1934 സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. സമൂഹത്തിൽ സ്ത്രീകൾക്ക് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഐറിൻ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. നാസി ഭരണത്തിന് റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെക്കുറിച്ച് അറിവ് ലഭിച്ചാലുണ്ടാകുന്ന ദുരന്തത്തെപ്പറ്റി ഐറിൻ ഭയപ്പെട്ടിരുന്നു. 1930 ഒക്ടോബർ 30 ന്യൂക്ലിയർ റിയാക്ടറിന്റെ തത്വം രഹസ്യമായി അവർ രേഖപ്പെടുത്തി വെച്ചു. അതുൾപ്പെടെയുള്ള ഒറ്റ പ്രബന്ധം പോലും അവർ പ്രസിദ്ധീകരിച്ചില്ല. ഇനി അഥവാ നാസികൾ പിടിച്ചെടുത്താലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധമാണ് അവർ അത് സൂക്ഷിച്ചു വെച്ചത്. ജീവിതകാലം മുഴുവൻ ശാസ്ത്ര ഗവേഷണങ്ങളിൽ മുഴുകിയ ഐറിന്റെ അവസാന കാലത്തെ ദുഃഖം തന്നെ അധികാരമോഹികളെ ഓർത്തായിരുന്നു. തങ്ങളുടെ ഗവേഷണ പഠനത്തിന്റെ ഫലം മാനവരാശിയുടെ നാശത്തിനായി ദുഷ്ടശക്തികൾ ദുരുപയോഗം ചെയ്യുമല്ലോ എന്ന ചിന്ത അവരെ അവസാനം വരെയും അലട്ടിക്കൊണ്ടേയിരുന്നു. 1956 മാർച്ച് 17 അമ്മ മേരി ക്യൂറിയെ പോലെ തന്നെ ഐറിനും രക്താർബുദം പിടിപെട്ട് മരണപ്പെട്ടു. ശാസ്ത്രലോകത്തിലെ രക്തസാക്ഷിയായിരുന്നു ഐറിൻ. കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം അശ്വതി ബാലചന്ദ്രൻ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്നാൽ ജർമ്മൻ ഡാൻഡിഫോസ് അഥവാ വുഡൻ ലോഫ് മെഷീനാണ് സൈക്കിളിന്റെ പ്രാക്രൂപം. മെക്കാനിക്കലി പ്രൊപ്പൽഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്നത്തെ സൈക്കിൾ 1839 സ്കോട്ട്ലാൻഡിലെ ഒരു ഇരുമ്പ് പണിക്കാരൻ കിർക്ക് പാട്രിക് മാക്മില്ലനാണ് കണ്ടുപിടിച്ചത്. 1890 സൈക്കിളിന്റെ സുവർണകാലം. 19th century കുതിര സവാരിയേക്കാൾ മാനം സൈക്കിൾ സവാരിക്കായിരുന്നു. ദ ഡെയിലി ന്യൂസ് എന്ന ഇംഗ്ലീഷ് പത്രത്തിലായിരുന്നു ബൈസൈക്കിൾ എന്ന വാക്ക് ആദ്യം അച്ചടിക്കപ്പെട്ടത്. 1F6B2 ആണ് സൈക്കിളിന്റെ ഹെക്സാഡെസിമൽ കോഡ്. പണ്ടെങ്ങോ കോഴിക്കോടിന്റെ തെരുവീഥിയിലൂടെ ഘോഷയാത്രയായി ആളുകൾ ജവഹർലാൽ നെഹ്റുവിനെ ആനയിച്ചു കൊണ്ടുപോവുകയായിരുന്നു. നടന്നു നീങ്ങവേ സാധാരണക്കാരനായ ഒരാൾ സൈക്കിളിൽ പോകുന്നത് കണ്ട് കൗതുകം തോന്നിയ ജവഹർലാൽ അയാളിൽ നിന്നും സൈക്കിൾ വാങ്ങി അല്പദൂരം ഓടിച്ചു. ആളുകൾ കൈയടിച്ചു. നെഹ്റു സൈക്കിൾ വാങ്ങിയ ആ സാധാരണക്കാരൻ സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു. സാധുവായ കൃഷ്ണപിള്ള എന്ന കമ്മ്യൂണിസ്റ്റിനെ പക്ഷേ പ്രഭുവായ നെഹ്റുവെന്ന സോഷ്യലിസ്റ്റിന് മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യതയില്ല.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്ന് കേൾക്കാം അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകിയ ഗാനങ്ങൾ.
2: എടിയേ

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാരികൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

ഒരു ചോദ്യം പല ചോദ്യം പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് കാർഡിൽ എഴുതി ചോദിക്കുകയോ വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കത്തുകൾ എഴുതേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കരുണാസായി റേഡിയോ വെള്ളനാട് PO 695543. വാട്സാപ്പ് സന്ദേശമായി അയക്കേണ്ട നമ്പർ 8891773912.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാരികൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.
1: പാട്ടുകളുടെ പൂർണ്ണ ചന്ദ്രപ്രഭ, ആസ്വാദനത്തിന്റെ ആകാശവിധാനങ്ങളിൽ ചാലിച്ചു ചേർക്കുന്ന ഗായകർ, സംഗീത പ്രതിഭകൾ, ഗാനരചയിതാക്കൾ, വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി പാട്ടുകളുടെ പല്ലക്കിലേറി ഒരു രാത്രിയാത്ര. ഒറ്റക്കമ്പിനാദം എല്ലാ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക്. പുനഃപ്രക്ഷേപണം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കും.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴകത്തിൽ അനിരുദ്ധ് സംഗീത സംവിധാനം നൽകിയ ഗാനങ്ങൾ.

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തമിഴകത്തിൽ അനിരുദ്ധ് സംഗീത സംവിധാനം നൽകിയ ഗാനങ്ങൾ.

ഒരു ചോദ്യം പല ചോദ്യം പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് കാർഡിൽ എഴുതി ചോദിക്കുകയോ വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കത്തുകൾ എഴുതേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കരുണാസായി റേഡിയോ വെള്ളനാട് PO 695543. വാട്സാപ്പ് സന്ദേശമായി അയക്കേണ്ട നമ്പർ 8891773912.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കരുണാസായി റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി പെരുമ്പടവം ശ്രീധരൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: പതിനാറാമത്തെയോ പതിനേഴാമത്തെയോ വയസ്സിലാണ് ഞാൻ ആദ്യമായി ദസ്തേവ്സ്കിയെ വായിക്കുന്നത്. ആ പുസ്തകം ദസ്തേവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ്, കുറ്റവും ശിക്ഷയും എന്ന നോവലായിരുന്നു. അന്ന് പെരുമ്പടവത്തൊന്നും ദസ്തേവ്സ്കിയെ ടോൾസ്റ്റോയിയൊന്നും കിട്ടുന്ന കാലമല്ല. എങ്കിലും ഒരു സ്നേഹിതൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എരന്ന് വാങ്ങിച്ചൊരു പുസ്തകമാണ് വായിക്കാൻ. വായിച്ചു, രാത്രിയും പകലും കൊണ്ട് വായിച്ച് തീർത്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു സമുദ്രകോപം രൂപം കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി. പ്രക്ഷുബ്ധമായൊരു കടൽ പോലെ എൻ്റെ മനസ്സിളകി മറിഞ്ഞു. എനിക്കതുവരെയുള്ള വായന നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി കേശവദേവ്, പൊൻകുന്ന് വർക്കി, ലളിതാംബിക അന്തർജനം, കാര്യൂർ തുടങ്ങിയിട്ടുള്ള ആളുകൾ വായിച്ചിട്ടുള്ളൊരു വായനയുടെ സംസ്കാരമാണ് എനിക്കുള്ളത്. അവരൊക്കെ വലിയ മഹാപ്രതിഭകൾ. നമ്മുടെ നാം ജീവിക്കുന്ന കാലത്തെയും മനുഷ്യാനുഭവങ്ങളെയും ജീവിതാവസ്ഥകളെയും ഒക്കെ അവരുടെ കഥകളിലൂടെ ആവിഷ്കരിക്കുകയും ആ ഒരു പരിചയമാണ് സാഹിത്യത്തിൽ എനിക്കുള്ളത്. പക്ഷെ ദസ്തേവ്സ്കിയുടെ ഈ നോവൽ കുറ്റവും ശിക്ഷയും വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഇളകി മറിഞ്ഞു. അശക്തനാണ് ഞാൻ, അത് വിവരിച്ചു പറയാൻ അശക്ത തന്നെയാണ് ഞാൻ. ആ റെസ്കോൾനിക്കോഫ്, സോനിയ, മർമൽഡാവ് തുടങ്ങിയ കഥാപാത്രങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ രാത്രി സ്വപ്നങ്ങളിൽ അവർ കടന്നു വരാൻ തുടങ്ങി. അവരെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഈ ദസ്തേവ്സ്കി കഥ പുറമെയുള്ള കഥകൾ പറയുകയല്ല, വ്യക്തികളുടെ കഥകൾ പുറമെയുള്ള വ്യക്തികളെയല്ല ആവിഷ്കരിക്കുന്നത്, അവരുടെ ആന്തരിക ലോകങ്ങൾ, അവരുടെ അന്തർലോകങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ റെസ്കോൾനിക്കോഫിൻ്റെ അന്തർലോകം എന്ന് പറയുന്നത്, അയാൾ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായിരുന്നു, അയാൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വീട്ടുടമയുടെ ഒരു സ്ത്രീയാണ് അവർ. അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. അയാൾക്ക് വേണ്ടത്ര പണമില്ല, അസൗകര്യങ്ങളുണ്ട് ജീവിക്കാൻ. അപ്പോൾ ഈ പണം പലിശയ്ക്ക് കൊടുത്ത് കാശ് മേടിച്ച് വയ്ക്കുന്നതൊക്കെ ഇയാൾ കാണാറുണ്ട്. ഒരു ദിവസം ഏതോ ഒരു ഒരു അവിശക്തമായ നിമിഷത്തിൽ അയാൾക്ക് തോന്നുന്നു ഈ അമ്മച്ചിയെ ഒരു മഴ കൊണ്ട് അടിച്ചു കൊല്ലുക. അടിച്ചു കൊന്നു. അടിച്ചു വന്ന് ഈ പണം എടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശ്യം. പക്ഷേ അടിച്ചു കൊന്നു കഴിഞ്ഞ് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്ത് അയാളുടെ അവരുടെ അനിയത്തി നിൽക്കുന്നുണ്ട്. അനിയത്തി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തെളിവാകും. അയാൾ പോയിട്ട് ആ അനിയത്തിയെയും കൊല്ലുന്നു. ഒരു കൊല നടത്താൻ വിചാരിച്ചയാൾ യാദൃശ്ചികമായി രണ്ട് കൊല ചെയ്യേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള കൊലപാതകത്തിൻ്റെ അടയാളങ്ങളൊക്കെ തൂത്ത് മാച്ചു കളഞ്ഞിട്ട് ആ മഴ കൊണ്ട് വിറക് വരെ ഇട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇയാൾക്കറിയാം താൻ കൊല ചെയ്തത് താൻ തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് പിന്നീട് ഇയാൾക്ക് അയാളുടെ മനസ്സിങ്ങനെ അയാളോട് കലഹിക്കാൻ തുടങ്ങുന്നു. അയാളൊരു ഭ്രാന്തനെ പോലെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അപ്പോഴാണ് വഴിക്ക് വെച്ച് മുൻ പരിചയമുള്ള ഒരു പെൺകുട്ടി സോനിയയെ കാണുന്നു. സോനിയെ കാണുന്നത് സോനിയ മർമൽഡാഫ് എന്ന് പറയുന്ന ഒരു കിഴവൻ്റെ മകളാണ്. അപ്പോൾ അയാളെന്താണ് കുടിച്ച് കുന്തം പറഞ്ഞു നടക്കുന്ന ഒരാളാണ് ഈ അച്ഛൻ. ഒരു ദിവസം കള്ളിഷാപ്പിൻ്റെ മുമ്പിൽ കുടിച്ച് ബോധം കെട്ടി കിടക്കുന്ന അയാളോട് അനുകമ്പ തോന്നിയിട്ട് ഈ ഇയാൾ റെസ്കോൾനിക്കോഫ് എടുത്ത് തോളത്തിട്ടുകൊണ്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നു. കൊണ്ടുപോയാക്കുമ്പോഴത്തേക്ക് അയാളുടെ രണ്ടാം ഭാര്യ ചോദിച്ചു, എന്തിനാ ഇയാളെ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന്, അവിടെയെങ്കിലും കടന്നുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സാരയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് ജനാലയ്ക്കകത്ത് അപ്പുറത്ത് രണ്ട് കണ്ണുകൾ ഇയാൾ കാണും, ആ പെൺകുട്ടിയുടെ, സോനിയയുടെ. അപ്പം അന്ന് മുതൽ തുടങ്ങുന്ന ഒരു ബന്ധം അവർ വഴിയിൽ വെച്ച് കാണും. വഴിയിൽ വെച്ച് കാണുമ്പോൾ അങ്ങനൊരു പരിചയമുണ്ടായിട്ട് ഒരു ദിവസം ഇയാൾ ചെയ്ത കുറ്റബോധം, ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള കുറ്റബോധവും പാപബോധവും കൊണ്ട് വീർപ്പ് മുട്ടി ഇയാൾ പൊട്ടിത്തെറിക്കുമെന്നുള്ള അവസരത്തിലെത്തുമ്പോൾ ഈ പെൺകുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടിട്ട് അവളോട് ചെന്ന് പറയും, അവളോട് ചെന്ന് കുറ്റസമ്മതം നടത്തും, ഞാനിങ്ങനെ ഒരു കൊലപാതകിയാണ്, യാദൃശ്ചികമായിട്ട് അത് ചെയ്യേണ്ടി വന്നു എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുറ്റം ആ നാൽക്കൂട്ട പെരുവഴിയിൽ പോയി നിന്ന് ലോകത്തോട് ഏറ്റു പറയുകയെന്ന് പറയും. അയാൾ ഏറ്റു പറയുകയും ചെയ്യുന്നു, കുറ്റവാളിയായിത്തീരുന്നു. അയാളെ പോലീസ് പിടിക്കുകയും കോടതി വിചാരണയ്ക്ക് ശേഷം അയാളെ സൈബീരിയയിലേക്ക് നാടുകടത്തുകയും ചെയ്തു.
1: സാർ, ഇപ്പൊ ഈ ഈ പറഞ്ഞ ഓരോ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോ ദസ്തോവ്സ്കി അദ്ദേഹത്തിന്റെ ഒരു രചനയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആത്മസംഘർഷങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്ന രീതിയിൽ വായിക്കുന്നവരെ കൂടെ അതിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിനൊരു കഴിവ്,
0: അതാണ് ദസ്തോവ്സ്കിയുടെ കഴിവ്.
1: അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് 40 വർഷങ്ങളാ അദ്ദേഹത്തിന്റെ നിരവധി കൃതികൾ വായിച്ച് അത് ഹൃദയസ്ഥമാക്കിയതിനു ശേഷമാണ് ഒരു സങ്കീർത്തനം പോലെയിലേക്ക്
0: എത്തിയത്.
1: എങ്ങനെയാണ് ഒരു റഷ്യൻ എഴുത്തുകാരൻ അദ്ദേഹത്തെ ഇത്രത്തോളം മനസ്സിലേക്ക് ആവാഹിച്ചത്?
0: 10-40 വർഷത്തെ സുദീർഘമായൊരു വായനയുണ്ട് എനിക്ക് ഈ ദസ്തേവ്സ്കിയെ, അദ്ദേഹത്തിന്റെ നോവലുകൾ, അദ്ദേഹത്തിന്റെ കഥകൾ, അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെ ഇതൊരു 10-40 വർഷം നീണ്ട ഒരു വായനയാണ്. ആ വായന കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ദസ്തേവ്സ്കി സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെക്കാളും മിഴിവുള്ള ഒരു കഥാപാത്രമാണ് ദസ്തേവ്സ്കി എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതം അത്രയ്ക്കും സ്തോഭജനകമായിരുന്നു. അന്തസംഘർഷങ്ങളുടെയും ആത്മവ്യഥകളുടെയും ജീവിതത്തിലെ വലിയ തകർച്ചകളുടെയും വക്കിലൂടെ കടന്നുപോയ ഒരാളാണ് അദ്ദേഹം. ഒരു മനുഷ്യന് ഇത്രയേറെ സങ്കടങ്ങൾ സഹിക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹത്തെ കുറിച്ച് വായിച്ച് കഴിയുമ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അപ്പം അന്ന് ഒരു ഞാൻ തിരുവനന്തപുരത്ത് വൈകുന്നേരങ്ങളിൽ ഒന്നിച്ച് നടക്കാൻ പോകുന്ന എൻ്റെ എഴുത്തിൽ എൻ്റെ ആത്മീയ ഗുരു എന്ന് ഞാൻ വിചാരിക്കുന്ന കെ സുരേന്ദ്രനുണ്ട്. സുരേന്ദ്രൻ സാറാണ് ദസ്തേവ്സ്കിയെ മലയാളികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തിയത്. ദസ്തേവ്സ്കിയുടെ കഥ ഒക്കെ എഴുതി അത് വായിച്ചു. അപ്പം ഞാൻ നടക്കാൻ പോകുമ്പോൾ ഒരു ദിവസം സാറിനോട് ഈ ആശയം പറഞ്ഞു, സാറേ ഞാൻ ഈ ദസ്തേവ്സ്കിയുടെ ജീവിതം വെച്ചൊരു നോവൽ എഴുതിയാലോ എന്ന് ചോദിച്ചു. അത് നല്ല ഐഡിയ ആണല്ലോ, അത് ചെയ്യണം, ശ്രീധരൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു സന്തോഷത്തോടുകൂടി ആ പ്രചോദനത്തോടുകൂടി ഞാൻ പോയിരുന്ന് ഒരു 3-3.5 മാസം കൊണ്ട് ഇത് എഴുതി തീർത്തു. പെട്ടെന്ന് എഴുതി തീർക്കാൻ കഴിയും, പക്ഷെ 10-40 വർഷത്തെ വായനയും

0: നിങ്ങളുടെ ആ യാത്രയിൽ സാർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കൽ തിരിഞ്ഞു നിന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതിനെന്തെങ്കിലും ഈ നോവലിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പറ, അത് ഞാൻ തിരുത്താം. അപ്പോൾ സാറിന് ചുണ്ടി വന്നു, ഞാൻ മലയാളത്തിൽ ഒരു മേജർ റൈറ്ററോടാണ് സംസാരിക്കുന്നത്, ആ ഗൗരവത്തിൽ കേൾക്കാമെങ്കിലേ ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിനകത്ത് ഭാഷയെക്കുറിച്ച് ആ കഥാപാത്രങ്ങളെ ആവിഷ്, കഥാപാത്രം ദസ്തേവ്സ്കി തന്നെയാണല്ലോ കൂടുതലും, ആവിഷ്കരിക്കുമ്പോഴൊക്കെ ദസ്തേവ്സ്കിയെ ഇത്രയേറെ അനുഭവിച്ച ശ്രീധരനെക്കുറിച്ച് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ അഭിനന്ദിച്ചു. അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം ഈ നോവലിന്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: മാറിയിട്ടും മാറാത്ത മറയുടെ കറുത്ത ശീലയിൽ ഒരു കീറൽ വെളിച്ചം. റേഡിയോ നാടകം ജാതക കാഴ്ചകൾ.
2: മോന്റെ നാളെന്താ?
0: കാർത്തിക

0: ಓಂ ಹರಿಶ್ರೀ ಗಣಪತಾಯೇ ನಮಃ. ಋಗ್ವೇದಮಸ್ತು ಗುರುಭ್ಯೇ ನಮಃ. കൊല്ലവർഷം 1965 ആണ്ട് കർക്കിടക മാസം 2 ഇംഗ്ലീഷ് വർഷം 1990 ജൂലൈ 18 ബുധനാഴ്ച ഉദയാൽപരം 13:39 ഇന്ത്യൻ സമയം 11:42 വെളുപ്പിന് കാർത്തിക നക്ഷത്രം ചതുർത്ഥി പദത്തിൽ കന്നി ലഗ്നം പുരുഷ ജനനം സിദ്ധാർത്ഥ നാമധേയം. ദേവമേ ശുദ്ധയാതകാണ്, താനീ ശുദ്ധം
1: ഭഗവാനേ.

0: തേങ്ങന മഴ. ആ ഡ സിദ്ധു, നീ ഇത് എവിടേക്ക് പോണ?
1: ഞാൻ മുകേഷ് മണിക്കരുത്തേക്കടാ.
2: ഇത് എത്രാമത്തേടാ? നിന്റെ ഒക്കെ ഒരു കാര്യം
1: എന്തൊട്ട് പറയാനാ മോനെ. ജാതകം അത് നമ്മളെ കൊണ്ടേ പോവും. ഈ പണിക്കർക്ക് കൊണ്ട് കൊടുത്ത പൈസ ഉണ്ടായിരുന്നേ, ഇപ്പൊ എന്റെ വണ്ടിയുടെ ലോൺ അടഞ്ഞു തീർന്നേനെ. കോപ്പ്.
2: നിനക്ക് അശ്വതീനെ തന്നെ നാഞ്ഞു നോക്കിയാ മതിയായിരുന്നേ.
0: അല്ല പിന്നെ,
1: ഏ അതൊക്കെ നിങ്ങളായിട്ട് എന്നെ പറഞ്ഞുണ്ടാക്കിയല്ലാ. ബ്ലാഡി ഫുൾസ്, നിങ്ങൾക്കറിയാലോ ചേട്ടന്മാർ രണ്ടാളും അടിച്ചോണ്ട് വന്നതാ. നിങ്ങൾക്കൊക്കെ വേണ്ടി കുപ്പി പൊട്ടിച്ചു എന്നല്ലാതെ നാട്ടുകാർക്ക് അറിഞ്ഞൊരു സദ്യ കൊടുക്കാൻ പറ്റിയിട്ടില്ല മോനെ. പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാടാ വീട്ടിലെൻ്റെ അവസ്ഥ. വീട്ടിൽ വെച്ചെങ്ങാണോ ഒരു ഫോൺ കോൾ വന്നാൽ അമ്മയ്ക്ക് പേടിയാ. ഇനിയിപ്പോൾ ഞാനെങ്ങാനും ശോകമെന്ന് പറഞ്ഞാൽ എമ്മാതിരി കട്ട ശോകമെന്നറിയും.
0: നമ്മുടെ മോൻ്റെ പ്ലാൻ എന്താ? മഴ മാറി.
1: അല്ല നിങ്ങളെങ്ങട്ടാ? എന്നെ പ്രതാപേട്ടൻ്റെ വർക്ക്ഷോപ്പിലോട്ടൊന്ന് ഇറങ്ങും, എൻ്റെ വണ്ടി എടുക്കണം.
2: സമയങ്ങളത് കേടാ. ഇതും കൂടി നോക്ക്, ശരിയായില്ലെങ്കിൽ നീ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് കുപ്പി പൊട്ടിക്കാനുള്ള പണി നോക്കടാ. വേണേ നമുക്കൊരു വൻ സദ്യ ഒരുക്കി കളയാം.
1: നിനക്ക് തമാശ, എനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. തേങ്ങ ലീവും തീരറങ്ങി. കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ലല്ലോ.
2: ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസാ.

0: നീ എന്തുടറായി നോക്കി പഠിപ്പിക്കണ്, അങ്ങോട്ടടിക്ക്. ആ ബെസ്റ്റ്, നിനക്ക് ആ ബ്ലാക്കിനെ ചാർജ് ചെയ്യായിരുന്നില്ലേ? ഇപ്പൊ എന്റെ ത്രൂ പോയിന്റ് കൂടി നശിപ്പിച്ചു.
1: ഡോണ്ട് വരെ ജോണിച്ചേട്ടാ, അടുത്തിൽ നമ്മൾ പൊളിക്കൂ, നിങ്ങൾ കളിക്കൂ.
0: പൂവാ
2: ജോണിച്ചേട്ടാ, എന്തായി കളി? ബാക്കി ടീംസ് ഒക്കെ ഇവിടെ.
0: ആ സിദ്ധു, എടാ സുബൈറും വിനോദം കൂടി ഇപ്പാണ്ട് അറിയിട്ടല്ലോ. നീ റൗണ്ട് കളിക്കാം. എന്താടാ നിന്റെ പെണ്ണ് കാണല്ലേ, നിന്റെ ലീവ് തീരുമ്പോഴേക്കും ശരിയാവൂ.
2: ആ ഇങ്ങനെയാണെ നമ്മൾ രണ്ടാവണ പോയിട്ട് വരേണ്ടി വരും.
0: അല്ലടാ, കഴിഞ്ഞ ദിവസം നീ ഒരുങ്ങി പോണോ, എന്തായി?
3: മോൾക്ക് ജാതകത്തിൽ ചെറിയ ദോഷമുണ്ട്, ശുദ്ധജാതകം ചേരുമെന്ന് അറിയില്ല. എന്നാലും നിങ്ങളൊന്ന് പോയി നോക്ക്. ബാനു ആ കുറിപ്പൊന്നു എടുത്തേ.
1: അത് മൂഞ്ചി.
2: ആ അത് ശരിയായില്ല ചോണ്ടി ചേട്ടാ.
1: അല്ലടാ സിദ്ധു, നിന്റെ ജാതകം നമുക്കൊന്ന് മാറ്റി വെച്ചാൽ പ്രശ്നം തീർന്നില്ലേ?
0: അതൊക്കെ നമുക്ക് ശരിയാക്കാടാ.
1: നീ ഒന്ന് പെണ്ണ് കെട്ടാൻ നിൽക്കണ്ടടാ, കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീരും. അനുഭവത്തിന്ന് പറയേ വിളിക്കണം. ഹലോ, എന്താ? ആ ഞാൻ ചത്ത്, നീ വെച്ചിട്ട് പോയേ, ഞാനങ്ങോട്ട് വരാം. വായി നോക്കി നിൽക്കണ കളിക്കടാ.
0: ഹലോ ജോണി ചേട്ടാ, നിങ്ങൾ എന്തായാലും ഗൾഫിലേക്ക് തിരിച്ചു പോണേ? സിദ്ധു കയറി രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനും കയറൂടാ.
4: ഓം ഹരിശ്രീ
5: ഗണപതി. മോനെ അതും ചേരില്ലെന്നാ പണിക്കര് പറഞ്ഞത്. ഭയങ്കര ദശാസന്ധി അത്രേ.
3: ശരി, ഇപ്പൊ നിങ്ങള് വാടക വീട്ടിലാ? ഗൾഫിലെന്താ ജോലി?

0: നീ എന്തുട്ടാ അവിടെ ചെയ്യണേ? ഒന്ന് പുറത്തേക്ക് വന്നേടാ ജോണി ചേട്ടൻ, ഓഫീസിൽ പോകാറേടാ. ചെക്കനൊക്കെ 8 മണിക്കല്ലേ ഡ്യൂട്ടി ഉള്ളോ? എടാ ഒന്ന് മുള്ളിട്ട് പോവാൻ നീ ഒന്ന് സമ്മതിക്കില്ല അല്ലേ? ആ സിദ്ധു നീ എണീറ്റാ, രാത്രി 11 മണിക്കല്ലേ എന്റെ ഫ്ലൈറ്റ്.
1: ആ ജോണി ചേട്ടാ, ജോണി ചേട്ടൻ നേരത്തെ എത്തൂല്ലേ?
0: ആടാ ഞാൻ നേരത്തെ എത്തും, നീ കമ്പനിക്കാരോട് വരണ്ടെന്ന് പറഞ്ഞോട്ടോ.
1: അതല്ലേലും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: നിന്റെ ഹാൻഡ് ലഗേജിൽ ഒരു ബാർബി ഡോളിനും കൂടി ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ? മോൾക്ക് ഇന്നലെ ഒരേ ഒരു വാശി ബാർബി ഡോൾ വേണമെന്ന് പറഞ്ഞ്. ആരതിപ്പോ കാണിച്ചു കൊടുത്തെന്നറിയില്ല. അല്ലെങ്കിൽ അപ്പന്മാരെ അടുത്തില്ലാത്ത മക്കളൊക്കെ ഇങ്ങനെ വാശി പിടിക്കടാ. ഞാൻ അടുത്തുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്ത് അങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും. തൽക്കാലം അപ്പം വരണവരെ അവളോട് ബാർബി ഡോളിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്.
1: ജോണി ചേട്ടൻ പോയിട്ട് നേരത്തെ വാ, എന്റെ ഹാൻഡ് ബാഗിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്.
2: ഹലോ, നീ ഒന്ന് ലൈനിൽ കിട്ടാ ഒരു മിനിറ്റ്. എടാ സിദ്ധോ, ആ പാസ്പോർട്ട് ഐ ഡി ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ?
0: ഡുമി ഇതിനെ നീ വരുന്നില്ലേ? ഓ, എൻ്റെ പെണ്ണിന് കുറച്ചെങ്കിലും റെസ്റ്റ് കൊടുക്കടേ.
2: ആ നിങ്ങൾ പോയിട്ടോ. ഓക്കെ, കല്യാണമൊക്കെ അടിച്ചു വിളിച്ചു പോയോ? ഓൾ ദി ബെസ്റ്റ്.
1: അപ്പോൾ ഓക്കെ അല്ലയാ.
2: ഡാ സിദ്ധോ, വാട്സപ്പിൽ ഉണ്ടാവില്ലേ? അവിടെ എത്തിയ മെസ്സേജ് ഇട്ടോട്ടോ.
1: ആടാ നാട്ടിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾക്കൊരു പ്രത്യേക ഫീലിംഗ് അല്ലേ ജോണി ചേട്ടാ? ഹലോ
3: ഹലോ ഹലോ മോനെ, നീ എന്താ ഇന്നലെ വിളിക്കാഞ്ഞെ?
1: അത് ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായമ്മേ, പിന്നെ ഭയങ്കര തലവേദനയും, ഞാൻ വന്ന പാടെ കിടന്നു.
3: എന്നിട്ട് മരുന്ന് കഴിച്ചില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്?
1: ഓ, അതൊന്നും ഉറങ്ങി എണീറ്റപ്പോ റെഡിയായി.
3: ആ പിന്നെ മോനെ, ആ പാലക്കാട് അമ്മ പോയി കണ്ട കുട്ടിയില്ലേ?
1: ഏത്? പാലക്കാട് കുറെ കണ്ടിട്ടുണ്ടല്ലോ.
3: എടാ, രഘുവിന്റെ ഭാര്യയുടെ ബന്ധുവില്ലേ? ഫോട്ടോ കണ്ടിട്ട് നീ കൊള്ളാന്ന് പറഞ്ഞിരുന്നല്ലോ.
1: ആ അതോ, എന്തായി?
3: ആ കുട്ടിയുടെ ജാതവും നിന്റെ ജാതവും തമ്മിൽ നല്ല ചേർച്ചയാ. എന്തുകൊണ്ട് ഉത്തമമാണെന്നാ പണിക്കര് പറഞ്ഞത്.
1: ഇനിയിപ്പോ ദശാസന്ധ്യ വല്ലതും ഉണ്ടോ അതില്?
3: ദശാസന്ധ്യ ഒന്നും ഇല്ല, അമ്മ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
1: ജാതകം മാത്രം ചേർന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വീടിന്റെ സ്ഥിതി, എന്റെ ജോലി, പഠിപ്പ് ഇതൊക്കെ ഒക്കണ്ടേ? ജാതകം ഒക്കുമ്പോ എന്റെ ജോലി ഇഷ്ടപ്പെട്ടില്ല, ജോലിയും മറ്റും ഓക്കെ ആകുമ്പോ വിലങ്ങുതടി പോലെ ജാതകവും.
3: ഇതെന്തായാലും ശരിയാവും അമ്മയ്ക്ക് തോന്നണത്.
1: ആ എന്തായാലും നോക്ക്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം മതി.
0: നീ എന്തുട്ടാ ഈ ആലോചിച്ചിരിക്കണത്? എയർപോർട്ട് എത്താറായി? സിദ്ധു പെണ്ണ് കാണല്ല റെക്കോർഡിനെങ്കിൽ അത് നിനക്കെന്നെ കിട്ടിയിരുന്നുട്ടാ. എന്തോരം പെൺകുട്ടികളോടാ നീ കണ്ടത്. നിന്റെ ഒരു ജാതകം മണ്ണാങ്കട്ടിയും കോപ്പും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ട.
1: കല്യാണത്തിന് മുന്നേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്ന് എനിക്ക് എൻ്റെ ജീവിതം തന്നെ കാട്ടിത്തന്നു. നാള്, ജാതകം, ജോലി, ദശാസന്ധി, പങ്കാളിക്കോ അവരുടെ സ്വപ്നത്തിനോ ഇവിടെ ഒരു വിലയില്ല.
0: ഒക്കെ ശരിയാ ഇവിടാ, നിന്റെ അമ്മേനെ പറഞ്ഞിട്ടും കാര്യമില്ല. വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ഏതൊരമ്മയ്ക്കും മക്കളുടെ കാര്യത്തിൽ അല്പ സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള ഈ ജാഗ്രതയൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാം നല്ലതിന് തന്നെ. പിന്നെ കല്യാണം അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. നീ കേട്ടിട്ടില്ലേ, മണ്ണും പെണ്ണും അതിനൊക്കെ ഓരോരോ സമയമുണ്ട് മോനെ. പിന്നെ നമ്മുടെ പിള്ളേരോട് പറയണം കല്യാണത്തിൻ്റെ ലൈവ് വീഡിയോ ഇടാം. ആ ഇല്ല വേണ്ട, അതൊക്കെ ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. നീ ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിൽ ശ്രദ്ധിച്ചോ.
4: പിള്ളേരൊന്ന് മാറിന്ന. എടാ വിനോദേ, സമയങ്ങളായ തുടങ്ങടാ. പിള്ളേരെ ഒന്ന് മാറി നിക്ക അങ്ങോട്ടെ.
5: അങ്ങനെ വർഷങ്ങളോളം മണ്ണ് നോക്കി നടന്ന ഇത്രയും ശുദ്ധനായ നമ്മുടെ ഈ ശുദ്ധജാതക്കാരനെ കല്യാണത്തിന്റെ അന്ന് തേച്ചു പോയ ആ കൊച്ചുമങ്ങൾക്ക് ഭാവിയിൽ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പേരിലും എൻ്റെ പേരിലും ആശംസിക്കുന്നു. പിന്നൊരു കാര്യം, പ്രേമിക്കുന്നതിന് ഞാൻ ഉതിരൊന്നുമല്ല, പക്ഷെ കാര്യങ്ങൾ ഇത്ര വരെ എത്തിക്കാൻ നിൽക്കരുതെന്ന് പ്രണയിക്കുന്നവരോടും കല്യാണം ആലോചിക്കുമ്പോൾ പെൺകുട്ടികളുടെ മനസ്സറിയണമെന്ന് വീട്ടുകാരോടും അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണേ.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

പുരുഷാർത്ഥചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവത്സലനായിരിക്കുന്ന ശ്രീനാരായണന്റെ ശ്രീമൽപാദാരവിന്ദങ്ങളെ ഹൃദയ കമലകർണിക മധ്യത്തിങ്കലം മാറുവച്ച് നിസ്തുല ഭക്തി പുരസ്സരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം. ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാൽ. എങ്കിലോ പണ്ട് യദുവംശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൗത്യത്തെ നിർവഹിപ്പാനായിക്കൊണ്ട് ദാരുഗോപസ്ഥാപിതമായിരിക്കുന്ന രഥത്തിൽ കയറി ഹസ്തിനാപുര്യെ പ്രാപിച്ച് അന്നു രാത്രി വിദുരഭവനത്തിങ്കൽ കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിങ്കൽ കൗരവസഭയിങ്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ സമയത്തിങ്കൽ കൗരവ ചക്രവർത്തി ദുര്യോധനൻ തന്റെ സഭാവാസികളോടായിക്കൊണ്ട് ഇവണ്ണം പറയൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? ഹേ ഭൂപ ശൃണുദാദരാദുഭഗദോദൂത പൃഥാജന്മനാം മായാമോഹിതമൂഢലോകഗലിത പ്രൗഢി സ ഗോപാലക പ്രത്യുത്ഥാസ്യതി യോസ്യ ദാസ്യതി സമേ ദണ്ഡ്യ സുവർണമിതം ഭാരദ്വാദശകേന ശസന നിരാകർത്ത ജഗത്യാമിതി. ഹേ ഭൂപ ശൃണുത. അല്ലേ ഭൂപന്മാരെ നിങ്ങൾ ശ്രവിക്കണം. അല്ലേ രാജാക്കന്മാരെ നിങ്ങൾ കേൾക്കണം. ഈ കേൾക്കണം എന്ന് പറയല് പല വിധത്തിലാവാം അല്ലേ. എങ്ങനെയാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടാ ഇവിടെ വന്നിട്ടുള്ളത്. അത് പറയണുണ്ട്. നിങ്ങളെല്ലാവരും അത് ദയവായി കേൾക്കണേ. ഒരപേക്ഷയായിട്ട് ഇങ്ങനെയാവാം, ഇനി വേറൊരു തരത്തിലാവാം. അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയണമെന്നിരിക്കേണ്ട്, അത് പറയുകയും ചെയ്യും. വേണമെങ്കിൽ കേൾക്കാം. ഇനിയിപ്പൊ കേട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് വലിയ വിരോധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പൊ അത് രണ്ടും അല്ലാണ്ട് മൂന്നാമതൊരു മാർഗമുണ്ട്. എന്താത്? ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടാ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും ആദ്യന്തം സശ്രദ്ധം സനിഷ്കരിഷം കേൾക്കണം, കേട്ടോളണം. അഥവാ ആർക്കെങ്കിലും കേൾക്കാൻ ഭാവില്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കും ഒരു ശാസനയിട്ട്. ഇതാ ദുര്യോധനൻ ഉണ്ടായത്. കേട്ടോളണം. അല്ലേ രാജാക്കന്മാരെ, ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും കേൾക്കണം. ആ മഹാരാജാവിന് അത്ര നിർബന്ധമാണെങ്കിൽ കേൾക്കാം. ഈച്ചയെ കൂടെ കേട്ടിട്ട് ഈച്ചയെ കൂടെ അങ്ങോട്ട് കളഞ്ഞേക്കാം എന്നാണെങ്കിൽ അങ്ങനെ വെറുതെ കേട്ടാ പോരാ. പിന്നെയോ, ആദരാൽ ശൃണുത. ആദരവോടുകൂടി ശ്രവിക്കണം. ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും ആദരവോടുകൂടി കേൾക്കണം. അതെങ്ങനെയാ, ഒരാളിരുന്ന് കേൾക്കണ കണ്ട ആദരവോടുകൂടിയിട്ടാണോ അല്ലാണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാ അത് സാധിക്കുക എന്നാണെങ്കിൽ പറയണ കാര്യം കേട്ടുകഴിഞ്ഞ് ചെയ്യണ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആദരവോട് കൂടിയിട്ടാണോ അല്ലാണ്ടാണോ കേട്ടതെന്ന്. അല്ലേ രാജാക്കന്മാരെ, ഞാൻ പറയണ കാര്യങ്ങള് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇനി എന്താ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നല്ലേ. ദൂത ഉപഗത. ഒരു ദൂതന്റെ വരവുണ്ട് ഇന്നിവിടേക്ക്. അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആഹാ, ഇതാ പത്രക്കേമായിട്ട് കേൾക്കണം കേട്ടോളണം കേൾപ്പിക്കുന്നൊക്കെ. ഒരു ദൂതന്റെ വരവുണ്ടെന്ന്. ഒരു രാജ്യവും രാജധാനിയൊക്കെ ആവുമ്പോ പതിവുള്ളതല്ലേ അന്യരാജ്യത്തു നിന്ന് ദൂതന്മാരിങ്ങോട്ട് വരാ, ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞേക്ക, ഇതൊക്കെ പതിവുള്ളതല്ലേ എന്നാണെങ്കിൽ ആരുടെ ദൂതനാ ഇന്നിവിടേക്ക് വരണതെന്നാ? ആരുടെ ദൂതനാ? പൃഥാജന്മനാം ദൂത. പൃഥാജന്മാക്കളുടെ ദൂതനാണ് ഇന്നിവിടേക്ക് വരണത്. ആ പൃഥാജന്മാക്കൾ ഉണ്ടല്ലോ, ആ കുന്തിപുത്രന്മാര്, അവരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് വരണത്. ദുര്യോധനൻ പാണ്ഡവര് എന്ന് പറയില്ല, പാണ്ഡുവിന്റെ പുത്രന്മാരല്ല എന്നാ വാദം. അതുകൊണ്ട് എന്നെ അപ്പൊ ഒന്നും കൊടുക്കണ്ടെന്ന് നിശ്ചയിച്ചിട്ടുള്ളതേ. ആ കുന്തിപുത്രന്മാരുണ്ടല്ലോ, നാലഞ്ചു കൂറ്റന്മാര്, അവരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് വരണത്. ഇപ്പൊ സംശയിക്കണ്ടാവും, അവരുടെ ദൂതൻ ഇതിനു മുമ്പൂടെ വന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇത്ര പ്രത്യേകിച്ച് പറയാന്നാണെങ്കിൽ ആരാണ് അവരുടെ ദൂതനായിട്ട് ഇന്നിവിടേക്ക് വരണത് എന്നാ? ആരാ? സ ഗോപാലക. ആ ഗോപാലകനുണ്ടല്ലോ, അവനാണ് അവരുടെ ദൂതനായിട്ട് ഇന്നിവിടേക്ക് വരണത്. ആ ഗോപാലകൻ എന്ന് പറഞ്ഞാൽ അവനെ അറിയാതെ കണ്ട് ഇന്നീ ലോകത്ത് വേറെ ആരുമില്ല എന്ന് വേണം പറയാൻ.
ആ കൃഷ്ണൻ കൃഷ്ണൻ എന്നൊക്കെ പറയണില്ലേ, ഒരു വിദ്വാൻ, ഒരു കള്ളൻ, വഷളൻ, കൊള്ളരുതാത്തവൻ, അവൻ തന്നെ ആ പശുക്കളെ മേച്ച് നടക്കണില്ലേ ഒരു യാദവൻ. അവനെക്കാളും വഷളനായിട്ടുള്ള ഒരാള് വേറില്ല എന്ന് വേണം പറയാൻ. ചെറുപ്പത്തിൽ തന്നെ അവന്റെ ശീലം എന്താ അറിയോ? മോഷണ. നന്നേ ചെറുപ്പത്തിൽ തന്നെ അന്യഭവനങ്ങളിൽ പോയിട്ട് വെണ്ണയും പാലും ഒക്കെ കട്ട് ഭക്ഷിക്കുക. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല, സാധനം മാറിയേ ഉള്ളൂ. സ്ത്രീകൾ കുളിക്കണോടത്തുനിന്ന് വസ്ത്രങ്ങൾ അപഹരിക്കാന്നായി. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്ത്രീകളെ തന്നെ അപഹരിക്കാന്നായി. ഇങ്ങനെ അവന്റെ കഥകള് പറയാൻ പറ്റാത്തതാ. അത്രയ്ക്ക് വഷളനായിട്ടുള്ള ഒരാളാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്വാൻ. ഇപ്പൊ സംശയിക്കണ്ടാവും, ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റിയതാണോ ഈ സഭ? ഏതാ ഈ സഭ? കൗരവസഭ, ഭാരതസഭ, ഇതുപോലെ യോഗ്യമായിട്ടുള്ള ഒരു സഭയിലേക്ക് ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റുമോ എന്നാണെങ്കിൽ പറ്റുന്നുണ്ട് അല്ലേ? കാലത്തിന്റെ വൈഭവം എന്ന് വേണം പറയാൻ. ഭൂരിപക്ഷത്തിനാണല്ലോ ഇപ്പൊ വില. മഹാകേമനായിട്ടുള്ള ഒരാളെ കേമൻ എന്ന് പറയാൻ നാലാളേ ഉണ്ടാവുള്ളൂ. അയാൾക്ക് എവിടെയും പോവാനും പറ്റില്ല, ആരും എവിടെയും പറഞ്ഞയക്കില്ല. എന്നാൽ ആറു വഷളനായിട്ടുള്ള ഒരാളുടെ പിന്നില് അനവധി ആൾക്കാര് ജയ് ജയ് പാടാൻ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം, ആരും എവിടെ വേണമെങ്കിലും പറഞ്ഞയക്കുകയും ചെയ്യും. ഇപ്പൊ സംശയിക്കണ്ടാവും, അനവധി ആൾക്കാര് പിന്നിൽ കൂടണമെങ്കിൽ അതിനും വേണ്ടേ ചില യോഗ്യത എന്നാണെങ്കിൽ അതിനുള്ള ചില യോഗ്യതയ്ക്ക് അവനുണ്ട്. എന്താ അത്? മായാമോഹിതമൂഢലോകകലിത

ഭ്രമണപഥം കൈയൊഴിഞ്ഞ സ്കൈലാബ് ഏത് സമയവും എവിടെയും പതിച്ചേക്കാമെന്ന ഭീതി ബാധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പല കുട്ടികളുടെയും മനസ്സിനെ അത് ഏറെ മതിച്ചിരുന്നു. സങ്കോചം കൊണ്ട് പുറമേ പറഞ്ഞിരുന്നില്ലെങ്കിലും ഉമാനാരായണിയുടെ കുട്ടിക്കാലത്ത് ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സന്ദർഭത്തിന്റെ വിവരണത്തിലൂടെ ഒരു കാലഘട്ടത്തിന്റെ വൈകാരിക ചരിത്രമാണ് എഴുത്തുകാരി രേഖപ്പെടുത്തുന്നത്. സ്കൈലാബ് പിന്നീട് കൈവളയുടെ രൂപത്തിൽ ഉത്സവപ്പറമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നോവൽ കാലത്തിന്റെ കണ്ണാടിയായി മാറുന്നു. വെണ്ണില എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ റെയിൽവേയുടെ അന്തരീക്ഷ സൃഷ്ടിയിൽ പുലർത്തുന്ന കൃത്യതയും മറ്റൊരുദാഹരണമായി ചൂണ്ടിക്കാട്ടാം. നിറഞ്ഞ പൂക്കളുടെ ഗന്ധവുമായി കേരളത്തിലേക്ക് വരുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ് റെയിൽവേ ജീവിതത്തിന്റെ സജീവമായ ഒരേടാണ്. ഇതുപോലെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും നിരവധി യഥാർത്ഥ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നു ഈ നോവൽ. ഒരു കാലഘട്ടത്തിന്റെ ചൂരും നിറവും അടയാളപ്പെടുത്തുന്നതിൽ തികഞ്ഞ ചാതുര്യമാണ് ജിസ ജോസ് മുദ്രിതയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ. ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഒക്ടോബർ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ മാസം 6 കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ 1.5 മാസം പ്രായമായ പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. വില 1 200 രൂപ. താൽപര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മുട്ടക്കോഴികളുടെ പൊതുവായ പരിശീലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂടുപരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യപരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ 5 മുമ്പായി ഓഫീസ് സമയത്ത് 85477073 0487730773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4 സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബിസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബിസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കെ ആക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ ആക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് പച്ചക്കറി കൃഷിയിലെ നീരൂറ്റി കീടങ്ങളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് കേൾക്കാം. പച്ചക്കറി കൃഷിയിൽ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് നീരൂറ്റി കീടങ്ങളുടെ ആക്രമണം. ചെടികളുടെ ഇലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും നീരൂറ്റിക്കുടിക്കുന്ന ഈ ചെറുകീടങ്ങൾ വളരെ വേഗത്തിൽ പെരുകുകയും വിളകളുടെ വളർച്ചയെയും ഉത്പാദനത്തെയും ഗണ്യമായി ബാധിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അമിതമായ ചൂടും കുറഞ്ഞ ആർദ്രതയും നിലനിൽക്കുന്ന കാലാവസ്ഥയിലാണ് ഇവയുടെ പ്രജനനം കൂടുതലായി കാണപ്പെടുന്നത്. നീരൂറ്റി കീടങ്ങളുടെ ആക്രമണം മൂലം ചെടികളിൽ വിവിധ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. ഇലകൾ മഞ്ഞ നിറമാകുന്ന മഞ്ഞളിപ്പ്, പുതിയ ഇലകളും തളിരുകളും വളർച്ച മുരടിച്ച് കുരുടിപ്പാകുന്ന അവസ്ഥ, ഇലകളിലും തണ്ടുകളിലും കരിമ്പൂപ്പൽ രൂപപ്പെടൽ തുടങ്ങിയവയാണ് പ്രധാനമായും കാണപ്പെടുന്ന പ്രശ്നങ്ങൾ. സമയബന്ധിതമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വിളവെടുപ്പിൽ വലിയ കുറവിന് കാരണമാകും. ഇത്തരം കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് ജൈവമാർഗങ്ങൾ വളരെ ഫലപ്രദമാണ്. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, വേപ്പെണ്ണ ഇമൾഷൻ, പുകയില കഷായം എന്നിവ തളിക്കുന്നത് നീരൂറ്റി കീടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. പ്രകൃതിദത്തമായ ഈ മാർഗങ്ങൾ പരിസ്ഥിതിക്കും കൃഷിയിടത്തിലെ ഉപകാരപ്രദമായ ജീവികൾക്കും ദോഷം വരുത്താതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്നു. മൈക്രോബിയൽ നിയന്ത്രണ രീതികളും മികച്ച ഫലം നൽകുന്നവയാണ്. ലക്കാനി സീലിയം ലക്കാനി, മുമ്പ് വെർട്ടിസീലിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഗുണകരമായ ഫംഗസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കിത്തളിക്കാം. ഇത് നീരൂറ്റിക്കീടങ്ങളെ സ്വാഭാവികമായി ബാധിച്ച് അവയുടെ വ്യാപനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൃഷിയിടത്തിൽ മഞ്ഞ കെണി സ്ഥാപിക്കുന്നതും മറ്റൊരു ഫലപ്രദമായ നിയന്ത്രണ മാർഗമാണ്. മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങൾ മഞ്ഞ നിറത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനാൽ മഞ്ഞക്കെണികളിൽ കുടുങ്ങുകയും അവയുടെ എണ്ണം കുറയുകയും ചെയ്യും. ഇത് കീടങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാനും പ്രാരംഭഘട്ടത്തിൽ തന്നെ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാനും സഹായകമാണ്. ഏതെങ്കിലും ലായിനി തളിക്കുമ്പോൾ അത് ചെടിയുടെ ഇലകളുടെ അടിഭാഗം ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. കൂടാതെ വൈകുന്നേര സമയങ്ങളിൽ തളിക്കുന്നത് മരുന്നിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെടികൾക്കുണ്ടാകാവുന്ന സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. കൃഷിയിൽ രോഗങ്ങളും കീടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനാകില്ലെങ്കിലും കൃത്യമായ നിരീക്ഷണവും ജൈവ നിയന്ത്രണ മാർഗങ്ങളുടെ സമയോചിതമായ പ്രയോഗവും വഴി നീരൂറ്റി കീടങ്ങളുടെ ആക്രമണം ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളവെടുപ്പ് ഉറപ്പാക്കാനും സാധിക്കും.
2: അവതരണം ഷാൽമ.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും

ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് കാടിന്റെ നിശബ്ദതയിൽ മുഴങ്ങുന്ന ഒരു ശിവനാമം മലമഹാദേശ്വര ബെട്ടയെക്കുറിച്ച് കേൾക്കാം. ചില മലകളിലേക്ക് നമ്മൾ കയറിപ്പോകുന്നത് ഉയരം കീഴടക്കാനല്ല, ഉള്ളിലെവിടെയോ നഷ്ടപ്പെട്ടുപോയ ഒരു നിശബ്ദതയെ തിരികെ കണ്ടെത്താനാണ്. കാടിന്റെ പച്ചപ്പും ചുരമ്പാതകളുടെ വളവുകളും കടന്ന് മേഘങ്ങൾ തഴുകുന്ന ഒരു മലമുകളിലെത്തുമ്പോൾ യാത്ര പതുക്കെ ഒരു തീർത്ഥാടനമായി മാറും. അത്തരമൊരു യാത്രയാണ് കർണാടകയിലെ ചാമരാജ്നഗർ ജില്ലയിൽ തമിഴ്നാടിന്റെ അതിർത്തിയോട് ചേർന്ന് നിലകൊള്ളുന്ന മലമഹാദേശ്വര ബെട്ടയിലേക്കുള്ളത്. ഭക്തർ സ്നേഹത്തോടെ എംഎം ഹിൽസ് എന്ന് വിളിക്കുന്ന ഈ മലനിരകൾ പ്രകൃതിയുടെയും വിശ്വാസത്തിന്റെയും നാടോടി പാരമ്പര്യത്തിന്റെയും അപൂർവമായൊരു സംഗമമാണ്. കന്നഡയിൽ ബെട്ട എന്ന വാക്കിന് കുന്ന് അഥവാ മല എന്നർത്ഥമാണ്. എന്നാൽ മലമഹാദേശ്വര ബെട്ട എന്ന പേര് ഒരു ഭൂമിശാസ്ത്രപരമായ അടയാളം മാത്രമല്ല, ഈ മലയുടെ ഓരോ വളവിലും ഒരു കഥയുണ്ട്, ഓരോ കാട്ടുവഴിയിലും ഒരു വിശ്വാസമുണ്ട്, ഓരോ കാറ്റിലും ഒരു പഴയ നാടൻ പാട്ടിന്റെ ഈണമുണ്ട്. ഏഴ് മലനിരകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ ആത്മാവ് മഹാദേശ്വര സ്വാമിയുമായി ചേർന്നാണ് ജീവിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നുവെന്ന് ഭക്തിപാരമ്പര്യം വിശ്വസിക്കുന്ന മഹാദേശ്വര സ്വാമിയെ ശിവന്റെ അവതാരമായാണ് ഇവിടെ ആരാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ തപസ്സിന്റെയും അത്ഭുതങ്ങളുടെയും കഥകൾ തലമുറകളിലൂടെ പാട്ടുകളായും വാമൊഴി കഥകളായും ഇന്നും സഞ്ചരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ മലയിലെത്തുമ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല,

ആദേശ്വരന്റെ ഓർമ്മയുമായി ചേർന്നു നിൽക്കുന്ന ഒരു വിശുദ്ധ പ്രതീകം കൂടിയാണ്. കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിന്റെ മറ്റൊരു അർത്ഥവും മനസ്സിലാകും. ഈ മല മനുഷ്യന്റെയും വനത്തിന്റെയും അതിരുകൾ എത്ര നേർത്തതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഭൂമിയാണ്. മലമുകളിലെത്തുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ആത്മീയ സാന്നിധ്യമാണ്. ശ്രീ മലമഹാദേശ്വര സ്വാമി ക്ഷേത്രം കർണാടകയിലും തമിഴ്നാട്ടിലും നിന്നുള്ള അനേകം ഭക്തരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഉത്സവ ദിവസങ്ങളിൽ ഈ മലയുടെ നിശബ്ദതയ്ക്ക് മറ്റൊരു താളം കൈവരും. ശിവരാത്രി, ദസറ, ദീപാവലി, ഉഗാദി തുടങ്ങിയ അവസരങ്ങളിൽ ഭക്തജനങ്ങൾ വലിയ തോതിൽ ഇവിടെ എത്തുന്നു. രഥോത്സവങ്ങളും പൂജകളും ആചാരങ്ങളും മലമുകളെ ഒരു വലിയ ജനകീയ ഉത്സവഭൂമിയാക്കി മാറ്റും. എന്നാൽ മഹാദേശ്വരന്റെ സാന്നിധ്യം ക്ഷേത്രത്തിന്റെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കർണാടകയുടെ ജനപദ സംസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ കഥകൾക്ക് ആഴത്തിലുള്ള സ്ഥാനമുണ്ട്. മഹാദേശ്വരന്റെ ജീവിതവും വീരകഥകളും പാടുന്ന ജനപദ ഗാനങ്ങൾ, പ്രത്യേകിച്ച് മലമഹാദേശ്വര കാവ്യപാരമ്പര്യവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക ഓർമ്മയുടെ ഭാഗമാണ്. പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നതിനു മുൻപേ ജനങ്ങളുടെ ഓർമ്മയിൽ പാട്ടുകളായി ചരിത്രം ജീവിച്ചിരുന്നു എന്നതിന്റെ മനോഹരമായ ഉദാഹരണമാണിത്. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റൊരു ലോകമാണ് തുറക്കുന്നത്. അതിരുകളില്ലാത്ത കാട്, മലമഹാദേശ്വര ഹിൽസ്, വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ഈ മലനിരകൾ തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ പ്രധാന വനഭൂപ്രദേശങ്ങളിലൊന്നാണ്. കാവേരി വന്യജീവി സങ്കേതം, BRT ടൈഗർ റിസർവ് തുടങ്ങിയ സംരക്ഷിത വനപ്രദേശങ്ങളുമായി ചേർന്നു നിൽക്കുന്ന ഈ ഭൂപ്രദേശം വന്യജീവികളുടെ സഞ്ചാരത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും വലിയ പ്രാധാന്യമുള്ളതാണ്. കാട്ടാനകൾ, കടുവകൾ, പുള്ളിപ്പുലികൾ, ഗൗറുകൾ, സാമ്പാറുകൾ തുടങ്ങി നിരവധി വന്യജീവികളുടെ സാന്നിധ്യം ഈ കാടുകൾക്ക് ജീവൻ നൽകുന്നു. മരച്ചില്ലകളിലൂടെ പെട്ടെന്ന് പറന്നുപോകുന്ന ഒരു പക്ഷിയെയോ കാട്ടിനുള്ളിൽ നിന്ന് കേൾക്കുന്ന ഒരു അജ്ഞാത ശബ്ദത്തെയോ പിന്തുടർന്ന് നമ്മുടെ കണ്ണുകൾ നിശ്ചലമാകുന്ന നിമിഷങ്ങളുമുണ്ടാകും. ഇവിടെ കാട് കാണാനുള്ള ഒരു കാഴ്ച മാത്രമല്ല, അത് ഒരു അനുഭവമാണ്. റോഡിന്റെ ഇരുവശത്തുമുള്ള മരങ്ങൾക്കിടയിലൂടെ വാഹനം പതുക്കെ നീങ്ങുമ്പോൾ ഓരോ വളവിനപ്പുറവും എന്താണ് കാത്തിരിക്കുന്നതെന്നറിയാത്ത ഒരു കൗതുകം മനസ്സിൽ നിറയും. ചിലപ്പോൾ കാട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതുപോലെ തോന്നും. അപ്പോൾ യാത്രക്കാരൻ തന്റെ സാന്നിധ്യം എത്ര ചെറുതാണെന്ന് തിരിച്ചറിയും. മൈസൂരിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്ററും കൊളഗാളിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്ന് ഏകദേശം 210 കിലോമീറ്ററും അകലെയുള്ള മലമഹാദേശ്വര ബെട്ടയിലേക്കുള്ള യാത്ര തന്നെ ഒരു അനുഭവമാണ്. സമതലങ്ങളിൽ നിന്ന് പതുക്കെ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ ഭൂദൃശ്യം മാറുന്നു. ചുരംപാതകളുടെ വളവുകൾ കൂടിവരുന്നു. കാടിന്റെ സാന്ദ്രത വർദ്ധിക്കുന്നു. നഗരത്തിന്റെ ശബ്ദങ്ങൾ പിന്നിലേക്ക് അകലുന്നു. ഹുഗനക്കൽ വെള്ളച്ചാട്ടത്തിന്റെ പ്രദേശവും ഈ മലനിരകളുടെ യാത്രാഭൂപടവുമായി അടുത്ത ബന്ധമുള്ളതാണ്. കാവേരിയുടെ ഒഴുക്കും കാടുകളുടെ പച്ചപ്പും മലകളുടെ നിശബ്ദതയും ചേർന്ന് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭാവം നൽകുന്നു. പക്ഷേ മലമഹാദേശ്വര ബെട്ടയുടെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ ഉയരത്തിലോ കാട്ടിന്റെ സാന്ദ്രതയിലോ മാത്രം ഒതുങ്ങുന്നില്ല. വിശ്വാസവും പ്രകൃതിയും ഇവിടെ പരസ്പരം വേർതിരിക്കാനാവാത്ത വിധം ചേർന്നു നിൽക്കുന്നു. ഒരു വശത്ത് ക്ഷേത്രമണിയുടെ ശബ്ദം, മറുവശത്ത് കാട്ടുപക്ഷികളുടെ വിളി, ഒരു വശത്ത് ഭക്തരുടെ ശിവനാമം, മറുവശത്ത് കാറ്റിലിളകുന്ന മുളങ്കാടുകളുടെ സംഗീതം. മനുഷ്യൻ ദൈവത്തെ തേടി മലകയറുമ്പോൾ പ്രകൃതി തന്നെ ആ അന്വേഷണത്തിനൊരു പശ്ചാത്തലം ഒരുക്കുന്നത് പോലെ. മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇത്രയും ദൂരം നമ്മൾ പിന്നിട്ട് വന്നുവെന്ന് മനസ്സിലാകും. എന്നാൽ യഥാർത്ഥത്തിൽ പിന്നിട്ടത് കിലോമീറ്ററുകളാണോ എന്നപ്പോൾ സംശയം തോന്നും. ചില യാത്രകൾ സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരമല്ല, അവ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്കുള്ള യാത്രകളാണ്. മലമഹാദേശ്വര ബട്ടയിൽ നിന്ന് മടങ്ങുമ്പോൾ മനസ്സിൽ ബാക്കിയാകുന്നത് ഒരു ക്ഷേത്രത്തിന്റെ ഓർമ്മ മാത്രമല്ല, കാട്ടിന്റെ ഗന്ധം, മലവഴികളുടെ വളവുകൾ, ദൂരെയെങ്ങോ മുഴങ്ങുന്ന മണി, ഭക്തരുടെ പ്രാർത്ഥന, മരങ്ങൾക്കിടയിലൂടെ കടന്നുവരുന്ന കാറ്റ്, ഇവയെല്ലാം ചേർന്നൊരു അനുഭവമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ചില മലകൾ നമ്മളെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. അവിടെ ദൈവമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ മല കയറുന്നത്. പക്ഷേ മുകളിലെത്തുമ്പോഴേക്കും മനസ്സിലാകുന്നത് മറ്റൊന്നാണ്, നിശബ്ദതയ്ക്കും ഒരു ദൈവികതയുണ്ടെന്ന്. മലമഹാദേശ്വര ബട്ടയിൽ ആ നിശബ്ദതയ്ക്ക് ഒരു പേര് മാത്രമേ ഉള്ളൂ: മഹാദേശ്വരൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സന്തോഷമാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ സന്തോഷമെന്നത് കേവലം ഒരു നല്ല തോന്നൽ മാത്രമല്ല, അത് നമ്മുടെ അതിജീവനത്തിനായി പ്രകൃതി തലച്ചോറിൽ ഒരുക്കി വെച്ചിട്ടുള്ള സങ്കീർണമായ ഒരു വഴികാട്ടിയാണ്. നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോർ നൽകുന്ന ഒരു പ്രതിഫലമാണ് സന്തോഷം. നല്ല ആഹാരം കഴിക്കുമ്പോഴോ സ്നേഹമുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആനന്ദം അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പരിണാമപരമായ ഈ തന്ത്രമാണ് മനുഷ്യവംശത്തെ ഇത്രത്തോളം വളരാൻ സഹായിച്ചത്. നമ്മുടെ സ്വഭാവങ്ങളെയും ചെയ്തികളെയും ആസൂത്രണം ചെയ്യാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സന്തോഷമെന്ന ഈ വികാരം നമ്മെ സഹായിക്കുന്നു. സന്തോഷത്തെ പല തലങ്ങളിൽ വ്യാഖ്യാനിക്കാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു സുഖാനുഭൂതി മുതൽ ജീവിതത്തെക്കുറിച്ചുള്ള ആകെത്തുകയായ തൃപ്തി വരെ ഇതിൽ ഉൾപ്പെടുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഹൈഡോണിക്, യൂഡൈമോണിക് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യത്തേതെങ്കിൽ, അർത്ഥപൂർണമായ ജീവിതത്തിൽ നിന്നും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടാമത്തേത്. വെറുതെ ഇരുന്ന് സുഖം അനുഭവിക്കുന്നതല്ല യഥാർത്ഥ സന്തോഷമെന്നും, മറിച്ച് ഓരോ വ്യക്തിയും തന്റെ അന്തർലീനമായ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ഉചിതമായ കൃത്യനിർവഹണം നടത്തുമ്പോഴാണ് പൂർണമായ സന്തോഷം ലഭിക്കുന്നതെന്നും ഗവേഷകർ കരുതുന്നു. സന്തോഷമെന്നത് തലച്ചോറിലെ ഒരു ഹാർഡ്വെയർ പോലെ ജനിതകമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നിരന്തരം ചുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് ജൈവതന്മാത്രാപരമായ ഒരു അടിസ്ഥാനമുണ്ട്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നമ്മുടെ തലച്ചോറിലും രക്തത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങളെ ശാസ്ത്രീയമായി അളന്നെടുക്കാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് സന്തോഷമെന്നത് വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല, മറിച്ച് ഒരു ശാരീരികാവസ്ഥ കൂടിയാണെന്നാണ്. സൈക്കോളജിയുടെ തന്ത്രങ്ങളാലോ ധ്യാനത്താലോ തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുത്ത് ഈ സന്തോഷാവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നത് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന വസ്തുതയാണ്. നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിന്റെ ഇരിപ്പിടങ്ങൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നെറ്റിയുടെ ഇടതുഭാഗത്തിന് തൊട്ടു പിന്നിലുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് പോസിറ്റീവ് ചിന്തകളുടെയും സന്തോഷത്തിന്റെയും കേന്ദ്രം. നാം സന്തുഷ്ടരായിരിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂറോണുകൾ അതീവ സജീവമാകുന്നു. കൂടാതെ തലച്ചോറിന്റെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന ചെറിയ ഭാഗം നമ്മുടെ അതിസുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴോ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴോ ഈ കേന്ദ്രം ഉണരുന്നു. വികാരങ്ങളുടെ കേന്ദ്രമായ അമിഗ്ഡലയും ഓർമ്മകളുടെ കേന്ദ്രമായ ഹിപ്പോക്യാമ്പസും ഈ പ്രക്രിയയിൽ പങ്കാളിയാവുന്നു. തലച്ചോറിലെ ഈ കേന്ദ്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന രാസവസ്തുക്കൾ വഴിയാണ്. ഇതിലേറ്റവും പ്രധാനി ഡോപ്പമിനാണ്. ഇതിനെ സുഖാനുഭൂതിയുടെ രാസവസ്തു എന്ന് വിളിക്കാം. ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോഴും അത് ലഭിക്കുമ്പോഴും ഡോപ്പമിൻ സ്രവിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ മാനസികമായ സന്തുലിതാവസ്ഥയും തൃപ്തിയും ഉറപ്പാക്കുന്നത് സെറട്ടോണിനാണ്. സാമൂഹിക ബന്ധങ്ങൾ വഴി ലഭിക്കുന്ന സന്തോഷത്തിന് പിന്നിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇത്തരം രാസവസ്തുക്കളുടെ കൃത്യമായ അളവിലുള്ള പ്രവർത്തനമാണ് നമ്മെ പ്രസന്നമായി നിലനിർത്തുന്നത്. തലച്ചോറിന്റെ പ്ലാസ്റ്റികത അഥവാ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ് നമ്മുടെ സന്തോഷത്തിന്റെ കടിഞ്ഞാൺ. നമ്മുടെ കൈകളിൽ തന്നെ നൽകുന്നത് തലച്ചോറിന്റെ ഘടന കഠിനമായി ഉറപ്പിക്കപ്പെട്ടതല്ല, മറിച്ച് അനുഭവങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവനവൻ അറിവ് അഥവാ മൈൻഡ്ഫുൾനെസ് എന്ന ശീലത്തിലൂടെ മനസ്സിനെ മെരുക്കിയെടുക്കാൻ സാധിക്കും. ഏകാഗ്രതയോടെ സ്വന്തം മാനസികാവസ്ഥകളെ നിയന്ത്രിക്കാൻ ശീലിക്കുമ്പോൾ തലച്ചോറിലെ സന്തോഷ സർക്യൂട്ടുകൾ കൂടുതൽ ബലപ്പെടുന്നു. ചുറ്റുപാടുകളോട് യാന്ത്രികമായി പ്രതികരിക്കാതെ ബോധപൂർവം ശാന്തത തിരഞ്ഞെടുക്കാൻ ഈ പ്ലാസ്റ്റികത നമ്മെ സഹായിക്കുന്നു. സന്തോഷത്തിന്റെ കാര്യത്തിൽ ജനിതക ഘടകങ്ങൾക്ക് 30 മുതൽ 40% വരെ പങ്കുണ്ട്. ഓരോ വ്യക്തിക്കും ജന്മനാ തന്നെ സന്തോഷത്തിന്റെ ഒരു നിശ്ചിത നിലവാരമുണ്ടായിരിക്കും. ചില ജീനുകൾ, ഉദാഹരണത്തിന് 5-HTT, MAOA, സെറോട്ടോണിന്റെയും ഡോപ്പമിന്റെയും പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതിലൂടെ ഒരാൾ എത്രത്തോളം സന്തോഷവാനായിരിക്കും എന്ന് തീരുമാനിക്കുന്നു. എങ്കിലും ബാക്കി 60% തീരുമാനിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളും ശീലങ്ങളുമാണ്. അതായത് ഒരു നിശ്ചിത സെറ്റ് പോയിന്റുമായി ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കിയ യന്ത്രങ്ങളല്ല നമ്മൾ, മറിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്തോഷം നിർമ്മിച്ചെടുക്കാൻ ശേഷിയുള്ള ജൈവ വിസ്മയങ്ങളാണ്. വ്യക്തിപരമായ സ്വഭാവ ഘടകങ്ങൾ സന്തോഷപൂർണമായ ജീവിതത്തിന് വലിയ താങ്ങായി മാറാറുണ്ട്. മറ്റുള്ളവരോടുള്ള ഉദാരത, സഹജീവി സ്നേഹം, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, സാമൂഹിക ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കൽ എന്നിവയെല്ലാം തലച്ചോറിലെ റിവാർഡ് സെന്ററുകളെ സജീവമാക്കുന്നു. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവും സന്തോഷത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും. പരിണാമം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സൌഭാഗ്യമാണ് ഈ സന്തോഷാവസ്ഥകൾ. അതിജീവനത്തിനായി തലച്ചോറിൽ വയറിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സുഖാനുഭൂതികളെ തിരിച്ചറിയുന്നതും പരിപോഷിപ്പിക്കുന്നതും ഉന്നതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കും. ഓരോ വ്യക്തിയുടെയും സന്തോഷം അവരുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ശാസ്ത്രീയമായ അറിവുകൾ പ്രയോജനപ്പെടുത്തി തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നതിലൂടെയും സത്ചിന്തകൾ വളർത്തുന്നതിലൂടെയും ജീവിതം കൂടുതൽ ആനന്ദകരമാക്കാം. സന്തോഷമെന്നത് വെറുമൊരു ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ ജൈവപരമായ യാത്രയിലെ മനോഹരമായ ഒരു അനുഭവമാണ്. ഉള്ളിലെ ഈ രസതന്ത്രത്തെ സ്നേഹത്തോടെയും അറിവോടെയും സമീപിക്കുമ്പോൾ ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: അവസരം വരുമ്പോൾ ഉറങ്ങരുത്. അവസരം ആർക്കായാലും എന്നായാലും എപ്പോഴായാലും വരും. ചിലർക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് അവസരങ്ങൾ താരതമ്യേന കുറവായിരിക്കാം. എന്നാലും ഒരവസരം എന്നായാലും തീർച്ചയായാലും ഓരോരുത്തർക്കുമുണ്ട്. ആ അവസരം വരുമ്പോൾ ഉറങ്ങരുത്, അഥവാ അങ്ങനെ ഒരു അവസരത്തിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം. ലക്ഷ്യബോധമുള്ളവർ ചെയ്യേണ്ടത് അതാണ്. കാത്തുകാത്തിരിക്കുന്ന ഒരു കാര്യം അതീവ ദുർബലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരവസരം ഒത്തുവരുമ്പോൾ ചെയ്യുക തന്നെ വേണം. ബുദ്ധിമാന്മാർ അപൂർവ സന്ദർഭങ്ങൾ പാഴാക്കാർ പാഴാക്കുകയില്ല. അനേകം ആളുകളുടെ ഉറക്കരയുടെ കവാടത്തിൽ അനേകം അവസരങ്ങൾ വന്നു മുട്ടി വിളിച്ചിട്ടും ഉണരാത്തവർ അനേകം അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവരത്രേ. ഒരിക്കൽ അവസരം നിങ്ങളെ അന്വേഷിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വാഗതം ചെയ്ത് സൽക്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവസരങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ടു പോകേണ്ടി വരും. ചിലർക്ക് ഒരവസരം എന്ന് വെച്ചാൽ ഉറപ്പിക്കപ്പെട്ട വിജയം തന്നെ. ഒരവസരം നഷ്ടപ്പെട്ടാൽ ഒരു വിജയം നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഏറ്റവും മഹത്തായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും യാദൃശ്ചികമായിട്ടായിരിക്കും. അതുകൊണ്ട് അവസരം അറിയുക. കാറ്റുള്ളപ്പോൾ തോറ്റുക, വെയിലുള്ളപ്പോൾ വൈക്കോൽ ഉണക്കുക. മഹാന്മാരാകുവാനുള്ള അവസരം ഓരോരുത്തർക്കുമുണ്ട്. അത് നഷ്ടപ്പെടുത്താതിരിക്കുക. തന്റെ അവസരം തന്നെ തേടിയെത്തുമ്പോൾ അതിനോട് പിന്തിരിഞ്ഞു നിൽക്കാതിരിക്കുക. എത്ര തന്നെ നിന്ദിച്ചാലും ധീരന്റെ ധൈര്യത്തെ തുടച്ചു മാറ്റുവാൻ സാധിക്കുന്നതല്ല. തീക്കൊള്ളി തലകീഴായി പിടിച്ചാലും തീനാളം മേൽപോട്ട് തന്നെ വരുന്നു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 1 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1648 ഒക്ടോബർ 1, നവ സപ്താത്ഭുതങ്ങളിൽ ഒന്നായി പ്രകീർത്തിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്ത പ്രണയ കുടീരമായ ആഗ്രയിലെ താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെട്ട ദിവസമാണ് 1648 ഒക്ടോബർ 1. വാസ്തുവിദ്യയിലെ അതിമനോഹര സൃഷ്ടികളിൽ ഒന്നായ ഈ വെണ്ണക്കൽ കൊട്ടാരം ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നായി യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 500,000 വിദേശികളും 55,000 ഇന്ത്യക്കാരും പ്രതിവർഷം സന്ദർശനം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് താജ്മഹൽ. 1847 ഒക്ടോബർ 1, സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന പ്രഖ്യാപനത്തോടെ ഇന്ത്യയെ മാതൃഭൂമിയായി അംഗീകരിച്ച് 4 പതിറ്റാണ്ടോളം ഇന്ത്യയിൽ ജീവിച്ച ഈ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിനു വേണ്ടി ദേശീയ വിമോചന പ്രസ്ഥാന നായകർക്കൊപ്പം പോരാടിയ ആനി ബെസന്റ് ജന്മം കൊണ്ടിരിക്കുന്നു. 1854 ഒക്ടോബർ 1, ഇന്ത്യയിലെ തപാൽ സംവിധാനത്തിന്റെ ചരിത്രത്തിന് പാശ്ചാത്യരുടെ ആഗമനത്തിനു മുമ്പ് 100 ആണ്ടുകളുടെ ചരിത്രമുണ്ടെങ്കിലും തീർത്തും പ്രാദേശികമായിരുന്നു അവയുടെ സേവന പരിധികൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ പ്രവിശ്യാടിസ്ഥാനത്തിലും പോസ്റ്റൽ സർവീസ് നിലവിൽ വന്നു. 1852 ജൂലൈ മാസത്തിൽ സിന്ത് പ്രവിശ്യയിൽ ആവിഷ്കരിച്ച സ്റ്റാമ്പുകളാണ് സിന്ത് ഡാക്, ഒട്ടിക്കാവുന്ന രൂപത്തിലുള്ള ആദ്യ സ്റ്റാമ്പുകൾ. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എവിടെയും തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് അവതരിപ്പിക്കപ്പെട്ടത് 1854 ഒക്ടോബർ 1. അരയണ, ഒരണ, രണ്ടണ, നാലണ എന്നീ മൂല്യങ്ങളുള്ള 4 സ്റ്റാമ്പുകൾ വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രങ്ങളോടെ പുറത്തുവന്നു. കൽക്കത്തയിൽ അച്ചടിക്കപ്പെട്ട ആ സ്റ്റാമ്പുകളിൽ 4 അണയുടേത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ദ്വിവർണ സ്റ്റാമ്പുകളിൽ ഒന്നായിരുന്നു. 1949 ഒക്ടോബർ 1, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് മേധാവി മാവോ സെതൂ 1949 ഒക്ടോബർ 1 ചൈനയെ ഒരു ജനകീയ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1920കളുടെ തുടക്കം മുതൽ ചൈനയിലെ വിവിധ രാഷ്ട്രീയ ശക്തികൾ തമ്മിൽ തുടർന്നു പോന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ പരിസമാപ്തിയായിരുന്നു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സാന്ധ്യരാഗങ്ങൾ.
0: സന്ധ്യ ഛേദോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ ലക്ഷ്മി രതീഷ്, രാധിക വേണുഗോപാൽ എന്നിവർ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു, ചെരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം അഭിരാമി അജയ് ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിലിനി ചന്ദ്രചൂട ശിവശങ്കര എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജന ക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ നടത്തിപ്പിലും പരിഷ്കരണങ്ങൾ വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിലുണ്ടാകുന്ന കാലതാമസങ്ങൾ യുവജനങ്ങൾക്ക് വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണം നിയമപരമായ അവകാശമാക്കുന്നതിന് സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർവേ നടത്തി മുതിർന്ന പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ രജിസ്ട്രി തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുക ഇനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഫണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി പി ഡബ്ല്യു ഡി സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 16 പദ്ധതികൾക്കായി 4.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്.
0: അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യമുണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേരെ സന്നദ്ധ രക്തദാനത്തിലേക്ക് കൊണ്ടുവരാൻ ശക്തമായ പ്രചാരണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനമന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് ശിവാജിന് വെള്ളി. സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായി മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബൽ സഖ്യവും ഇന്ന് വെള്ളി നേടി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീമും പുരുഷ ടീമും ഇന്ന് വെങ്കലം സ്വന്തമാക്കി. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നവും വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ 124 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ആരോഗ്യ സേവന രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 2018ലാണ് ആയുഷ്മാൻ ഭാരത് പിഎം ജൻ ആരോഗ്യ യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാനുകൂല്യം നൽകി വരുന്നു. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം 12.69 കോടി ആളുകൾക്കാണ് ഇതിലൂടെ 1.92 ലക്ഷം കോടി രൂപയുടെ ചികിത്സകൾ നൽകിയിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി എ ജി ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ആകാശവാണിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിച്ചു. സെവിൽ ജിഹാൻ, ഹരിഷ്ണ എം യു, ഷർജിത ജയെ എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ മയക്കു വെടിവെച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ഉച്ചയോടെയാണ് ആദ്യ മയക്കുവെടി വെച്ചത്. 2 മയക്കുവെടികളേറ്റ ആന കാട്ടിലേക്ക് പോയി മറയുകയായിരുന്നു. മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കിയാനകളെ മോഴയാനയുടെ അടുത്തെത്തിക്കാനുള്ള 1 കിലോമീറ്ററോളം ദൂരം വരുന്ന കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി JCBയുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്. KM1 ഓപ്പറേഷൻ എന്ന പേരിട്ട ദൌത്യത്തിനായി മോഴയാനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയിട്ടുള്ളത്. ആനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 13 കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ, ഗവി റോഡിൽ പൊതുഗതാഗതം നിരോധിച്ച് 13 ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അരുവിക്കര അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുവേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സമൂഹമാധ്യമം വഴി നടക്കുന്ന ചില പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ രാത്രിയാത്രാ നിരോധനമില്ലെന്നും പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 13 കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനിറിറ്റു വീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്ത്രത്തിൽ ഇനി കേൾക്കാം തൃഷ പരൂയി ആലപിച്ചത്.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. ഇനി കേൾക്കാം ശങ്കർ മഹാദേവൻ ആരംഭിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് നിതിന, ഞാൻ വരുന്നത് മലയങ്കിഴിൽ നിന്നാണ്. എനിക്ക് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ വരമഞ്ഞലാടി എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ഇന്ദ്ര. എൻ്റെ വീട് വെള്ളനാട് കൊളക്കോടാണ്. എനിക്ക് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് തിങ്കൾ പൂവിനിതൾ എന്ന് പറയുന്ന പാട്ടാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു പി എസ് സി ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാ വിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണ നിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പരീക്ഷകൾക്ക് കരാനേ ലഗ്നെ വാല സമയ ഏക ബഹുത് അഹം വിഷയ ഹൈ. പരീക്ഷകൾ ഹമേ കേവല ഏക ഇവന്റ് കി തരഹ നഹീ ദേഖ്നാ. യേ ഇവന്റ് സേ കഹീ അധിക യുവാവോ കേ ഭവിഷ്യ ഉൻകേ ജീവൻ

0: जीवन से जुड़ा हुआ है। परीक्षाओं में कुछ महीनों की देरी युवाओं के लिए बड़ा संकट बन सके।
1: 1926 യു പി എസ് സി രൂപീകൃതമായത്. യു പി എസ് സി ശതാബ്ദി സ്മരണാർത്ഥം തയ്യാറാക്കിയ നാണയവും പ്രത്യേക സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം എന്നാൽ 2 വർഷത്തിനകം ജനനമോ മരണമോ റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെ അനുമതി ആവശ്യമാണെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സ്റ്റോക്ക് സംഭരണ കാലാവധി 15 ദിവസമായും സ്റ്റോക്ക് പരിധി 1,000 ക്വിന്റലായും നിജപ്പെടുത്തി. ഈ മാസം 15 മുതൽ നവംബർ വരെ നിയന്ത്രണം പ്രാബല്യത്തിലുണ്ടാകും. ഉത്സവ സീസണിലെ പൂഴ്ത്തിവയ്പ് തടയുന്നതിനും ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നതിനുമായാണ് നടപടിയെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. സേനാവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹി പ്രതിരോധ അക്കൌണ്ട്സ് ദിനാചരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 100% ചെലവുകളും അക്കൌണ്ടുകളിൽ രേഖപ്പെടുത്തിയതായും അക്കൌണ്ട്സ് വകുപ്പിന്റെയും സേനാവിഭാഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു.
2: डिफेंस सेक्टर में भी हम सेल्फ रिलायंस पर विशेष बल दे रहे हैं. हम चाहते हैं कि हमारे डिफेंस इक्विपमेंट, हमारे वेपन्स, ये सब देश में ही और देश के लोगों के हाथों से ही बने, और इस प्रोसेस में फाइनेंशियल मैनेजमेंट की भूमिका मैं मानता हूं कि बहुत ही महत्वपूर्ण है.
1: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിലെ ഭരണകക്ഷിയായ ജനതാ വിമുക്തി പെരമനയുടെ ജനറൽ സെക്രട്ടറി ടെൽവിൻ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. ശ്രീലങ്കയുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ഇന്ത്യ എപ്പോഴും പിന്തുണ നൽകുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. 5th കൌടില്യ എക്കണോമിക് കോൺക്ലേവ് ശനിയാഴ്ച മുതൽ ന്യൂഡൽഹി ആരംഭിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ സംസാരിക്കും. മാറ്റങ്ങളുടെ യുഗത്തിലെ പ്രതിരോധ ശേഷി എന്നതാണ് 3 ദിവസം നീളുന്ന കോൺക്ലേവിന്റെ പ്രമേയം. 80 വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും അടങ്ങുന്ന 150ലേറെ പ്രമുഖർ പങ്കെടുക്കും. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്താദ്യമായി മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് കേരളം പുതിയ മാതൃക സൃഷ്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും കരസ്ഥമാക്കി. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 8th സ്ഥാനത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ദേശീയ യുദ്ധ സ്മാരകം, പോലീസ് സ്മാരകം തുടങ്ങിയവയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരോടുള്ള ആദര സൂചകമായി 2019 ജനുവരിയിലാണ് ദേശീയ യുദ്ധ സ്മാരകം ഇന്ത്യാ ഗേറ്റിന് സമീപം സ്ഥാപിതമായത്. 2018 പോലീസ് അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ദേശീയ പോലീസ് സ്മാരകം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ധീര സൈനികരുടെ പോരാട്ട വീര്യത്തിന്റെ അടയാളമായാണ് ഈ സ്മാരകങ്ങൾ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
4: किसी तीर्थ स्थल जाने के समान होगा. राष्ट्रीय सैनिक स्मारक स्वतंत्रता के बाद सर्वोच्च बलिदान देने वाले जवानों के प्रति राष्ट्र की कृतज्ञता का प्रतीक है. स्मारक का डिजाइन हमारे अमर सैनिकों के अदम्य साहस को प्रदर्शित करता है।
1: ന്യൂഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛത ഹി സേവ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏക് പേട് മാ കെ നാം പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ അദ്ദേഹം വൃക്ഷത്തൈ നട്ടു. ദുബൈയിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോയ ഫ്ലൈ ദുബായ് വിമാനത്തിലെ കോക്പീറ്റിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിമാനം സൌദിയിൽ അടിയന്തരമായി ഇറക്കിയ സംഭവത്തിൽ UAE അറ്റോർണി ജനറൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. UAE രജിസ്ട്രേഷൻ വിമാനമായതിനാൽ ഭീകരാക്രമണ സാധ്യതയടക്കം പരിശോധിക്കാൻ രാജ്യത്തിന് നിയമപരമായ അധികാരമുണ്ട്. പരിക്കേറ്റിട്ടും ആക്രമിയെ കീഴടക്കാൻ സഹായിച്ച് വൻ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ UAEയിലെ ഇന്ത്യൻ സ്ഥാനപതിയും കോൺസൽ ജനറലും അഭിനന്ദിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഡൽഹി സർവകലാശാലയിൽ ശ്രംദാൻ ശുചിത്വ യജ്ഞം പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവയ്ക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനകാര്യ മന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സബ്കി യോജന സബ്കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടക്കും. ദേശീയ പെൻഷൻ പദ്ധതി ലളിതമാക്കാനും വരുമാന പദ്ധതികൾ ഉറപ്പാക്കാനും നടപടിയുണ്ടാകുമെന്ന് ചീഫ് എക്കണോമിക് അഡ്വൈസർ വി അനന്ത നാഗേശ്വരൻ. പെൻഷൻ ഇൻഷുറൻസ് മേഖലകളിൽ ജനങ്ങളുടെ നിക്ഷേപം കുറവായതിനാലാണ് നടപടി. ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് പെൻഷൻ പദ്ധതികളിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. NPS ദിനം 2026 ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPSC ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാ വിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അമിത. ഞാൻ കുറ്റിച്ചിൽ നിന്ന് വരുന്നു. എനിക്കിന്ന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഞാൻ കനവിൽ കണ്ടൊരു എന്നുള്ള പാട്ടാണ്, ആഗതൻ സിനിമയിലെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: കന്നസായി റേഡിയോയിലൂടെ കേൾക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പഴയ ഗാനങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് സോങ്ങായ പോ

നമസ്കാരം, എൻ്റെ പേര് സ്വാതി കൃഷ്ണൻ. ഞാൻ വരുന്നത് കാട്ടാക്കടയിൽ നിന്നാണ്. കരുണാസായി റേഡിയോ എഫ് എമ്മിൽ കൂടി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കണ്ണകി എന്ന ചിത്രത്തിലെ കരിനീല കണ്ണഴകി എന്ന ഗാനമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: മാനസത്തിൽ ഇന്ന് ട്രിക്കോട്ടിലോമാനിയയെ കുറിച്ച് കേൾക്കാം. ട്രിക്കോട്ടിലോമാനിയ എന്നത് സ്വന്തം ശരീരത്തിലെ മുടി ബലമായി പറിച്ചെടുക്കാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇത് പ്രധാനമായും ഒബ്സസീവ് കമ്പൽസീവ് സ്പെക്ട്രം ഡിസോർഡറുകളുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. തലയിലെ മുടി, പുരികം, കൺപീലികൾ എന്നിവിടങ്ങളിൽ നിന്ന് ആവർത്തിച്ച് മുടി പറിച്ചെടുക്കുക. മുടി പറിച്ചെടുക്കുന്നതിന് മുൻപ് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദവും പറിച്ചെടുത്ത് കഴിയുമ്പോൾ താൽക്കാലികമായ ഒരാശ്വാസവും അനുഭവപ്പെടുക. മുടി അമിതമായി പറിക്കുന്നത് മൂലം തലയിലോ പുരികത്തിലോ മുടിയില്ലാത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുക. ഈ ശീലം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വിഗ്ഗുകളോ സ്കാർഫോ ഉപയോഗിച്ച് മറയ്ക്കുക എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഉത്കണ്ഠയോ സങ്കടമോ കുറയ്ക്കാൻ ഒരു മാർഗമായി ബോധപൂർവമല്ലാതെ ഈ ശീലം തുടങ്ങാം. തലച്ചോറിലെ സന്ദേശവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തുക്കളുടെ വ്യതിയാനം ഇതിന് കാരണമാകുന്നു. ട്രിക്കോട്ടിലോമാനിയയുടെ ന്യൂറോളജിക്കൽ വശങ്ങൾ പ്രധാനമായും തലച്ചോറിലെ കോർട്ടിക്കോ സ്ട്രിക്റ്റോ തലാമോ കോർട്ടിക്കൽ സർക്യൂട്ടുകളിലെ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിലും ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സുപ്രധാന പങ്കുവഹിക്കുന്ന സ്ട്രീ ആറ്റം, ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നീ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടാകുന്ന അപാകതകളാണ് മുടി പറിക്കാനുള്ള അമിതമായ പ്രേരണയ്ക്ക് കാരണമാകുന്നത്. കൂടാതെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തെ ഗ്രേ മാറ്ററിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതിൽ നിർണായകമാണ്. തലച്ചോറിലെ സന്ദേശവാഹകരായ സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഗ്ലൂട്ടാമേറ്റ് എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലിതാവസ്ഥ ഈ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത് ആവർത്തിച്ചുള്ള ഈ പ്രവൃത്തി ഒരു ശീലമായി മാറുന്നതിലേക്ക് നയിക്കുന്നു. ചിലർ ബോധപൂർവമല്ലാതെ, ഉദാഹരണത്തിന് ടിവി കാണുമ്പോഴോ വായിക്കുമ്പോഴോ, മുടി പറിക്കാറുണ്ട്. മുടി പറിക്കണമെന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ അതിനു പകരമായി മറ്റൊരു പ്രവൃത്തിയിൽ, ഉദാഹരണത്തിന് കൈകൾ മുറുക്കി പിടിക്കുക, ഏർപ്പെടാൻ ഹാബിറ്റ് റിവേഴ്സൽ ട്രെയിനിംഗ് അഥവാ HRT രോഗിയെ പരിശീലിപ്പിക്കുന്നു. ഇത്തരം ശീലങ്ങളിലേക്ക് നയിക്കുന്ന ചിന്തകളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും കൊഗ്നിറ്റീവ് തെറാപ്പി സഹായിക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകളും ഉപയോഗിക്കാം.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് പെയിൻ ഐഡന്റിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി പെയിൻ ഐഡന്റിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ അഗാധമായി സ്വാധീനിക്കുന്ന, എന്നാൽ വൈദ്യശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും അടുത്ത കാലത്തായി മാത്രം കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയ ഒരു സങ്കീർണ അവസ്ഥയാണ് പെയിൻ ഐഡന്റിറ്റി അഥവാ വേദനയുമായുള്ള വ്യക്തിത്വ താദാത്മ്യം. ലളിതമായി പറഞ്ഞാൽ, വിട്ടുമാറാത്ത കടുത്ത ശാരീരിക വേദനകളിലൂടെ ദീർഘകാലം കടന്നുപോകുന്ന ഒരാളുടെ വ്യക്തിത്വവും ചിന്തകളും പൂർണമായും ആ വേദനയ്ക്ക് ചുറ്റുമായി മാത്രം രൂപപ്പെടുകയും ഒടുവിൽ വേദന തന്നെ അയാളുടെ സ്വത്തുമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. സാധാരണയായി ഒരു വ്യക്തി താൻ ആരാണ് എന്ന് നിർവചിക്കുന്നത് അയാളുടെ കഴിവുകൾ, ജോലി, താൽപര്യങ്ങൾ, കുടുംബം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ പെയിൻ ഐഡന്റിറ്റി ബാധിച്ച ഒരാൾക്ക് തന്റെ വേദന മാത്രമായിരിക്കും ലോകം. എനിക്ക് വേദനയുണ്ട് എന്ന അവസ്ഥയിൽ നിന്നും ഞാൻ എന്നാൽ വേദനയാണ് എന്ന കടുത്ത മാനസികാവസ്ഥയിലേക്ക് ഇവർ അറിയാതെ എത്തിപ്പെടുന്നു. ഈ അവസ്ഥയുടെ തുടക്കം സാധാരണയായി മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന കടുത്ത ശാരീരിക വേദനകളിൽ നിന്നാണ്. കശേരുക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കടുത്ത സന്ധിവേദനകൾ, നാഡീസംബന്ധമായ വേദനകൾ എന്നിവയൊക്കെ ഇതിന് കാരണമാകാം. ദീർഘകാലം വേദന അനുഭവിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. തലച്ചോർ വേദനയെ ഒരു സ്ഥിരം അവസ്ഥയായി രേഖപ്പെടുത്തുകയും അത് വ്യക്തിയുടെ വൈകാരിക കേന്ദ്രങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് ശാരീരികമായ വേദന മാനസികമായ ഒരു ഐഡന്റിറ്റിയായി പരിണമിക്കുന്നത്. ഇതോടെ വേദനയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവർക്ക് കഴിയാതെ വരുന്നു. പെയിൻ ഐഡന്റിറ്റി ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തെയും സാമൂഹിക ബന്ധങ്ങളെയും വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇവരുടെ സംഭാഷണങ്ങൾ, ചിന്തകൾ, ആസൂത്രണങ്ങൾ എന്നിവയെല്ലാം വേദനയെ മുൻനിർത്തി മാത്രമായിരിക്കും. സുഹൃത്തുക്കളെ കാണാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ഇവർ മുതിരില്ല. കാരണം ഏത് സാഹചര്യവും തങ്ങളുടെ വേദന കൂട്ടും എന്ന ഭയം ഇവരെ എപ്പോഴും വേട്ടയാടും. ഇത് ക്രമേണ അവരെ കടുത്ത സാമൂഹിക ഒറ്റപ്പെടലിലേക്കും വിഷാദരോഗത്തിലേക്കും നയിക്കുന്നു. മറ്റുള്ളവർ തങ്ങളെ ഒരു രോഗിയായി മാത്രം കാണണമെന്ന് ഇവർ ആഗ്രഹിക്കുകയും ആ പദവിയിലൂടെ ലഭിക്കുന്ന പ്രത്യേക പരിഗണനകളിലോ സഹതാപത്തിലോ അവർ അറിയാതെ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. ഈ അവസ്ഥയുടെ ഏറ്റവും സങ്കീർണമായ വശം, ശാരീരികമായ രോഗം മാറിയാലും അല്ലെങ്കിൽ വേദനയുടെ തീവ്രത കുറഞ്ഞാലും ഇവർ മാനസികമായി ആ വേദനയിൽ നിന്ന് പുറത്തുകടക്കാൻ മടിക്കും എന്നതാണ്. വേദനയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായാൽ തങ്ങളുടെ സ്വത്വം തന്നെ നഷ്ടപ്പെടുമെന്നോ തങ്ങളെ ആരും ശ്രദ്ധിക്കാതെയാകുമെന്നോ ഉള്ള അബോധമനസ്സിലെ ഭയം ഇതിന് കാരണമാകാം. ഇത് കൃത്യമായ ചികിത്സയിലൂടെ

0: മാറ്റിയെടുക്കേണ്ട ഒരു മനഃശാസ്ത്രപരമായ പ്രതിസന്ധിയാണ്. പെയിൻ ഐഡന്റിറ്റിയിൽ നിന്നും ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ കേവലം ഒരു പെയിൻ കില്ലർ മരുന്നുകൊണ്ട് മാത്രം സാധിക്കില്ല. അതിന് ശാരീരിക ചികിത്സയോടൊപ്പം തന്നെ ശക്തമായ മനഃശാസ്ത്രപരമായ പിന്തുണയും അനിവാര്യമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ചികിത്സാരീതികളിലൂടെ വ്യക്തിയുടെ ചിന്താഗതികളെ മാറ്റിയെടുക്കാൻ സാധിക്കും. വേദനയെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാത്രം കാണാനും അതിനപ്പുറം തനിക്ക് മറ്റ് കഴിവുകളും താൽപര്യങ്ങളും ഉണ്ടെന്ന് വ്യക്തിയെ ബോധ്യപ്പെടുത്തുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. പെയിൻ ഐഡന്റിറ്റിയുടെ മനഃശാസ്ത്രവശമാണ് ഇമോഷണൽ പെയിൻ ഐഡന്റിറ്റി അഥവാ മാനസിക വേദനയുമായുള്ള താതാത്മ്യം. ശാരീരിക വേദന പോലെ തന്നെ കടുത്ത മാനസിക വേദനകളും മനുഷ്യന്റെ സ്വത്വത്തെ മാറ്റിമറിക്കാറുണ്ട്. കുട്ടിക്കാലം മുതലോ അല്ലെങ്കിൽ ദീർഘകാലമായുള്ള ഒരു ബന്ധത്തിലോ മറ്റൊരാളിൽ നിന്ന് നിരന്തരം മാനസിക പീഡനങ്ങളും അവഗണനകളും അപമാനങ്ങളും നേരിടുന്ന ഒരാൾ ക്രമേണ ആ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങും. തുടക്കത്തിൽ ഇതിനെതിരെ പ്രതികരിക്കുമെങ്കിലും കാലങ്ങൾ കഴിയുമ്പോൾ എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ എപ്പോഴും സങ്കടപ്പെടാനും തോറ്റുതരാനും ജനിച്ചവനാണ് അല്ലെങ്കിൽ ജനിച്ചവനാണ് എന്നൊരു ചിന്ത അബോധ മനസ്സിൽ ഉറച്ചുപോകുന്നു. അതോടെ ആ മാനസിക വേദനയും സങ്കടവും അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥയുടെ ചില പ്രധാന ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ്. ഇവർക്ക് സന്തോഷമുള്ള സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ സുരക്ഷിതത്വം തോന്നുക തങ്ങളെ വേദനിപ്പിക്കുന്ന ആ പഴയ സങ്കടക്കടലിൽ ആയിരിക്കുമ്പോഴാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സന്തോഷം വന്നാൽ ഇതിനുശേഷം വലിയൊരു ദുരന്തം വരാനുണ്ട് എന്ന് ഭയന്ന് അവർ ആ സന്തോഷത്തെ മനഃപൂർവ്വം ആസ്വദിക്കാതിരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യും. ഇതിനെ സന്തോഷത്തോടുള്ള ഭയം അഥവാ കെറോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും താൻ അനുഭവിക്കുന്ന മാനസിക വേദനകളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അതിലൂടെ ലഭിക്കുന്ന സഹതാപത്തിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. രക്തസാക്ഷി പരിവേഷം അഥവാ വിക്ടിം മെന്റാലിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആ വേദന പോയാൽ പിന്നെ തനിക്ക് മറ്റൊരസ്തിത്വമില്ല എന്ന് അവർ ഭയപ്പെടുന്നു. ഒരു സാധാരണ വേദനയുണ്ടാകുമ്പോൾ നമ്മുടെ നാഡികൾ ആ സന്ദേശം തലച്ചോറിൽ എത്തിക്കുകയും അത് മാറുമ്പോൾ നാഡികൾ ശാന്തമാവുകയും ചെയ്യും. എന്നാൽ വേദന മാസങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ തലച്ചോറിലെയും സുഷുമ്നാനാഡിയിലെയും നാഡീകോശങ്ങൾ എപ്പോഴും ഉത്തേജിപ്പിക്കപ്പെട്ട അവസ്ഥയിലായി മാറും. ഇതിനെയാണ് സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതോടെ തലച്ചോറിന്റെ അലാറം സിസ്റ്റം കേടായ അവസ്ഥയിലാകുന്നു. പിന്നീട് ചെറിയൊരു സ്പർശനമോ കനം കുറഞ്ഞ സമ്മർദ്ദമോ ഉണ്ടായാൽ പോലും വലിയ വേദനയായിട്ടായിരിക്കും തലച്ചോർ അതിനെ രേഖപ്പെടുത്തുക. ഈ നിരന്തരമായ അലാറം മനുഷ്യനെ എപ്പോഴും ഭയത്തിലും ഉത്കണ്ഠയിലും തളച്ചിടുന്നു. നമ്മുടെ തലച്ചോറിന് അനുഭവങ്ങൾക്കനുസരിച്ച് അതിന്റെ ഘടന മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. വിട്ടുമാറാത്ത വേദനയിലൂടെ കടന്നുപോകുമ്പോൾ തലച്ചോർ നെഗറ്റീവായ രീതിയിൽ റീവയർ ചെയ്യപ്പെടാൻ തുടങ്ങും. നമ്മുടെ വ്യക്തിത്വം, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, യുക്തിചിന്ത, വികാര നിയന്ത്രണം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. വിട്ടുമാറാത്ത വേദന അനുഭവിക്കുന്നവരിൽ ഈ ഭാഗത്തെ കോശങ്ങളുടെ അളവ് കുറയുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. ഇതോടെ വ്യക്തിക്ക് യുക്തിസഹമായി ചിന്തിക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ശേഷി നഷ്ടപ്പെടുന്നു. ഭയം, ഉത്കണ്ഠ, ഭീതി തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് അമിഗ്ദല. വേദന നീണ്ടു നിൽക്കുമ്പോൾ അമിഗ്ദല അമിതമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് വ്യക്തിയെ എപ്പോഴും ഭയത്തിന്റെ നിഴലിൽ നിർത്തുകയും വേദനയെ ഒരു സ്ഥിരം യാഥാർത്ഥ്യമായി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. യൂസ്ഡായി എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? സാധാരണയായി വേദന അറിയുന്ന തലച്ചോറിലെ ഭാഗമായ സൊമാറ്റോ സെൻസറി കോർട്ടെക്സും വികാരങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗമായ ലിംബിക് സിസ്റ്റവും വേറിട്ടാണ് പ്രവർത്തിക്കുക. എന്നാൽ പെയിൻ ഐഡന്റിറ്റി ഉള്ളവരിൽ FMRI സ്കാനിങ്ങുകൾ വ്യക്തമാക്കുന്നത് ഈ രണ്ട് കേന്ദ്രങ്ങളും തമ്മിൽ വേർപിരിക്കാനാവാത്തവണ്ണം പരസ്പരം ശക്തമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. അതായത്, ഇങ്ങനെയുള്ളവരിൽ വേദന എന്നത് വെറുമൊരു ശാരീരിക അനുഭവം മാത്രമല്ല, അത് പെട്ടെന്ന് തന്നെ കടുത്ത സങ്കടം, ദേഷ്യം, നിരാശ തുടങ്ങിയ വൈകാരിക പ്രതികരണങ്ങളായി മാറും. നാഡീവ്യൂഹങ്ങൾ തമ്മിലുള്ള ഈ ശക്തമായ കൂട്ടിച്ചേർക്കൽ കാരണമാണ് എനിക്ക് വേദനയുണ്ട് എന്ന അവസ്ഥയിൽ നിന്ന് വേദനയാണ് എന്റെ വ്യക്തിത്വം എന്ന മാനസികാവസ്ഥയിലേക്ക് തലച്ചോർ ആ വ്യക്തിയെ എത്തിക്കുന്നത്. ചുരുക്കത്തിൽ, പെയിൻ ഐഡന്റിറ്റി എന്നത് വെറുമൊരു തോന്നലല്ല, മറിച്ച് തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾക്ക് സംഭവിക്കുന്ന ഘടനാപരമായ മാറ്റങ്ങളുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ്. പെയിൻ ഐഡന്റിറ്റിയും സ്റ്റോക്ക് ഹോം സിൻഡ്രോമും കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളോട് പൊരുത്തപ്പെടാൻ മനുഷ്യ മനസ്സ് അബോധപൂർവം മെനഞ്ഞെടുക്കുന്ന വിചിത്രമായ രണ്ട് പ്രതിരോധ തന്ത്രങ്ങളാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശരീരം കാട്ടുന്ന ചില വൈകാരിക വ്യതിയാനങ്ങളാണ് ഇവ രണ്ടിന്റെയും കാതൽ എങ്കിലും ഇവ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും അവയുടെ അടിസ്ഥാന സ്വഭാവവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ലളിതമായി പറഞ്ഞാൽ, പെയിൻ ഐഡന്റിറ്റി എന്നത് ഒരു വ്യക്തിയും അയാളുടെ സ്വന്തം ശരീരവും തമ്മിലുള്ള ആന്തരികമായ പ്രതിസന്ധിയാണെങ്കിൽ, സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്നത് ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള കലുഷിതമായ ഒരു സാമൂഹിക ബന്ധമാണ്. പെയിൻ ഐഡന്റിറ്റിയുടെ അടിസ്ഥാന കാരണം വിട്ടുമാറാത്തതും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായ ശാരീരിക വേദനകളാണ്. ഇവിടെ വ്യക്തി താതാത്മ്യം പ്രാപിക്കുന്നത് സ്വന്തം ശരീരത്തിലെ രോഗാവസ്ഥയോടും വേദനയോടുമാണ്. എനിക്ക് വേദനയുണ്ട് എന്ന അവസ്ഥയിൽ നിന്നും വേദനയാണ് എന്റെ സ്വത്വം എന്ന കടുത്ത മാനസികാവസ്ഥയിലേക്ക് വ്യക്തി മാറുകയും വേദനയെ സ്വന്തം ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ ശാരീരികമായ വേദനയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാത്തതുകൊണ്ട് അതിനെ സ്വന്തം വ്യക്തിത്വത്തിന്റെ ഭാഗമായി അംഗീകരിച്ച് ജീവിക്കാനാണ് മനസ്സ് ശ്രമിക്കുന്നത്. മറുവശത്ത്, സ്റ്റോക്ക് ഹോം സിൻഡ്രോം ഉണ്ടാകുന്നത് തന്നെ തടവിലാക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന മറ്റൊരു വ്യക്തിയിലൂടെയാണ്. ഭീതിതമായ സാഹചര്യങ്ങളിൽ തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അബോധമനസ്സ് കാട്ടുന്ന ഒരു അതിജീവന തന്ത്രമാണ് ഇത്. ഇവിടെ ഇര താതാത്മ്യം പ്രാപിക്കുന്നത് തന്നോട് ക്രൂരത കാട്ടുന്ന വേട്ടക്കാരനോടാണ്. തനിക്കുമേൽ പൂർണ്ണ അധികാരമുള്ള, തന്നെ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ശത്രുവിനോട് ഇരയ്ക്ക് വിദ്വേഷത്തിനു പകരം സ്നേഹവും അനുഭാവവും സംരക്ഷണ മനോഭാവവും തോന്നുന്ന അതിവിചിത്രമായ അവസ്ഥയാണ്. ചുരുക്കത്തിൽ, പെയിൻ ഐഡന്റിറ്റിയിൽ മനുഷ്യൻ സ്വന്തം ശരീരത്തിലെ വേദനയോട് തോറ്റ് അതിനെ കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, സ്റ്റോക്ക് ഹോം സിൻഡ്രോമിൽ തനിക്ക് ഭീഷണിയായ ശത്രുവിനോട് തോറ്റ് ആ ശത്രുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. രണ്ടും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നവയാണ് എങ്കിലും, ഒന്നിൽ വില്ലൻ സ്വന്തം ശരീരവും മറ്റേതിൽ വില്ലൻ പുറത്തുള്ള മറ്റൊരു വ്യക്തിയുമാണ് എന്നതാണ് ഇവ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

47 വയസ്സുള്ള ബാങ്ക് ഉദ്യോഗസ്ഥൻ വീട്ടിൽ ഒരു അവധി ദിവസം വെറുതെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ച് കടന്ന് പടപട ഇടിക്കാൻ തുടങ്ങി. ശ്വാസം കിട്ടാതെ വന്നു. വയറ്റിലൊരു കത്തൽ പോലെ പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരു അവസ്ഥ വന്നു. തനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. നെഞ്ചിൽ എന്തോ ഒരു ഭാരം കയറ്റിവെച്ച, ഒരു കല്ല് കയറ്റിവെച്ച പോലത്തെ ഒരു അസ്വസ്ഥതയും വേദനയൊക്കെ തുടങ്ങി. ശരീരം വിയർത്ത് കുളിക്കാൻ തുടങ്ങി. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ താൻ ഇപ്പോൾ വീണ് മരിച്ചു പോകുമോ, തനിക്ക് ഹൃദയാഘാതം വരികയാണോ എന്നൊരു തോന്നൽ വന്നു. സ്വാഭാവികമായും ഇത്തരം ലക്ഷണങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുക? തൊട്ടടുത്തുള്ള ഹൃദ്രോഗ വിദഗ്ധനെ കാണാൻ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകും. അവിടെ പോയി കാർഡിയോളജിസ്റ്റിനെ കണ്ടു. ഡോക്ടർ ECG രക്തത്തിന്റെ പരിശോധനകളും ഒക്കെ ചെയ്തു. എക്കോ ടെസ്റ്റ് ചെയ്തു നോക്കി. സംശയം തോന്നിയതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ആൻജിയോഗ്രാം പരിശോധന അടക്കം ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ പരിശോധനകളിൽ ഒന്നും തന്നെ ഹൃദ്രോഗത്തിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ഫിസിഷ്യനെ വിളിച്ച് കാണിക്കുന്നു. അദ്ദേഹം തൈറോയിഡിന്റെ പരിശോധനകളും അടക്കം ഒരുപാട് രക്തപരിശോധനകൾ വേറെ ചെയ്യുന്നു. അതിലും യാതൊരു വിധത്തിലുള്ള ശാരീരിക രോഗത്തിന്റെയും ലക്ഷണങ്ങൾ കാണുന്നില്ല. ഡോക്ടർ ഒടുവിൽ ഇതെല്ലാം നിങ്ങളുടെ തോന്നൽ മാത്രമാണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിടുന്നു. വീട്ടിലെത്തി അരമണിക്കൂർ തികഞ്ഞില്ല, വീണ്ടും ഇതേ പ്രശ്നം ആവർത്തിക്കുകയാണ്. നെഞ്ച് കടന്നിടിക്കുന്നു, നെഞ്ചുവേദന വരുന്നു, ശരീരം വിയർത്തൊലിക്കുന്നു, ശ്വാസം കിട്ടാതെ വരുന്നു. തൊട്ടടുത്തുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഈ ആദ്യത്തെ ഡോക്ടറിനെ കണ്ടതോ ആ ഡോക്ടർ ടെസ്റ്റുകൾ ചെയ്തതോ ഒന്നും ഈ പുതിയ ഡോക്ടറിനോട് പറയുന്നില്ല. കാരണം ഈ ഡോക്ടർ സ്വതന്ത്രമായി വിലയിരുത്തട്ടെ, മുൻവിധികളില്ലാതെ വിലയിരുത്തട്ടെ എന്ന് കരുതിയായിരിക്കും. അവിടെയും രണ്ടു ദിവസം അഡ്മിറ്റ് ചെയ്തു. ഈ പറഞ്ഞ പരിശോധനകളെല്ലാം ചെയ്തു നോക്കി. ഒരു തരത്തിലുള്ള തകരാറുകളും ഇല്ല. അവിടെയും ഡോക്ടർ പറയുന്നു, യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക്, നിങ്ങൾ നോർമലാണ്, ഒരു പ്രശ്നവുമില്ല, എല്ലാം നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ്. വീട്ടിലെത്തി രണ്ട് ഡോക്ടർമാർ പറഞ്ഞല്ലോ, രണ്ട് വലിയ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞല്ലോ ഇനി കുഴപ്പമൊന്നും കാണില്ല എന്ന് വിചാരിച്ച് രാത്രി ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ കണ്ണടച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും നെഞ്ച് കടന്ന് ഇടിക്കുന്നു, ചാടി എഴുന്നേറ്റ് പോകുന്നു. വീണ്ടും മറ്റൊരു ആശുപത്രി പോയി ഇതേ ചടങ്ങുകളൊക്കെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തി കുറെ സ്ഥലങ്ങളിൽ പോയി, പല പല ഡോക്ടർമാരെ കണ്ടു, പല വൈദ്യശാസ്ത്ര ശാഖകളെ സമീപിച്ചു, ആയുർവേദവും ഹോമിയോ അടക്കം പലർത്തും പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടും എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്, ഗൗരവമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഈ പ്രോബ്ലം മാറുന്നില്ല. ഇപ്പൊ ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ 1 മാസമായിട്ട് ബാങ്കിൽ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന് പേടി, ഈ പോകുന്ന വഴിക്ക് ഈ നെഞ്ചിടിപ്പ് ഒന്ന് വീണു പോയി കഴിഞ്ഞാലോ, ഓഫീസിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, താൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ആർക്കും സഹായിക്കാൻ കഴിയാതെ വന്നാലോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കാരണം 1 മാസമായിട്ട് ഓഫീസിൽ പോകുന്നതേയില്ല. എന്താണ് ഈ വ്യക്തി അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നം? ഇതിനെ നമ്മൾ പാനിക് ഡിസോർഡർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പാനിക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പൊടുന്നനെ ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠ എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോൾ അമിതമായിട്ട് നെഞ്ചിടിക്കുക, ശ്വാസം കിട്ടാതെ വരിക, ശരീരം വിയർത്തൊലിക്കുക, കണ്ണിൽ ഇരുട്ട് കയറുക, വയറ്റിലൊരു കത്തൽ വരിക, കൈകാലുകൾ വിറയ്ക്കുക, വിരൽത്തുമ്പുകൾ തണുത്ത് വിറുങ്ങലിച്ചു പോവുക, ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുക, ഇത് കൂടിക്കൂടി വന്ന് തന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകുമോ, അല്ലെങ്കിൽ താൻ വീണ് മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന ഒരു തീവ്രമായ ഉത്കണ്ഠ, ഒരു 10-15 മിനിറ്റാണ് ഇത് നീണ്ടു നിൽക്കുക, അത് കഴിഞ്ഞ് പതിയെ കുറഞ്ഞു വന്നത് തീരുകയും ചെയ്യും. ഇത്തരത്തിലുണ്ടാകുന്ന ഈ തീവ്ര ഉത്കണ്ഠ അനുഭവത്തിനെ പാനിക് അറ്റാക്ക് എന്ന് പറയും. ഈ പാനിക് അറ്റാക്ക് 1 മാസക്കാലമായിട്ട് ആവർത്തിച്ച് വരികയാണെങ്കിൽ ആ അവസ്ഥയാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ, രണ്ട് മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ ഒരു ഇടവേളയുണ്ട്, അതിനെ സിനാപ്സ് എന്ന് പറയും. ആ സിനാപ്സ് എന്ന പ്രദേശത്തിൽ ചില രാസവസ്തുക്കൾ കാണും, അതിനെ നമ്മൾ നാഡീ സംപ്രേക്ഷണികൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഈ നാഡീ സംപ്രേക്ഷണികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളും ഒക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാസവസ്തുക്കളുടെ അളവിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വന്നാൽ തെറ്റായ ചിന്തകൾ, തെറ്റായ സംവേദനങ്ങൾ, തെറ്റായ ഓർമ്മകൾ, ഇത് പലതും ഈ മസ്തിഷ്ക കോശങ്ങളിലൂടെ പ്രസരിക്കാൻ തുടങ്ങും. ഈ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് അടിക്കുന്നത് പോലെ നമ്മുടെ ഈ തലച്ചോറിലെ ഗാബ, ഗാമ അമൈനോ ബ്യൂട്ടൈറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവിന്റെ അളവ് കുറയുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ ചില അനുഭവങ്ങളും സംവേദനങ്ങളും നമുക്ക് അനുഭവപ്പെടും. അതാണ് പാനിക് അറ്റാക്കിന്റെ കാരണം. പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇതൊരു ശാരീരിക രോഗത്തിന്റെ ലക്ഷണമായിട്ട് തന്നെ കരുതും, ഹൃദയാഘാതത്തിന് സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണല്ലോ ഇതിന് വരുന്നത്. ഇതൊരു ഡോക്ടറിനെ കണ്ട് എല്ലാ പരിശോധനകളും ചെയ്തതിന് ശേഷവും കുഴപ്പമൊന്നുമില്ല, സ്വാഭാവികമായും അതൊരു ഹൃദ്രോഗമോ ശാരീരിക പ്രശ്നമൊന്നും അല്ല എന്ന് ഡോക്ടർ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുന്നു. എങ്കിലും വീണ്ടും ഇത് വരുമ്പോൾ ഒരു പേടി വരികയാണ്. ഈ ഡോക്ടറിന് തെറ്റിപ്പോയതാണോ, ഡോക്ടറിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയതാണോ,
അല്ലെങ്കിൽ ഈ ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാനോ ചികിത്സിക്കാനോ കഴിയാത്ത ഒരു മാറാരോഗമാണോ തന്നെ ബാധിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഭയപ്പെട്ടു പോകും. പലപ്പോഴും ഈ പാനിക് ഡിസോർഡർ കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു ഭയം വരികയും നമ്മൾ ചെയ്യുന്ന ജോലികൾ ഒരുപക്ഷെ ജോലി സ്ഥലത്തേക്കോ സ്കൂളിലോ കോളേജിലോ ഒന്നും പോകാതെ ഇരുന്ന് കളയും. പക്ഷെ വളരെ അനായാസം ചികിത്സിച്ച് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ പാനിക് ഡിസോർഡർ. തലച്ചോറിലെ ഗാബയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പാനിക് അറ്റാക്കിന്റെ തീവ്രത കുറയും, ഉറക്കമൊക്കെ നന്നായിട്ട് കിട്ടാൻ തുടങ്ങും. ഈ മരുന്നുകളോടൊപ്പം തന്നെ ചിന്താവൈകല്യങ്ങൾ തിരുത്താനുള്ള മനഃശാസ്ത്ര ചികിത്സകളും ചില റിലാക്സേഷൻ പരിശീലനങ്ങളും കൃത്യമായി ഉപയോഗിച്ചാൽ ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ പരിപൂർണമായും ഈ പാനിക് ഡിസോർഡർ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല. ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് കൃത്യമായി ചികിത്സ എടുത്താൽ പാനിക് ഡിസോർഡർ ചികിത്സയിലൂടെ പരിപൂർണമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.

10/1/2013. ഇന്ന് ക്ലിനിക്കിൽ നല്ല തിരക്കായിരുന്നു. കൂടുതലും കുട്ടികളായിരുന്നു എന്ന് തന്നെ പറയാം. ഉച്ച കഴിഞ്ഞുള്ള സെഷനിലാണ് അയാൾ എന്നെ കാണാനെത്തിയത്. 30കളിൽ പ്രായമുള്ള ഒരു യുവാവ്. അയാൾ പറഞ്ഞത് കേട്ടാൽ ആരും ഒന്ന് അമ്പരന്നു പോകും. ഡോക്ടർ, ഞാൻ എവിടെ പോയാലും എന്റെ പഴയ ശത്രു എന്നെ പിന്തുടരുന്നു. ഡോക്ടർക്കറിയുമോ, വർഷങ്ങളായി, കാലങ്ങളായി, വഴിയിൽ കാണുന്ന ഓട്ടോക്കാരൻ, ഓഫീസിലെ സഹപ്രവർത്തകൻ, എന്തിന്? ഇപ്പൊ ഈ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡ് പോലും അയാളാണ് അയാൾ. അയാളെ, എന്റെ ശത്രു. അയാൾ ഇങ്ങനെ വേഷം മാറി നടക്കുകയാണ് ഡോക്ടർ. എന്നോടൊപ്പം ഇരുന്ന എന്റെ ജൂനിയർ സൈക്കോളജിസ്റ്റ് മുഖമുയർത്തി എന്നെ നോക്കി. ഒറ്റനോട്ടത്തിൽ അയാൾ വിചാരിച്ചു ഇതൊരു സാധാരണ സംശയരോഗമാണ് എന്ന്. ഞാൻ ആ യുവാവിനോടൊന്ന് പുറത്തു നിൽക്കാൻ പറഞ്ഞു. ബന്ധുക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞത് അവനെ സംബന്ധിച്ച് എല്ലാവരും ഒറ്റ ശത്രുവാണ്. അച്ഛനായി, അമ്മയായി, അളിയനായി ആ ശത്രു വേഷം മാറി നടക്കുകയാണ്. കളിക്കളത്തിൽ ചെന്നാൽ അവിടെയുള്ള പലരും അവന്റെ ശത്രുവാണ്. ശത്രു വേഷം മാറി അവനോടൊപ്പം കളിക്കുകയാണ്. പാരനോയ അല്ലെങ്കിൽ സംശയരോഗം ഇങ്ങനെ വരുമോ എന്ന് എന്റെ ജൂനിയർ സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത് ശരിക്കും പാരനോയ, സംശയരോഗമാണോ? പെട്ടെന്ന് അങ്ങനെ തോന്നാം അല്ലേ, പക്ഷേ ഇതൊരു സംശയരോഗമല്ല. ഇതിനെയാണ് ഫ്രിഗോളി സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് നമുക്ക് പരിചയമുള്ള ഒരാൾ പല വ്യക്തികളായി വേഷം മാറി വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം. ഇതാണ് ഫ്രിഗോളി സിൻഡ്രോം. ഡെലൂഷണൽ മിസ് ഐഡന്റിഫിക്കേഷൻ സിൻഡ്രോം എന്ന വിഭാഗത്തിലാണ് മനഃശാസ്ത്രം ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താല്ലേ ഒരു ശത്രു പല വേഷത്തിൽ? അത് നമ്മുടെ കൂടെയുള്ളവർ ആ വേഷത്തിലാണ് അല്ലെങ്കിൽ വേഷം മാറി വന്നിരിക്കുന്നവരാണ് എന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ നമുക്ക് ആരെയും വിശ്വാസം വരില്ല. നമ്മുടെ സഹോദരൻ സഹോദരനല്ല എന്നും മറ്റേ ശത്രു സഹോദരന്റെ വേഷത്തിൽ നിൽക്കുകയാണ് എന്നുമാണ് അയാൾ കരുതുന്നത്. സെക്യൂരിറ്റി പോലും ആ വേഷത്തിൽ വന്ന് നിൽക്കുകയാണ്. അത് യഥാർത്ഥ സെക്യൂരിറ്റി അല്ല, തന്റെ ശത്രു വേഷം മാറി നിൽക്കുകയാണ് എന്ന് അയാൾക്ക് തോന്നുന്നു. ഫ്രിഗോളി സിൻഡ്രോം എന്ന ഈ രോഗത്തിന് ഈ പേര് വരാൻ രസകരമായൊരു സംഗതിയുണ്ട്. അതുകൂടെ പറയണമല്ലോ ഡയറിയിൽ. ലിയോപോൾഡോ ഫ്രിഗോളി വിഖ്യാതനായ ഒരു ഇറ്റാലിയൻ നടനാണ്. ആ നടന്റെ പേരിൽ നിന്നാണ് ഈ രോഗത്തിന് ഈ പേര് ലഭിച്ചത്. സ്റ്റേജിൽ മിനിറ്റുകൾക്കുള്ളിൽ വേഷം മാറാനുള്ള അസാധ്യമായ കഴിവ് ഫ്രിഗോളിക്കുണ്ടായിരുന്നു. ആ കഴിവിനെ അനുസ്മരിപ്പിച്ചാണ് മാനസികാരോഗ്യ വിദഗ്ധർ ഈ പേര് തെരഞ്ഞെടുത്തത്. പെട്ടെന്ന് കേൾക്കുമ്പോ കാബ്ഗ്രാസ് സിൻഡ്രോം എന്ന് തോന്നാം. അത് സ്വന്തം വീട്ടുകാരോ സുഹൃത്തുക്കളെയോ അവരെയൊക്കെ കണ്ടിട്ട് അവർ ഇവരല്ല, പകരം അവരെ പോലിരിക്കുന്ന മറ്റാരോ ആണ് എന്ന് കരുതുന്ന അവസ്ഥയാണ്. അതാണ് കാബ്ഗ്രാസ്. ഫ്രിഗോളി അങ്ങനെയല്ല. അപരിചിതരായ പലരും വേഷം മാറിയ തന്റെ ഒരേ ഒരു ശത്രുവാണ് എന്ന് രോഗി വിശ്വസിക്കുന്നു. മസ്തിഷ്കത്തിൽ ചില നെറ്റ്വർക്കുകളുണ്ട്, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കും ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കും. അതിൽ കഥകൾ മെനയുന്ന മസ്തിഷ്ക ഭാഗമാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഫ്രിഗോളി ബാധിച്ചവരിൽ ഈ നെറ്റ്വർക്ക് അമിതമായി പ്രവർത്തിക്കുകയും കാണുന്ന മുഖങ്ങളെല്ലാം പണ്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുമായി തെറ്റായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് യുക്തിപരമായ വിശകലനം നടത്തുന്ന ഭാഗമാണ്. ഇത് മന്ദഗതിയിലായി പോകുമ്പോഴാണ് ഫ്രിഗോളി പോലുള്ള പ്രശ്നങ്ങൾ ഒരാളിനുണ്ടാകുന്നത്. സത്യം പറയട്ടെ, ഇതൊരു ഗുരുതരമായ അവസ്ഥയാണ്. ആ ചെറുപ്പക്കാരനോട് സഹതാപത്തിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ അനുതാപത്തോടെ എംപതറ്റിക്കലായി അയാളെ കാണേണ്ടതുണ്ട്. വീട്ടുകാരൊക്കെ അയാളെ തല്ലിയിട്ടുണ്ടത്രേ. അയാളുടെ മുഖത്ത് നോക്കി നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. അതൊക്കെ അയാളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. രണ്ടാംവട്ടം കാണുമ്പോഴും അയാൾ പറഞ്ഞു, ഡോക്ടർ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? എന്റെ ജൂനിയർ സൈക്കോളജിസ്റ്റിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. എന്റെ ശത്രുവാ, എന്റെ ശത്രു, വേഷം മാറി നടക്കുക. ഡോക്ടർ വിശ്വസിക്കരുത് അയാളെ. ഡോക്ടറുടെ ആരോ ആണെന്നല്ലേ പറഞ്ഞത്? അല്ല ഡോക്ടർ, അല്ല, അയാൾ വേഷം മാറി നടക്കുകയാണ്. അയാൾ ശരിക്കും മറ്റവനാ, ശത്രുവാ. ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഡോക്ടറെ, ആ ഫാർമസിയിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റിന്റെ വേഷമുണ്ടല്ലോ, കള്ളനാ, എന്റെ ശത്രുവാ, എന്നെ തുലയ്ക്കാൻ വേണ്ടി നടക്കുക. വളരെ ഗുരുതരമായ അവസ്ഥ തന്നെയാണ് ആ യുവാവിന് ഫ്രിഗോളി സിൻഡ്രോം. പക്ഷേ വ്യക്തമായ ചികിത്സയിലൂടെയും

സൈക്കോതെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാം. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകൾ ആവശ്യമാണ്. ഞാൻ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് അയച്ചു. സൈക്യാട്രിസ്റ്റ് മരുന്നുകൾ കൃത്യമായി എഴുതി. ഇനി എനിക്ക് ചെയ്യേണ്ടത് വളരെ വ്യക്തമായ സൈക്കോതെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഞാനൊരു ടീമിനെ തന്നെ സജ്ജീകരിച്ചു. ദിവസങ്ങൾ എത്രയെടുത്തു എന്നെനിക്കറിയില്ല. ഈ ഡയറിയുടെ ഒരുപക്ഷെ അവസാനമെങ്ങാനും അല്ലെങ്കിൽ കുറേ പേജുകൾ മറഞ്ഞു പോകുമ്പോൾ ആ യുവാവ് സുഖം പ്രാപിച്ച് ഇവിടെ നിന്നും സന്തോഷത്തോടെ പോയതായി ഞാൻ എഴുതി വച്ചിട്ടുണ്ടാവാം. അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. മസ്തിഷ്കം എത്രത്തോളം സങ്കീർണമാണ്, അതിനുദാഹരണമാണ് ഫ്രിഗോളി സിൻഡ്രോം. കാണുന്നതെല്ലാം സത്യമല്ലെന്നും കാണാത്തവ പലതും സത്യമാണെന്നും നമ്മുടെ മനസ്സ് ചിലപ്പോഴൊക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. തലച്ചോറിന്റെ ചില കളികൾ അങ്ങനെ കണ്ടാൽ മതി. നല്ല ചികിത്സ കൊടുത്താൽ ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. ആ യുവാവ്, ഞാൻ പേര് പറയുന്നില്ല, കാരണം അയാളിപ്പോ നമ്മളോടൊപ്പം ഉന്നതമായ ഏതോ പദവിയിലുണ്ടാവും. ഒരു സംശയവുമില്ല, അത്രമാത്രം സന്തോഷത്തോടെയാണ് അയാൾ ഇവിടെ ഒന്ന് പോയത്. എന്തുമാത്രം വിചിത്രമായ അനുഭവം അല്ലേ! ഈ കാണുന്നവരെല്ലാം വേഷം മാറി നിൽക്കുന്നവരാണ്. വീട്ടിനകത്ത്, വീട്ടിന് പുറത്ത്, സമൂഹത്ത്, ആശുപത്രിയിൽ എന്റെ ശത്രു എല്ലാവരും വേഷം മാറിയായി ഇങ്ങനെ നിൽക്കുകയാണ് എന്നൊരു തോന്നൽ. ശത്രു ഒന്നേ ഉള്ളൂ, പക്ഷെ പല വേഷത്തിൽ. ഫ്രിഗോളി സിൻഡ്രോം, ഇങ്ങനെ എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങൾ ഈ ഡയറിയുടെ താളുകളിൽ ഇനിയും പതിഞ്ഞു കിടക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അതൊക്കെ സൗമ്യമായും ശാന്തമായും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോ നന്ദി, നമസ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഒക്ടോബർ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ മാസം 6 കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ 1.5 മാസം പ്രായമായ പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. വില 1 ന് 200 രൂപ. താൽപര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഒക്ടോബർ 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു.

മുട്ടക്കോഴികളുടെ പൊതുവായ പരിശീലനം, ആരോഗ്യ സംരക്ഷണം, തീറ്റക്രമം, കൂടുപരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ആരോഗ്യപരിപാലനം, പ്രതിരോധ കുത്തിവയ്പ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ 5 മുമ്പായി ഓഫീസ് സമയത്ത് 8547707703 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി 4 സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബിസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബിസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബിസ് രോഗബാധ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. കെ ആക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ ആക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാലം കേരളത്തിലെ മഴക്കാലമാണെന്ന് പറഞ്ഞത് ഉദ്ദണ്ഡശാസ്ത്രികളാണ്. 18 കവികളിൽ ശ്രേഷ്ഠൻ, അതിലെ അരക്കവിയായ പുനന്നമ്പൂതിരിക്ക് അന്തഹന്ത കിന്തപട്ട് എന്ന് പറഞ്ഞ് അഭിനന്ദനം നൽകിയ സംസ്കൃത കേസരി. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അദ്ദേഹം പറഞ്ഞതാണ് കേരളത്തിലെ മഴക്കാലം ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ കാലമാണെന്ന്. ഇപ്പോഴും ഞങ്ങൾക്കും ഈ മരങ്ങൾക്കും ഒരു അത്ഭുതം തന്നെ ഈ സ്വർഗീയ സംഭവമെന്ന് മഴയെക്കുറിച്ച് വൈലോപ്പിള്ളി പറയുന്നു. മഴപ്പാട്ടുകൾ ഒരുപാടുണ്ട്. എന്നാലും രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർകാറ്റിൽ ഇലച്ചാർ തുലഞ്ഞ നേരം എന്ന പാട്ട് കേൾക്കുമ്പോൾ മഴ ഒരു സുഖാനുഭവം തന്നെയാകും. മഴയും ആ പാട്ടും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കവിതകൾ എഴുതാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാലം. ഇന്നലെ വന്ന മഴ ഇന്ന് പെയ്യും മഴ, ഹൃദയതാളങ്ങളായി നിന്നു പെയ്യും മഴ, മനസ്സിലും മണ്ണിലും വന്നു നിറയും മഴ. മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ മഴ ഒരു സുഖം തന്നെയാണ്. പക്ഷേ അതിന് ചോരാത്തൊരു കൂര വേണം. പേടിപ്പിക്കുന്ന ഇടിയും മിന്നലും ഉണ്ടാവാതിരിക്കണം. കുട്ടിക്കാലത്ത് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഇടിയും മിന്നലുമൊന്നുമില്ലാതെ മഴ പെയ്യാത്തത് എന്താണെന്ന്. ആഴ്ചയിൽ രണ്ട് ദിവസം രാത്രിയിൽ മഴ പെയ്തിരുന്നെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു, വെള്ളവും മുട്ടില്ലായിരുന്നു എന്നൊക്കെ. പക്ഷേ മഴയുണ്ടോ അതൊക്കെ അറിയുന്നു. പിന്നീട് രാത്രി മഴ വായിച്ചപ്പോഴും തോന്നി മഴയ്ക്ക് പല ഭാവങ്ങളുണ്ടെന്ന്, പല രസങ്ങളുണ്ടെന്ന്. ആ ഭാവങ്ങളൊക്കെയും ഇഷ്ടം, അത്രമേലിഷ്ടം.

ചോർച്ചയുള്ള പുൽപ്പുരയിലോ ഓലപ്പുരയിലോ ഉറക്കം വരാതെ കിടക്കുമ്പോഴറിയാം അത്തരം വീടുകളെയാണ് മഴ ഇഷ്ടപ്പെടുന്നതെന്ന്, അത്തരം വീടുകളിലാണ് മഴ സ്വാതന്ത്ര്യമെടുക്കുന്നതെന്ന്. പക്ഷേ വേദനകളെപ്പോലെ മഴയ്ക്ക് മറിഞ്ഞുകൂടാ ഇഷ്ടക്കൂടുതലുണ്ടാക്കുന്ന പ്രയാസങ്ങൾ. വയലോപ്പിള്ളിയുടെ അത്യാനന്ദം എന്ന ഒരു കവിതയുണ്ട്. അതിൽ ഭാര്യ ചോദിക്കുന്നു, നാം ഒന്നു ചേർന്നതിൽ പിന്നെ അങ്ങേയറ്റം ജീവിതസുഖം കിട്ടിയ മുഹൂർത്തം ഏതാണ്, അനുവാച്യമായ ആനന്ദം അങ്ങ് നുകർന്ന മുഹൂർത്തം ഏതാണ്. ഭർത്താവ് ഇങ്ങനെ ഓർത്തു പറയുന്നു, ഒരു മൂവാണ്ടായി വരും മിഥുനത്തിൽ പാതിരാവിനു ശേഷം ഇടിയും കൊടുങ്കാറ്റും മാരിയും ഉലകത്തെ കിടിലം കൊള്ളിച്ചുഗ്രം വേരോടെ ഇലയ്ക്കുമ്പോൾ ഉണർന്നു കിടന്നു ഞാൻ വലം കൈപ്പടമാകെ കുനുന്തു ചിറകുപോലെ മാറിലണച്ചു നീ ശ്വസിച്ചു ഗാഠം നിദ്രയിൽ പുറത്തട്ടഹസിച്ചു ഭൂതങ്ങൾ തന്നുന്മാദം തകർക്കവേ. തന്നെ വിശ്വസിച്ച് സ്നേഹവിശ്വാസവും ചൂടും പകർന്ന് പുറത്തെ പ്രകൃതിക്ഷോഭത്തിൻ്റെ പകയേശാതെ അവൾ സ്വസ്ഥമായുറങ്ങുന്നത് നോക്കിക്കിടന്ന ആ മുഹൂർത്തമാണ് എന്ന് ഭർത്താവ് പറയുന്നത് വായിക്കുമ്പോൾ മഴ പ്രണയത്തോടൊപ്പം പെയ്യുന്നതുപോലെ കവിതയും ആ മഴരാത്രികളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മഴയ്ക്ക് സൗന്ദര്യം നഗരത്തിലല്ല, അതിനെ ആര് തർക്കിച്ചാലും ഞാൻ പറയും നാട്ടിൻ പുറത്താണ്, ഗ്രാമത്തിൻ്റെ പച്ചപ്പുകളിലാണ്, വയനാട്ടിലാണ്, അഗസ്ത്യാർകൂടത്തിലാണ്, ദേവിയാരുകുന്നിലാണ്, കുറ്റ്യാടിയിലാണ്, കുമരകത്താണ് മഴയുടെ സൗന്ദര്യമെന്ന്. ആ സൗന്ദര്യം കവടിയാറുണ്ടാവില്ല. സ്റ്റാച്യുവിലും തൈക്കാടുമൊന്നും മഴ പെയ്യുമ്പോൾ തേക്കടയിലും വിളക്കുപാറയിലും പെയ്യുന്ന സൗന്ദര്യം ഉണ്ടാവില്ല തന്നെ. കൊതിപ്പിച്ചു പെയ്യുന്ന ആ നാട്ടുമഴകൾ ഇഷ്ടം.

ചെതലിയിൽ കാലവർഷം പൊട്ടി. ചെതലിയുടെ നീലിച്ച പാർശ്വങ്ങൾ പായലിന്റെ നിറമായി. മലന്തേനാട്ടുകളിൽ ആലിപ്പഴങ്ങൾ വീണു. മഴ തുള്ളിച്ചു, മഴ കനത്തുപിടിച്ചു. ഇടിയും മിന്നലുമില്ലാത്ത കാലവർഷത്തിന്റെ വെളുത്ത മഴ. മഴ പെയ്യുന്നു, മഴ മാത്രമേയുള്ളൂ. അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശം. മഴ ചെറുതായി, മഴ ഉറങ്ങി. ഇങ്ങനെയൊക്കെ മഴയെക്കുറിച്ച് മലയാളത്തിനല്ലാതെ മറ്റാർക്ക് പറയാനാവും. മഴയുടെ രൂപപരിണാമങ്ങൾ, ഭാവമാറ്റങ്ങൾ ഒക്കെയും ഇഷ്ടം, അത്രമേയിൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: സ്കൂള് കഴിഞ്ഞ് മഴ നനഞ്ഞു വരുന്ന സുഖം ഇന്നത്തെ മക്കൾക്കറിയില്ല. പുസ്തകങ്ങൾ ഉടുപ്പിനുള്ളിൽ തിരികെ വെച്ചുള്ള ഒരു നടത്തമുണ്ട്. അതായിരുന്നു യഥാർത്ഥ മഴ നടത്തം. കടലിൽ മഴ, കട്ടമരത്തിലിരുന്നു മാഞ്ഞു മാഞ്ഞു പോയി ഞാൻ എന്ന് കവി. ജനൽ തുറന്ന് മഴ നോക്കി നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഖസാക്കിലെ വെളുത്ത മഴ കാണുന്നു, കനത്ത മഴ. മഴയെക്കുറിച്ച് എഴുതാത്ത കവികൾ ചുരുക്കമായിരിക്കും. എഴുത്തച്ഛൻ എഴുതി, നമ്പ്യാരും ചെറുശ്ശേരിയും എഴുതി, ആശാനും പി കുഞ്ഞിരാമൻ നായരും വൈലോപ്പിള്ളിയും ഒ എൻ വിയും എഴുതി. മഴ എന്നെ മറക്കുമ്പോൾ എന്ന ഷെൽവിയുടെ കവിത ഇങ്ങനെയാണ്. പുഴയോട് എനിക്ക് പറയാനുള്ളത് മഴയില്ലെങ്കിൽ നീയില്ലെന്നാണ്. കാടുകളോട് എനിക്ക് പറയാനുള്ളത് മഴയും നിങ്ങളും തമ്മിലുള്ള എഗ്രിമെൻറ്റ് പുതുക്കണമെന്നാണ്. കവികളോട് എനിക്ക് പറയാനുള്ളത് മഴ ഇനി നിങ്ങളെക്കുറിച്ച് പാടട്ടെ എന്നാണ്. മഴ ഒരു പെൺകുട്ടിയുടെ അഴിച്ചിട്ട മുടിയാണെങ്കിൽ അവളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് കവി ഡി വിനയചന്ദ്രൻ ചോദിക്കുന്നു. മഴ ഒരു പെൺകുട്ടിയുടെ അഴിച്ചിട്ട മുടിയാണെങ്കിൽ അവളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് കവി ഡി വിനയചന്ദ്രൻ ചോദിക്കുന്നു. മഴ കൊണ്ടെഴുതിയ ഈ അക്ഷരങ്ങളെല്ലാം മഴയെപ്പോലിഷ്ടം, അത്രമേലിഷ്ടം.

മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കപ്പ് ചായ കൂടി ഉണ്ടാകുന്നതിൻ്റെ സുഖം, കാൽപ്പനികമായ ആ സുഖം എന്നെ പഠിപ്പിച്ചത് എൻ്റെ സഹോദരനാണ്. മഴത്തുള്ളി വീഴാൻ തുടങ്ങുമ്പോൾ അലക്കിയിട്ട തുണികളെടുക്കാൻ ഓടുന്ന അമ്മമാർ എന്നെ പതീർപ്പാഞ്ചിലയിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കും. മലയൻ കുഞ്ഞിലെ മഴ വല്ലാതെ പേടിപ്പിക്കുന്നു. തൂവാനത്തുമ്പികളിലെ മഴ വീണ്ടും പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്നു. മഴയത്ത് ഒരു കുടയിൽ ഒരു കുടുംബം നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഗാന്ധിയുണ്ടായിരുന്നെങ്കിൽ മഴയത്ത് ഒരു വലിയ കുടയിൽ ഞാൻ ചേർത്ത് പിടിച്ചു നടന്നേനെ. ഗാന്ധി പാർക്കിൽ സിമെന്റ് ബെഞ്ചിൽ സന്ധ്യാനേരത്ത് മഴ നനഞ്ഞുകൊണ്ട് മാധവിക്കുട്ടി എന്നോട് വർത്തമാനം പറയുന്നു. ബെല്ലടിച്ചു, ക്ലാസ്സിൽ പോകാനല്ല, മഴ വരുന്നു, മുറ്റത്തിറങ്ങാമെന്ന് പറഞ്ഞ് മഴ നനയിച്ച ഒരാളേ ഉണ്ടാവൂ. അതൊരു അധ്യാപികയായിരുന്നു. മഴ തരുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: മഴയെത്തും മുമ്പേ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞേ, മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞേ എന്ന അൻവറിൻ്റെ വരികളും ഇഷ്ടമാണ്. വല്ലാത്തൊരിഷ്ടം തോന്നിപ്പിക്കുന്നതാണ്. മരുഭൂമിയിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് കൂട്ടുകാരൻ എന്നോട് ചോദിക്കുന്നു. ഞാനെങ്ങനെ കാണാനാണ്? മരുഭൂമി കാണാൻ പാസ്പോർട്ട് എടുത്തു വയ്ക്കാത്ത ഞാനെങ്ങനെ മരുഭൂമിയിലെ മഴ കാണാനാണ്? പക്ഷേ ദുബായ് പുഴ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ താളുകളിൽ മണൽപ്പരപ്പിൽ മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മരുമഴകളും ഇഷ്ടമാണ്. എല്ലാ മഴകളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.
1: മഴയോ മഴ മഴ മഴ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഇന്ന് കുറെ കൊച്ചു കഥകൾ പറയാമെന്ന് തോന്നുന്നു. കേട്ടിട്ടുള്ളവയാകും, അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളവയാകും. എന്നാലും കഥകളല്ലേ, അതൊരു സുഖമാണ്. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാവില്ല. കഥ കേൾക്കുന്നതിന് പ്രായമില്ല. പണ്ട് ഒരിടത്തൊരിടത്ത് എന്ന് കേട്ടു തുടങ്ങിയാലുടൻ നിശബ്ദമാകും, കേൾക്കാൻ തുടങ്ങും, കൗതുകം തുടങ്ങും. കഥകൾ കാന്തങ്ങൾ പോലെയാണ്, വല്ലാതെ അങ്ങ് ആകർഷിക്കും. ഇന്നത്തെ ആദ്യത്തെ കഥ ബുദ്ധനെക്കുറിച്ചാണ്. ബുദ്ധനും ആനന്ദനും നടക്കുമായിരുന്നു. ഒരിക്കൽ അങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ഒരു നീരരുവി കടന്നു പോകേണ്ടിയിരുന്നു. അത് ചാടിക്കടന്ന്, അല്ലെങ്കിൽ അത് ചവിട്ടിക്കടന്ന് അവർ പിന്നെയും നടന്നു. ഏറെ ദൂരം മുന്നോട്ട് പോയി. ഒരരയാലിൻ്റെ കീഴിലെത്തിയപ്പോൾ ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു, ആനന്ദ, എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവരൂ, കഴിക്കാനൊന്നും വേണമെന്നില്ല. ആനന്ദൻ മനസ്സിൽ കരുതി, അതിനെന്താ, ഇവിടെ അടുത്ത് ഏതെങ്കിലും വീടുണ്ടാവും, അവിടുന്ന് ഞാൻ വെള്ളം കൊണ്ടുവരാം. ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, തിരിച്ചു പോകൂ, നമ്മൾ ചവിട്ടിക്കടന്നു വന്ന ഒരു നിർസരി കണ്ടില്ലേ, അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുവരൂ. ആനന്ദൻ മനസ്സിൽ കരുതി, വെള്ളം കുടിച്ചാൽ പോരെ, അവിടുന്ന് തന്നെ വേണം എന്ന് എത്ര നിർബന്ധമെന്താ. പക്ഷേ ബുദ്ധന്റെ ആജ്ഞ നിറവേറ്റാതിരിക്കാൻ ആനന്ദന് കഴിഞ്ഞില്ല. ആനന്ദൻ തിരിച്ചു നടന്നു. നടന്ന് നീരരുവിയുടെ അരികിലെത്തി. അപ്പോൾ ആനന്ദൻ കണ്ട കാഴ്ച, ആ നീരരുവിയിലൂടെ ഒരു കാളവണ്ട് കയറി ആ നീരരുവിയാകെ കലങ്ങിക്കിടക്കുകയായിരുന്നു. അത് തെളിയണമെങ്കിൽ ഏറെ നേരമെടുക്കും. ബുദ്ധന് ദാഹിക്കുന്നുണ്ട്. ആനന്ദൻ തിരികെ നടന്നു. ബുദ്ധന്റെ അരികിലെത്തിയിട്ട് പറഞ്ഞു, പ്രഭു, ആ വെള്ളമാകെ കലങ്ങിക്കിടക്കുന്നു, അതുകൊണ്ട് അങ്ങയുടെ ദാഹമകറ്റാൻ ഞാൻ ഇവിടെ എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരാം. പക്ഷേ ബുദ്ധൻ നിർബന്ധം പിടിച്ചു, ആനന്ദ, തിരിച്ചു ചെല്ലൂ, ആ നീരരുവി തെളിയുന്നതുവരെ കാത്തിരിക്കൂ, എന്നിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ടുവരൂ. ആനന്ദൻ മനസ്സിൽ വിചാരിക്കാതിരുന്നില്ല, ഇതെന്ത് മനുഷ്യനാണ്. പക്ഷേ ബുദ്ധൻ പറയുന്നത് അനുസരിച്ചേ തീരൂ. ആനന്ദൻ വീണ്ടും തിരിച്ചു നടന്നു. നീരരുവിയുടെ അരികിലെത്തി. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആനന്ദൻ നീരരുവിയുടെ അരികിൽ കൊത്തിയിരുന്നു. അരുവിയിലേക്ക് നോക്കി നോക്കിയിരിക്കെ അതിലെ കരിയിലകൾ മെല്ലെ മെല്ലെ അടിഞ്ഞടിഞ്ഞ് ഇല്ലാതാകുന്നത് ആനന്ദൻ കണ്ടു. വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പിന്നെയും നീരരുവിയിലേക്ക് നോക്കിയിരിക്കെ ആനന്ദൻ കണ്ടു അതിലെ പൊടിപടലങ്ങൾ മെല്ലെ മെല്ലെ അടിഞ്ഞടിഞ്ഞ് ഇല്ലാതാകുന്നത്. മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ട് ആനന്ദൻ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. അപ്പോൾ ആനന്ദൻ കണ്ടു അതിലെ ഏറ്റവും മഞ്ഞ നിറം പോലും അടിഞ്ഞടിഞ്ഞ് ഇല്ലാതാകുന്നത്. മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പിന്നെയും നീരരുവിയിൽ തന്നെ നോക്കിയിരിക്കെ ആനന്ദൻ കണ്ടു ഏറ്റവും ഒടുവിലത്തെ പൊടി പോലും അടിഞ്ഞ് അത് ഏറ്റവും നീർപ്പളുങ്കു പോലെ ആ നീരരുവി ഒഴുകുന്നത്. ആവോളം വെള്ളം കോരിക്കുടിച്ച് ആവോളം വെള്ളമെടുത്ത് ആനന്ദൻ ആനന്ദ നൃത്തം ചെയ്തുകൊണ്ടാണ് ബുദ്ധന്റെ അരികിലേക്ക് എത്തിയത്. ബുദ്ധൻ ചോദിച്ചു, എന്തേ അങ്ങോട്ട് പോയത് ഈ മനോഭാവത്തോടെ അല്ലല്ലോ, വല്ലാത്ത സന്തോഷമാണല്ലോ ഇങ്ങോട്ട് വന്നപ്പോൾ. ആനന്ദൻ പറഞ്ഞു, അതേ പ്രഭു, അങ്ങ് എന്നൊരു പുതിയ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു ആ നീരരുവി അടിഞ്ഞടിഞ്ഞ് ശുദ്ധമാകുന്നതും കാത്ത്. അതിലെ കരിയിലകൾ അടിഞ്ഞടിഞ്ഞില്ലാതായപ്പോൾ എന്റെ മനസ്സിലെ ദുർവിചാരങ്ങളുടെ കരിയിലകളാണ് അടിഞ്ഞടിഞ്ഞില്ലാതായത്. അതിലെ പൊടിപടലങ്ങൾ അടിഞ്ഞടിഞ്ഞില്ലാതായപ്പോൾ എന്റെ മനസ്സിലെ മടിയുടെ ആലസ്യത്തിന്റെ പൊടിപടലങ്ങൾ അടിഞ്ഞടിഞ്ഞില്ലാതാകുന്നത് ഞാൻ കണ്ടു. അതിലെ മഞ്ഞ നിറം അടിഞ്ഞടിഞ്ഞില്ലാതായപ്പോൾ ഞാൻ കണ്ടു എന്റെ മനസ്സിലെ മാലിന്യങ്ങളും ഇല്ലാതാകുന്നത്. ഒടുവിലിതാ ആ നീരരുവി പോലെ എന്റെ മനസ്സും പരിശുദ്ധമായിരിക്കുന്നു. അങ്ങ് നീരരുവിയിൽ നോക്കാനല്ല പറഞ്ഞത്, അവനവൻ്റെ മനസ്സിലേക്ക് ഉറ്റുനോക്കുവാനാണ് പറഞ്ഞത്. ആ പാഠം ഞാൻ പഠിച്ചിരിക്കുന്നു. എങ്കിൽ വളരെ നല്ലത്. നമുക്ക് ദാഹം തീർന്നു, ഇനിയും മുന്നോട്ട് നടക്കാം, ബുദ്ധൻ പറഞ്ഞു. ബുദ്ധനും ആനന്ദനും മുന്നോട്ട് നടന്നു. നല്ല കഥ അല്ലേ? ഒരു പാട്ട് കേട്ടിട്ട് മറ്റൊരു കഥയിലേക്ക് പോകാം.

0: ഒരു മഴക്കാലം. മഴയെന്ന് പറഞ്ഞാൽ തോരാത്ത മഴ. ഒരു കൂലിപ്പണിക്കാരന് അതുകൊണ്ട് തന്നെ ജോലിയൊന്നും കിട്ടിയില്ല. അയാളുടെ സഹോദരിയുടെ മക്കൾ വിശന്ന് കരയുന്നത് കണ്ട് അയാൾക്ക് സഹിച്ചില്ല. വിശന്ന് വിശന്നവർ മരിച്ചു പോകും എന്ന് തന്നെ തോന്നി. ഒരു രാത്രിയിൽ ആരുമറിയാതെ അയാൾ പുറത്തേക്കിറങ്ങി നടന്ന് ദൂരെ കണ്ട ഒരു ബേക്കറിയിലേക്ക് നടന്നു. അവിടുത്തെ കണ്ണാടി ചില്ല് ഇടിച്ചു പൊട്ടിച്ച് അയാൾ ഒരു കഷണം റൊട്ടി മൂട്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങുകയായിരുന്നു. കടക്കാരൻ അയാളെ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അയാൾക്കൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. കാരണം തൊണ്ടി മുതലായി അയാളുടെ കയ്യിൽ റൊട്ടി ഉണ്ടായിരുന്നു. അയാളുടെ കൈവിരലുകളിൽ നിന്ന് കണ്ണാടി ചില്ല് ഇടിച്ചു പൊട്ടിച്ചതിന്റെ ഭാഗമായി ചോര വാർന്ന് ഒഴുകുന്നുണ്ടായിരുന്നു. പോലീസ് അയാളെ 3 ദിവസത്തേക്ക് റിമാൻഡിൽ പാർപ്പിച്ചു. പക്ഷേ അയാൾക്കവിടെ അങ്ങനെ കിടക്കാനാവില്ല. അയാൾ ഞെട്ടി ഉണർന്നു. സഹോദരിയുടെ മക്കൾ വിശന്ന് കരയുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കണം. അയാൾ ജയിലു ചാടി. പോലീസ് അയാളെ കയ്യോടെ പിടികൂടി പിന്നെയും ജയിലിൽ കൊണ്ടിട്ടു. ജയിലിൽ ചാടിയതിന്റെ ശിക്ഷ കൂടി ചേർത്ത് 2 മാസം. 3-4 ദിവസം അയാൾ അങ്ങനെ കിടന്നു. പക്ഷേ ഒരു ദിവസം ദുസ്വപ്നം കണ്ട് അയാൾ ഞെട്ടി ഉണർന്നു. മാമ വിശക്കുന്നു, മാമ മാമ വിശക്കുന്നു, മാമ ചത്തുപോകും മാമ. അയാൾ ജയിലിൽ ചാടി. പോലീസ് അയാളെ കയ്യോടെ പിടികൂടി പിന്നെയും 6 മാസത്തെ ശിക്ഷ വിധിച്ച് ജയിലിൽ കൊണ്ടിട്ടു. വീണ്ടും അയാൾ ജയിലിൽ ചാടി. പിന്നെയും ജയിലിൽ ചാടി. എന്തിനേറെ പറയുന്നു, 19 വർഷം അയാൾ ജയിലിൽ കിടന്നു. ചെയ്ത കുറ്റം ഒരു കഷണം റൊട്ടി മൂട്ടിച്ചു എന്നത് മാത്രം. 19 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം അയാൾ പുറത്തിറങ്ങി. ജയിലിൽ ചെയ്ത കഠിനമായ ജോലികളിൽ നിന്ന് കിട്ടിയ പണം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. എവിടെയെങ്കിലും സ്വസ്ഥമായി ഉറങ്ങണം. സഹോദരിമാരുടെ വീടുകൾ അന്വേഷിച്ചു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവരെല്ലാം പട്ടിണി കൊണ്ട് ചത്തടിഞ്ഞു പോയിട്ടുണ്ടാവണം. അയാൾ എല്ലായിടത്തും യാചിച്ചു, ഒന്നുറങ്ങണം. ഹോട്ടലിൽ ചെന്നു, ഒരു മുറി വേണം, ആവശ്യത്തിന് പണമുണ്ട്. പക്ഷേ ഹോട്ടലുടമ രജിസ്റ്റർ എടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ അയാൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ജയിൽ അധികൃതർ കൊടുത്ത മഞ്ഞ കാർഡെടുത്ത് കാണിക്കും. അത് നിയമമായിരുന്നു. ആ മഞ്ഞ കാർഡ് വായിച്ച് ഹോട്ടലുടമ അയാളെ ആട്ടിപ്പുറത്താക്കും. എല്ലാവരും അയാളെ ആട്ടിപ്പുറത്താക്കി. അർദ്ധരാത്രിയാവോളം അയാൾ തെരുവീഥിയിലൂടെ നടന്നു. ജയിലിലേക്ക് തന്നെ തിരിച്ചുപോയാലോ എന്ന് അയാൾക്ക് തോന്നി. ആരും അഭയം തരാനില്ല. അയാൾക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ പണമുണ്ട്. പക്ഷേ എന്ത് കാര്യം, ആരും അയാളെ അടുപ്പിക്കുന്നില്ല. കാരണം ആ നഗരത്തിലൊരു വാർത്ത പരന്നിരുന്നു, 19 വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് ഒരു കൊടും കുറ്റവാളി നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. എവിടേക്ക് പോകാനാണ്? അയാൾ കിതച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് നടന്നു. ദൂരെ ഒരു കുന്നിന്റെ മുകളിൽ ഒരു ബംഗ്ലാവിൽ വെളിച്ചം കാണുന്നു. അങ്ങോട്ട് പോയാലോ എന്നയാൾ വിചാരിച്ചു. പോയിട്ടും വലിയ കാര്യമില്ല. അവിടെ നിന്നും ആട്ടിപ്പുറത്താക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും മനസ്സയാളെ അങ്ങോട്ട് തന്നെ നടത്തിച്ചു. ചെല്ലുമ്പോൾ വാതിൽ അടച്ചിരിക്കുന്നു. അയാൾ വാതിലിൽ മെല്ലെ മുട്ടി. അകത്തുനിന്ന് പരുഷമായ ശബ്ദമുണ്ടാകും എന്നയാൾ ഉറപ്പിച്ചു. പക്ഷേ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അകത്തുനിന്നും സൗമ്യവും സുന്ദരവുമായ ശബ്ദം കേട്ടു. സഹോദര, വാതിൽ പൂട്ടിയിട്ടില്ല, ചാരിയിട്ടേ ഉള്ളൂ, തുറന്ന് അകത്തേക്ക് വരൂ. അയാൾ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ദീർഘകായനായൊരു മനുഷ്യനിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ അയാളുടെ വരവറിയിച്ചുകൊണ്ട് ഒന്ന് ചുമച്ചു. ആ മനുഷ്യൻ എഴുത്തു നിർത്താതെ ഇടം കൈ ആംഗ്യം കാണിച്ച് അയാളോട് ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ അയാൾക്ക് ഇരിക്കാൻ പാടില്ല. ഇരിക്കണമെങ്കിൽ അതിനു മുമ്പ് ആ മഞ്ഞ കാർഡ് എടുത്തു കാണിക്കണം. അയാൾ അയാളുടെ നീളൻ കുപ്പായത്തിന്റെ കീശയിൽ നിന്നും മഞ്ഞ കാർഡ് എടുത്ത് ആ മനുഷ്യന് നേരെ നീട്ടി. അയാൾ എഴുത്തു നിർത്തി എണീറ്റിട്ട് പറഞ്ഞു, അതിലെഴുതിയിരിക്കുന്നത് എനിക്കറിയാം. ജീൻ വാൽജിൻ, 19 വർഷത്തെ തടവുകാരൻ, ഇവനെ സൂക്ഷിക്കുക എന്നല്ലേ സഹോദര? അത് ജീൻ വാൽജിനായിരുന്നു. അയാൾക്ക് വാക്കുകൾ മുട്ടി. ഇതൊക്കെ ഈ മനുഷ്യന് എങ്ങനെ അറിയാം? ഈ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ദീർഘകായനായ മനുഷ്യൻ ചോദിച്ചു, സഹോദര, നിനക്ക് വിശക്കുന്നില്ലേ? ജീൻ വാൽജിൻ മനസ്സിൽ പറഞ്ഞു, വിശക്കുന്നു. 19 വർഷത്തെ വിശപ്പ്. ജയിലിൽ കഴിച്ചതൊന്നും ഭക്ഷണമാണെന്ന് പറയാൻ പറ്റില്ല. അനുവാദത്തിന് നിൽക്കാതെ ആ വലിയ മനുഷ്യൻ ജീൻ വാൽജിനെ കൂട്ടിക്കൊണ്ടുപോയി. തീൻമേശക്കരികിലിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്തു. വെള്ളി മെഴുകുതിരിക്കാലുകളിൽ കത്തി ജ്വലിച്ചു നിന്ന മെഴുകുതിരി വെട്ടത്തിൽ വെള്ളിത്തട്ടങ്ങൾ വെട്ടിത്തിളങ്ങി. ജീൻ വാൽജിൻ ആർത്തിയോടുകൂടി വാരി വലിച്ചു കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞെണീറ്റ ജീൻ വാൽജിനോട് ആ മനുഷ്യൻ ചോദിച്ചു, സഹോദര, നിനക്കുറങ്ങണ്ടേ? ഉറങ്ങണം. 19 വർഷത്തെ ഉറക്കം കണ്ണുകളിൽ തളം കെട്ടിക്കിടക്കുന്നു. ജയിലിൽ ഉറങ്ങിയതൊന്നും ഉറക്കമെന്ന് പറയാനാവില്ല. ആ വലിയ മനുഷ്യൻ ജീൻ വാൽജിനെ കൊണ്ടുപോയി 1-ാം തരം മഞ്ചത്തിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി. ജീൻ വാൽജിൻ സുഖമായി ഉറങ്ങി. പക്ഷേ രാത്രി പള്ളിമണി 3 വട്ടമടിച്ചപ്പോൾ ഒരു സ്വപ്നാടകനെ പോലെ ജീൻ വാൽജിൻ ഞെട്ടി ഉണർന്നു. തൊട്ടടുത്തു കണ്ട അലമാര തുറന്ന് അതിൽ നിന്ന് വെള്ളി മെഴുകുതിരിക്കാലുകൾ എടുത്ത് സഞ്ചിയിലിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. 19 വർഷത്തെ ജയിൽ ജീവിതം അയാളെ പഠിപ്പിച്ചത് അതുമാത്രമാണ്. മോഷ്ടിക്കുവാൻ വേണ്ടി മാത്രമാണ്. പിറ്റേന്ന് പോലീസ് അയാളെ കയ്യോടെ പിടികൂടി ആ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നു. ആ വലിയ മനുഷ്യനോട് പോലീസ് തന്നെ ചോദിച്ചു, ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ ആരെങ്കിലും അഭയം കൊടുക്കുമോ? അങ്ങയുടെ വീട്ടിൽ നിന്ന് തന്നെ മോഷണം നടത്തിയിരിക്കുന്നത് കണ്ടോ? പശ്ചാത്താപം കൊണ്ട് ജീൻവാൽജിൻ ശിരസ് കുമ്പിട്ട് നിന്നു. എല്ലാവരും ആട്ടിപ്പായിച്ചിട്ടും അഭയം തന്നൊരാൾ, ഭക്ഷണം തന്നൊരാൾ, അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ താൻ കളവ് ചെയ്തിരിക്കുന്നു. ശിരസ് കുമ്പിട്ട് നിന്ന ജീൻവാൽജിന്റെ അരികിലേക്ക് ആ വലിയ മനുഷ്യൻ നടന്നു വന്നു. ജീൻവാൽജിന്റെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി ആ മനുഷ്യൻ ചോദിച്ചു, സഹോദര, ആ വെള്ളി മെഴുകുതിരിക്കാലുകൾ മാത്രമല്ലല്ലോ, ആ വെള്ളിത്തട്ടങ്ങൾ കൂടി നിനക്ക് തന്നതല്ലേ? അതുകൂടി നീ കൊണ്ടുപോകാത്തതെന്ത്? നീ അത് ഇവിടെ മറന്നുവെച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ജീൻവാൽജിന്റെ കണ്ണുകൾ നനഞ്ഞു. പോലീസ് ഇളിഭിരായി മടങ്ങിപ്പോയി. അത് ആ നഗരത്തിലെ ബിഷപ്പിന്റെ വീടായിരുന്നു. ആ നഗരം പിന്നെ ജീൻവാൽജിനെ കണ്ടിട്ടേയില്ല. പക്ഷേ രാത്രിയിൽ കുതിരയോടിച്ചുപോയ ആരോ ഒരാൾ പറയുന്നു, ബിഷപ്പിന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ ഒരാൾ മുട്ടുകുത്തിയിരുന്ന് ദീർഘദീർഘമായി കരഞ്ഞുകൊണ്ട് പ്രശസ്ത എഴുത്തുകാരനായ വിക്ടർ ഹ്യൂഗോവിന്റെ ലാമിറാബിലെ എന്ന നോവലിന്റെ ഒന്നാം ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ടാം ഭാഗത്തിൽ ജീൻവാൽജിനെ നമ്മൾ കാണുന്നത് കത്തിയെരിയുന്ന ഒരു നഗരത്തിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും വാരി വലിച്ചിട്ട് രക്ഷിക്കുന്ന കാഴ്ചയാണ്. എല്ലാം നഷ്ടപ്പെട്ടുപോയ ആ നഗരത്തിന് മരത്തിന്റെ അരക്കുകൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങൾ, അതടുത്ത ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കാനുള്ള വിദ്യകൾ, എന്തിനേറെ അധികം വൈകാതെ ആ നഗരം പഴയതിനേക്കാൾ കൂടുതൽ സമ്പൽ സമൃദ്ധമായി. തങ്ങളെ രക്ഷിച്ചത് ആരാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അവരൊരു കാര്യം ഉറപ്പിച്ചിരുന്നു, ഈ മനുഷ്യനാണ്, മുട്ടാളനായ ഈ മനുഷ്യനാണ് ഈ നഗരത്തെ നയിക്കേണ്ടത്. നിർബന്ധപൂർവം അവിടുത്തെ ആളുകൾ ആ മനുഷ്യനെ അവിടുത്തെ മേയറാക്കി മാറ്റി. കഥ ഇനിയും മറ്റൊരു രീതിയിൽ തുടരും. എങ്കിലും ഈ കഥ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ഗുണപാഠമായി ഇത്രയേ പറയുവാനുള്ളൂ. 19 വർഷത്തെ ജയിൽ ജീവിതം അതൊരാളെ കുറ്റവാളിയാക്കുകയേയുള്ളൂ. പക്ഷേ ഒരു വാക്കിന്, സഹോദര, ആ വെള്ളി മെഴുകുതിരിക്കാലുകൾ മാത്രമല്ലല്ലോ, ആ വെള്ളിത്തട്ടങ്ങളും നിനക്ക് തന്നതല്ലേ എന്ന ഒറ്റ വാക്കിന് ഒരു മനുഷ്യനെ മേയറാക്കാൻ സാധിക്കും. നല്ല വാക്കുകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്.
1: സുഖതമീ രാത്രി.
0: ഇത് ഒരു കഥയല്ല, എന്നാൽ കഥ പോലെ കേൾക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരാൾ ചോദിച്ചു, 3ാം ലോകയുദ്ധത്തെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും പറയാനാവുമോ? ഐൻസ്റ്റീൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, അതേപ്പറ്റി എനിക്കൊന്നും പറയാനാവില്ല. എന്നാൽ ഞാൻ വേണമെങ്കിൽ 4ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് പറയാം. ചോദ്യം ചോദിച്ച ആളിന് അത്ഭുതമായി. 3ാം ലോകയുദ്ധത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്ത ഒരാൾക്ക് എങ്ങനെ 4ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് പറയാനാകും? അദ്ദേഹം അവിശ്വസനീയമായി ഐൻസ്റ്റീനോട് പറഞ്ഞു, എങ്കിൽ അങ്ങ് 4ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് തന്നെ പറയൂ. ഐൻസ്റ്റീൻ പറഞ്ഞു, ഇല്ല, 4ാമത് ലോകയുദ്ധം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ 3ാം ലോകയുദ്ധത്തെക്കുറിച്ച് ഒന്നും പറയാനുമാവില്ല. ലോകത്തിലെ എല്ലാ ഭരണാധികാരികളും യുദ്ധവീരന്മാരും ചരിത്രപുരുഷന്മാരും ചേർന്ന് ലോകത്തെ അതിന്റെ അവസാന മണിക്കൂറുകളിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ഒരു പുതിയ മനുഷ്യന് മാത്രമേ യുദ്ധമില്ലാത്ത, ഹിംസയില്ലാത്ത ഒരു ലോകത്തെ സങ്കല്പിക്കാനാവൂ, സൃഷ്ടിക്കാനാവൂ. ഒരു പാട്ട് കേൾക്കാം.

കിണറിന്റെ ചുറ്റുമതിലിലെ കല്ലുകളിൽ ഏതിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനാവുമോ എന്നാലോചിച്ചു. കിണറിന്റെ ചുറ്റുമുള്ള മാളങ്ങളിൽ നിന്ന് പാമ്പുകൾ പത്തിവിടർത്തി നോക്കുന്നു. വെള്ളത്തിനിടയിൽ ചീങ്കണ്ണി, കരയിൽ പുലി, കിണറിനകത്ത് ചുറ്റുമതിലിൽ പാമ്പുകളും. അയാളുടൻ തൊട്ടുമുന്നിൽ ഞാന്നുകിടന്ന മരച്ചില്ലയിൽ പിടിച്ച് പൊന്തുകയും ദീർഘശ്വാസമയച്ച് കിണറിനടിയിലേക്ക് എത്തി നോക്കുന്ന സൂര്യകിരണങ്ങളെ ആനന്ദത്തോടെ നോക്കിക്കൊണ്ട് ഹാ, ജീവിതം എത്ര മനോഹരമായിരുന്നു എന്നാദ്യമായി തിരിച്ചറിയുകയും ഓർക്കുകയും ചെയ്തു. പിടിച്ചു നിന്ന മരക്കൊമ്പിൽ തൂങ്ങി നിന്നുകൊണ്ട് അയാൾ തല ഉയർത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു തേനീച്ചക്കൂടിൽ നിന്ന് തേൻതുള്ളികൾ ഇറ്റുവീഴുന്നു. അയാൾ തല ഒന്നുകൂടി നേരെയാക്കി നാവു നീട്ടി ആ തേൻകണങ്ങൾ നുകർന്നു. അതിനിടയ്ക്ക് അദ്ദേഹം പിടിച്ചു രക്ഷപ്പെട്ട ആ ജീവവൃക്ഷത്തിന്റെ അടിവേരിൽ കറുത്തതും വെളുത്തതുമായ രണ്ടെലികൾ രാവും പകലും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാണുകയുണ്ടായില്ല. മരണം തൊട്ടുമുന്നിലുള്ളപ്പോഴും അദ്ദേഹം നാവു നീട്ടുകയും മധുഗണങ്ങളുടെ മാധുര്യം നുണഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതത്രേ മനുഷ്യൻ, ഇതത്രേ മനുഷ്യന്റെ എന്നത്തെയും കഥ. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതം ഈ രാത്രി.
1: യയാതി എന്ന രാജാവിന് വയസ്സ് 100 ആയപ്പോൾ മരണം വന്നുമൊഴിഞ്ഞു. ഒരുങ്ങിയിരിക്കുക, സമയമായി. ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. യയാതി മൃത്യുവിനെ കണ്ട് വിറച്ചുപോയി. അയാൾ പറഞ്ഞു, ഇത് വളരെ നേരത്തെയായിപ്പോയി. മരണം പറഞ്ഞു, 100 വർഷങ്ങളായി നിങ്ങൾ ജീവിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ പോലും വൃദ്ധരായി. നിങ്ങളുടെ മൂത്ത മകന് 80 ആയി. ഇതിലധികം ഇനി എന്താണ് വേണ്ടത്? യയാദിക്ക് 100 മക്കളായിരുന്നു. എന്തെന്നാൽ 100 പത്നിമാരാണ് അദ്ദേഹത്തിന്. അദ്ദേഹം മൃത്യുവിനോട് ആരാഞ്ഞു, അങ്ങേക്ക് എന്നോട് പരിഗണന കാട്ടാൻ ദയവുണ്ടാകുമോ? എന്റെ മക്കളിൽ ഒരാളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ എനിക്കു പകരം അയാളെ എടുക്കുകയും 100 വർഷങ്ങൾ കൂടി എനിക്ക് ആയുസ് നീട്ടിത്തരികയും ചെയ്യുമോ? മരണം പറഞ്ഞു, പകരമൊരാൾ വരികയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പിതാവാണ്. നിങ്ങളധികം ജീവിച്ചു. നിങ്ങളധികം ആസ്വദിച്ചു. അങ്ങനെയുള്ള നിങ്ങൾ വരാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ മകൻ എങ്ങനെ വരാൻ സന്നദ്ധനാവും? യയാദി തന്റെ 100 മക്കളെയും വിളിച്ചു വരുത്തി. വൃദ്ധരായ മക്കളെല്ലാം നിശബ്ദരായിരുന്നു. ഒരാൾ മാത്രം, 16-കാരനായ ഇളയ മകൻ പറഞ്ഞു, ഞാൻ ഒരുക്കമാണ്. മരണം പോലും ദുഃഖിതനായിപ്പോയി. മരണം അയാളോട് പറഞ്ഞു, താങ്കൾ ഒരു വേള നിഷ്കളങ്കനായതുകൊണ്ടാവാം ഇപ്രകാരം പറയുന്നത്. താങ്കളുടെ 99 ജ്യേഷ്ഠന്മാരും നിശബ്ദരായിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒരാൾക്ക് 80 വയസ്സാണ്, ഒരാൾക്ക് 78, വേറൊരാൾക്ക് 70, മറ്റൊരാൾക്ക് 60. അവരെത്ര ജീവിച്ചു, പക്ഷേ ഇനിയും അവർ ജീവിക്കാൻ കൊതിക്കുന്നു. നീയാണെങ്കിൽ അത്രയൊന്നും ജീവിച്ചില്ല. നിന്നെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആ യുവാവ് മറുപടി പറഞ്ഞു, അങ്ങ് ദുഃഖിതനാകരുത്. ഞാൻ പൂർണ്ണബോധത്തോടെയാണ് വരുന്നത്. എന്റെ പിതാവ് 100 വർഷങ്ങൾ കൊണ്ട് സംതൃപ്തനായില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എനിക്ക് എത്ര കാലം തൃപ്തനാകാനാകും? എന്റെ 99 സഹോദരന്മാരെയും ഞാൻ കാണുന്നു. ആരും തൃപ്തരല്ല. അതുകൊണ്ട് എന്തിനു സമയം പാഴാക്കണം? ചുരുങ്ങിയത് എന്റെ അച്ഛന് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യാനാകുമല്ലോ. 100 വർഷം കൂടി അദ്ദേഹം ഇതാസ്വദിക്കട്ടെ. ഞാനിത് മതിയാക്കി. ആരും തൃപ്തരല്ല എന്നതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി. 100 വർഷങ്ങൾ ജീവിച്ചാലും ഞാനും ഒരു വേള സംതൃപ്തനാവില്ല. അതുകൊണ്ട് ഇതു മതി. മരണം ആ യുവാവിനെ കൊണ്ടുപോയി. 100 വർഷങ്ങൾക്കു ശേഷം മരണം വീണ്ടും എത്തി. യയാദി പറഞ്ഞു, 100 വർഷങ്ങൾ വേഗം പോയി. വൃദ്ധരായ മക്കളെല്ലാം മരിച്ചു. പക്ഷേ മറ്റൊരു മകനെ പകരം തരാം. ദയവ് കാട്ടണം. ഇതങ്ങനെ തുടർന്നുപോയി 1000 വർഷങ്ങൾ. 10 വട്ടം മരണം വന്നു. 9 തവണയും ഓരോ പുത്രനെ വീതം കൊടുത്തു. 10ാമത് വട്ടം മരണം വന്നപ്പോൾ യയാദി മുഴിഞ്ഞു, നിങ്ങൾ എന്നെ തേടി ആദ്യം വന്നപ്പോൾ എനിക്കുള്ള അതൃപ്തി ഇപ്പോഴും എനിക്കുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 1000 വർഷങ്ങൾ എന്നെ തൃപ്തനാക്കിയില്ലെങ്കിൽ 10,000 വർഷങ്ങൾ കൊണ്ടും എനിക്ക് തൃപ്തനാകാനാകില്ല. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും പൂർണ്ണമായി ജീവിക്കുന്ന ഒരാൾക്കേ തൃപ്തിയോടെ മരണത്തിലേക്ക് പോകാനാകൂ. പകൽ മുഴുവൻ തിന്നും കുടിച്ചും ഉപരിപ്ലവമായ സുഖങ്ങളിൽ രമിച്ചും രാത്രി മുഴുവൻ ഉറങ്ങിയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഞാനിതാ ജീവിക്കുകയാണ് എന്ന് തൃപ്തിയോടെ ജീവിക്കാനാവുന്നില്ല. മരിക്കുവാനും സ്വന്തം ജീവിതത്തിന് നേരെ, ചുറ്റുപാടുകളുടെ നേരെ, സഹജാതരുടെ നേരെ, തന്റെ മുന്നിൽ അനുനിമിഷം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മഹാജീവിത നാടകത്തിനു നേരെ നിറഞ്ഞ കൃതജ്ഞതയോടെ, സ്നേഹത്തോടെ, ഒരടുപ്പവും കൂടാതെ ഒരു സാക്ഷിയെപ്പോലെ ഒരാൾക്ക് നോക്കാനാവണം. അപ്പോൾ സമയമാകുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അയാൾക്ക് മരണത്തിന്റെ വാതിൽ കടന്ന് ഇല്ലാതാകാനാകും. ഒരു പാട്ട് കേട്ടാലോ?

ഒരു മെഴുകുതിരി കച്ചവടക്കാരന്റെ മുറിക്കകത്ത് മനോഹരമായ ഒരു മെഴുകുതിരി. വളരെ നാളുകളായിട്ടും ആർക്കും വേണ്ടാതെ കഴിയുന്നതോർത്ത് തേങ്ങിക്കൊണ്ടിരുന്നു. ഒരു മെഴുകുതിരി എരിയുന്നില്ലെങ്കിൽ അതിന് ജീവിതം എന്തിന്? ഞാൻ അതിനുവേണ്ടിയല്ലേ ജനിച്ചത്? അത് കരഞ്ഞു. നിന്റെ സമയം വരും. അന്ന് നീ ഇരുട്ടിൽ ആനന്ദത്തിന്റെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കും. അരികത്തുള്ള മുതിർന്ന ഒരു മെഴുകുതിരി സമാധാനിപ്പിച്ചു. സമയമായപ്പോൾ മെഴുകുതിരി പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കപ്പെട്ടു. അത്രയും നാൾ ജീവിച്ചു പോന്ന അതേ മുറിക്കുള്ളിൽ അതിന്റെ തിരി കൊളുത്തപ്പെട്ടു. ചുറ്റുമുള്ള ഇരുട്ടിനു നേരെ മിഴി തുറന്ന് തന്റെ ധന്യജീവിതത്തിന്റെ ആനന്ദത്താൽ പതുക്കെ അശ്രു വീഴ്ത്തി മെഴുകുതിരി ഉണർവോടെ നിന്നു. ഇപ്പോൾ മെഴുകുതിരി സംതൃപ്തയായി. അതിന്റെ ഇഴമുറിയാത്ത വെളിച്ചം മുറിയുടെ ഇരുണ്ട കോണുകളിലൊക്കെ പരന്നുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ നാളം എപ്പോഴത്തെക്കാളും പ്രകാശപൂർണമാകുന്നത്, പക്ഷേ രൂപത്തിൽ താൻ ചെറുതായിക്കൊണ്ടിരിക്കുന്നത് മെഴുകുതിരി ശ്രദ്ധിച്ചു. എനിക്കെന്തു സംഭവിക്കും? മെഴുകുതിരി സ്വയം ചോദിച്ചു. നിമിഷം തോറും ഞാൻ ചെറുതായി വളർന്നുകൊണ്ടിരിക്കുന്നു. മരങ്ങൾ അങ്ങനെയല്ലോ, അവ വലുതായി വളരുകയാണ്. എന്റെ പ്രകാശം നിറഞ്ഞ സേവനങ്ങൾക്ക് ഞാനിങ്ങനെ തീരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മുതിർന്ന മെഴുകുതിരി സ്നേഹത്തോടെ മൊഴിഞ്ഞു. നീ എന്തിനു പേടിക്കുന്നു? നീ വെളിച്ചമായി മാറ്റപ്പെടുന്നത് നീ കാണുന്നില്ലേ? മനുഷ്യർക്ക് പോലും പലപ്പോഴും ഇങ്ങനെയാകാൻ കഴിയുന്നില്ല. നിന്നിൽ നിന്ന് പരക്കുന്ന വെളിച്ചം എല്ലായിടവും ദീപ്തമാക്കുന്നു. നാം എല്ലാം എരിഞ്ഞടങ്ങുക തന്നെ വേണം. അത് ഒരൾത്താരയിലായാലും ഒരു കൊച്ചു കുടിലിലായാലും നാം എല്ലാം ഇരുട്ടിന്റെ സമയം അവസാനിക്കുകയാണ് എന്നു പാടുന്ന വെളിച്ചത്തിന്റെ പാട്ടുകാരാണ്.

0: സുഖതമീ രാത്രി.
1: മനോഹരമായ ഒരു പൗർണമി രാവിൽ മഹാനായ സംഗീതകാരൻ ബീഥോവൻ ഒരു സുഹൃത്തിനോടൊപ്പം നടക്കാനിറങ്ങി. ഇടുങ്ങിയ ഒരു തെരുവിലൂടെ നടക്കവേ ദരിദ്രമായൊരു വീടിന്റെ ഉള്ളിൽ നിന്ന് മനോഹരമായ സംഗീതം ഒഴുകി വരുന്നത് അവരെ ആകർഷിച്ചു. ഇതെന്റെ ഗീതകമാണ്, ബീഥോവൻ ഒരു മന്ദഹാസത്തോടെ അവിടെ നിന്നു. ഹാ, എത്ര നന്നായി അത് ആലപിച്ചിരിക്കുന്നു. ഇടയ്ക്ക് പാട്ട് മുറിഞ്ഞു പോവുകയും വേദനയോടെ ഏതാനും വാക്കുകൾ ഉയരുകയും ചെയ്തു. എനിക്ക് ആ പാട്ട് ശരിയായി പാടാനാവുന്നില്ല. ഹാ, അതെത്ര മനോഹരമാണ്. അതിനോട് നീതി കാട്ടാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. പെൺകുട്ടിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഒരു പുരുഷ സ്വരം അങ്ങനെ ഉയർന്നു. അനിയത്തി, നീ ഇത് നന്നായി പാടിയിരിക്കുന്നു. ഇതിലധികം നന്നായി എങ്ങനെയാണത് പാടുക? അതിന് മറുപടിയായി പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഹത്തായ മധുരഗീതം ശരിയായി കേൾക്കാൻ ഞാൻ ആശിക്കുന്നു. വീടിന്റെ ചാരിയിട്ട വാതിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ബീഥോവൻ സുഹൃത്തിനോട് പറഞ്ഞു, നമുക്ക് അകത്തേക്ക് പോകാം, ഞാൻ അവൾക്കു വേണ്ടി പാടും. അവർ അകത്തു കടന്നു. മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ ബീഥോവന്റെ ആരാധികയായ ആ പാട്ടുകാരിയെ, അവളുടെ സഹോദരനെ അവർ കണ്ടു. അവൾ പഴയൊരു ഹാർപ്പിക്കോടിന്റെ മുന്നിൽ കുമ്പിട്ടിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾ ഒരന്ധയാണ്. എന്നോട് ക്ഷമിച്ചാലും, ബീഥോവൻ അവരെ നോക്കി പറഞ്ഞു, ആ സംഗീതം കേട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയതാണ്. ഞാനൊരു എളിയ സംഗീതകാരനാണ്. ആ ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന മാധുര്യവും സ്നേഹവും അവരെ സ്പർശിച്ചു. അജ്ഞാതനായ ആ പാട്ടുകാരന്റെ സാന്നിധ്യം അകാരണമായി അവരെ സാന്ത്വനിപ്പിച്ചു. അദ്ദേഹം താഴ്മയോടെ ചോദിച്ചു, അനുജത്തി, പാട്ട് എവിടെ നിന്നാണ് പഠിച്ചത്? 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പാർക്കുന്നിടത്ത് ഒരു സ്ത്രീ ഈ സംഗീതം പരിശീലിക്കുന്നത് പതിവായി ഞാൻ കേൾക്കുമായിരുന്നു. അവർ ജാലകം തുറന്നിടും, ഞാൻ തെരുവിലിരുന്ന് അത് കേൾക്കും. ബീഥോവന് ആ പെൺകുട്ടിയുടെ നേരെയുള്ള സ്നേഹം അവാച്യമായിരുന്നു. അദ്ദേഹം മാധുര്യവും വിനയവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു, ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടട്ടെ? ആ രാത്രിയിൽ പാവം ആ അന്ധബാലികയ്ക്കും അവളുടെ സഹോദരനും വേണ്ടി മറ്റൊരിക്കലും പാടാത്തത്ര മധുരമായി, ഹൃദയസ്പർശിയായി ബീഥോവൻ പാടി. അവർ നിശബ്ദരും ആനന്ദഭരിതരുമായിരുന്നു. ആ പെൺകിടാവ് ഹൃദയാവർജകമായ ആ ഗാനത്തിന്റെ മാന്ത്രികനാദത്തിന്റെ ഒരു ശകലം പോലും തനിക്ക് നഷ്ടപ്പെടാതിരിക്കാനായി നിറഞ്ഞ ശ്രദ്ധയോടെയിരുന്നു. ഗാനത്തിന്റെ അന്ത്യത്തിൽ അവർ ആനന്ദപൂർണമായൊരു നിലവിളിയോടെ ആ പാട്ടുകാരന്റെ മുന്നിൽ ഓടിയെത്തി. ബീഥോവൻ, അതെ, നിങ്ങളാണ് ബീഥോവൻ, നിങ്ങളാണത്, മറ്റാരുമല്ല. അവൾ ബീഥോവന്റെ കരങ്ങളെ കണ്ണീരുകൊണ്ടും ചുംബനം കൊണ്ടും മൂടി. തെല്ലിട കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോകാൻ എഴുന്നേറ്റു. പക്ഷേ അവർ അതിനനുവദിച്ചില്ല. ഞങ്ങൾക്കായി ഒന്നുകൂടി, ഒരു പാട്ടുകൂടി മാത്രം അങ്ങ് പാടില്ലേ? അപ്പോഴേക്കും ആ മുറിയിലെ ചെറുമെഴുകുതിരിനാളം ഉലയുകയും അണയുകയും ചെയ്തു. ജനലിലൂടെ ചന്ദ്രൻ തിളക്കമാർന്ന വെളിച്ചം ചൊരിഞ്ഞു. ബീഥോവന്റെ മാസ്മരിക വദനത്തിൽ നിലാവ് പരന്നു. ഈ നിലാവിന് ഞാനൊരു ഗീതകമർപ്പിക്കുകയാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ബീഥോവൻ മൊഴിഞ്ഞു. വേദനയുടെ അതുല്യമോഹന ദീപ്തമായ ഒരു ഗാനം ഭൂമിക്കുമീതെ നിലാവ് പോലെ ആ മുറിയിൽ പരന്നൊഴുകി. കുറേ നേരത്തേക്ക് അവർ വികാരവും വിസ്മയവും കൊണ്ട് ചലനമറ്റിരുന്നു. നിങ്ങളോട് വിട പറയുന്നു, ബീഥോവൻ പതുക്കെ എഴുന്നേറ്റു. അങ്ങ് ഇനിയും വരില്ലേ? ഒരു വിതുമ്പലോടെ അവൾ ചോദിച്ചു. തീർച്ചയായും, അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇങ്ങനെയാണ് ബീഥോവന്റെ കരിവിന്റെ പ്രചോദനത്താൽ അതുല്യമായ സ്നേഹപൂർണമായ നിലാവിന്റെ ഗീതകം പിറന്നത്. ഒരു പാട്ട് കേട്ടാലോ?

നിത്യദുഃഖിതനായ ഒരു രാജാവുണ്ടായിരുന്നു. ഒന്നും അയാൾക്ക് സമാധാനം നൽകിയില്ല. ആരോഗ്യം, സൗന്ദര്യം, സമ്പത്ത്, ബന്ധുക്കൾ, കീർത്തി എല്ലാം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒന്നും അയാൾക്ക് ശാന്തി നൽകിയില്ല. പരമമായതെന്തോ അയാൾ തേടി. അപ്പുറത്തുള്ളത്, ഒരിക്കലും കിട്ടാത്തത്. 60-ാം വയസ്സിൽ രാജാവ് നാട്ടിലെ മുഴുവൻ വൈദ്യന്മാരെയും വിളിച്ചു ചേർത്തു. അതിലേറ്റവും പ്രഗത്ഭരായ 3 പേരെ തെരഞ്ഞെടുത്തു. അവരോട് അദ്ദേഹം കൽപ്പിച്ചു, എന്റെ വേദന മാറ്റണം, 1 മാസം സമയം തരാം, അതിനിടയ്ക്ക് പോംവഴി കണ്ടെത്തണം, അല്ലെങ്കിൽ കഴുത്തിനു മുകളിൽ തലയുണ്ടാവില്ല. വൈദ്യന്മാർ നടുങ്ങി. അവർ 3 പേരും ഇരുന്നു, നാട്ടിലെ മുഴുവൻ വൈദ്യന്മാരും ഇരുന്നു. അവർ ഗ്രന്ഥങ്ങളെല്ലാം പരതി, മരുന്നില്ല. ഒടുവിൽ അജ്ഞാതനായൊരു വൈദ്യൻ അവരെ അറിയിച്ചു, സന്തോഷമുള്ള ഒരാളെ കണ്ടുപിടിക്കൂ, അയാളുടെ കുപ്പായം രാജാവിടട്ടെ, ദുഃഖം മാറും, ഇതാണ് മരുന്ന്. വൈദ്യസംഘം മന്ത്രിയെ കണ്ട് ഈ ചികിത്സ നിർദ്ദേശിച്ചു. മന്ത്രി അത്തരമൊരാളെ തേടി ധനികരെ, ജ്ഞാനികളെ, സുന്ദരന്മാരെ ഒക്കെ സമീപിച്ചു. അവരാരും സന്തുഷ്ടരല്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖിതരല്ലാത്ത ഒരൊറ്റയാളെപ്പോലും അയാൾക്ക് കണ്ടെത്താനായില്ല. മന്ത്രി നിരാശനായി അലഞ്ഞു. ഒടുവിൽ ഘോരമായൊരു വനത്തിൽ രാത്രിയുടെ ഏകാന്തതയിൽ ഒരാൾ പാടുന്നത് കേട്ടു, അതിരറ്റ ആനന്ദം തുടിക്കുന്ന ഒരു ഗാനം. മന്ത്രി അയാളെ സമീപിച്ചു, വിവരങ്ങൾ ഉണർത്തി. മരക്കൂട്ടങ്ങൾക്കിടയിൽ ഇരുട്ടിലിരുന്നു പാടുന്ന അയാൾ മുഴിഞ്ഞു, സുഹൃത്തെ, രാജാവിന് നൽകാൻ എനിക്ക് വസ്ത്രമില്ല. എന്തെന്നാൽ ഞാൻ എന്റെ വസ്ത്രം പോലും ഉപേക്ഷിച്ചു, എല്ലാം വിട്ടു. അപ്പോഴാണ് പൂർണമായ സന്തോഷം എനിക്കു കൈവന്നത്. ഒന്നുമില്ലാത്തവനായപ്പോൾ, ആരുമല്ലാത്തവനായപ്പോൾ അത് നിങ്ങളുടെ രാജാവിനെ അറിയിക്കൂ. ഒരു പാട്ട് കേട്ടാലോ?

കേട്ടതെല്ലാം നല്ല കഥകൾ, ഗുണപാഠ കഥകൾ. കഥകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഒരു സുഖമാണ്. പക്ഷേ രാവേറെയാകുന്നു, സുഖമായി ഉറങ്ങണം, സന്തോഷത്തോടെ ഉണരാൻ കഴിയണം. എന്നാലേ കർമ്മബന്ധിതമായി ജീവിതത്തെ കാണാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ സുഖസുഷുപ്തി, ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.